ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠമാസം 10-ാം തീയതി. കൊല്ലവർഷം 1201, ഇടവം 17. 2026 മെയ് 31, ഞായറാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 52 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചൂർ.
2: ഗോദാവരി നദീതീരത്തുള്ള ഗ്രാമമാണ് അബ്ഗോൺ. അവിടെയാണ് AD 1275 ജ്ഞാനേശ്വരൻ ജനിച്ചത്. 15 വയസ്സ് തികയുമ്പോൾ അദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനമെഴുതി. ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരാണ് ജ്ഞാനേശ്വരി. 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയെ OV വൃത്തത്തിലുള്ള 9000 ശ്ലോകങ്ങളിലായിട്ടാണ് ജ്ഞാനേശ്വരൻ വ്യാഖ്യാനിച്ചത്. OV വൃത്തത്തിന്റെ പ്രത്യേകത നാടൻ പാട്ടിന്റെ ഈണവും കാവ്യാത്മകതയുമാണ്. ജ്ഞാനേശ്വരിയിലെ 1 ശ്ലോകം ആരംഭിക്കുന്നത് ശ്രീ ഗണേശ സ്തുതിയോടുകൂടിയാണ്. ശ്രീ ഗണേശായ നമ ഓം നമോ ശ്രീ ആദ്യ വേദ പ്രതിപാദ്യ ജയ ജയ സ്വസംവേദ്യ ആത്മരൂപ. ഓം ആദ്യത്തെ പൊരുൾ, വേദങ്ങളുടെ പ്രതിപാദ്യം. ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. ആത്മരൂപനായ അങ്ങ് മാത്രം അങ്ങയെ അറിയുന്നു. ജ്ഞാനേശ്വരൻ ഗണപതിയെ അഭിസംബോധന ചെയ്യുന്നത് ശ്രദ്ധേയമാണ്. ദേവ, അങ്ങ് എല്ലാ വസ്തുക്കൾക്കും ഹൃദയങ്ങൾക്കും പ്രകാശം നൽകുന്ന ഗണാധിപനാണ്. ഞാൻ പറയുന്നത് വിനയപൂർവം കേട്ടാലും. തുടർന്ന് ജ്ഞാനേശ്വരൻ ഗണപതിയുടെ രൂപത്തെ കാണുന്നത് അതുവരെ ഒരു ഋഷിശ്രേഷ്ഠനും കണ്ടെത്താത്ത മഹത്തായ വീക്ഷണ കോണിലൂടെയായിരുന്നു. വിഘ്നേശ്വരനായ അങ്ങയുടെ രൂപം വേദങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അങ്ങയുടെ അവയവങ്ങൾ സ്മൃതികളെ സൂചിപ്പിക്കുന്നു. ഗണപതിയുടെ രത്നഖചിതമായ ആഭരണങ്ങൾ 18 പുരാണങ്ങളാണ്. ഗണപതിയുടെ 6 കരങ്ങൾ ഷഡ് ദർശനങ്ങളാണ്. ഒരു കൈയിൽ കാണുന്ന വെൺമഴു തർക്കശാസ്ത്രമാണ്. മറ്റേ കൈയിൽ കാണുന്ന തോട്ടി ന്യായശാസ്ത്രമാണ്. 3-ാമത്തെ കൈയിലെ മോദകം വേദാന്ത തത്വങ്ങളാണ്. 4-ാമത്തെ കൈയിൽ കാണുന്ന ഒടിഞ്ഞ കൊമ്പ് ബൗദ്ധ തത്വങ്ങളാണ്. വരദഹസ്തം പരബ്രഹ്മത്തെയും അഭയഹസ്തം ധർമ്മവൈശിഷ്ട്യത്തെയും സൂചിപ്പിക്കുന്നു. തുമ്പിക്കൈ ധ്യാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗണപതിയുടെ വെളുത്തുനീണ്ട കൊമ്പ് എല്ലാവിധ അഭിപ്രായ ഭിന്നതകളെയും ദൂരീകരിക്കുന്ന ദാർശനിക സംവാദമാണ്. തിളങ്ങുന്ന ചെറിയ കണ്ണുകൾ വിജ്ഞാന നേത്രങ്ങളാണ്. 2 ചെവികൾ, അതായത് ആനച്ചെവികൾ, മീമാംസ, വേദാന്തം എന്നീ ദർശനങ്ങളാണ്. മസ്തകത്തിലെ 2 നെറ്റിത്തടങ്ങൾ ദ്വൈതവും അദ്വൈതവും എന്ന 2 സിദ്ധാന്തങ്ങളാണ്. ഗണപതിയുടെ മൂർധാവിൽ കാണുന്ന പുഷ്പങ്ങൾ വിജ്ഞാനം വിളമ്പുന്ന 10 ഉപനിഷത്തുക്കളാണ്. ഗണപതിയുടെ പാദങ്ങളാണ് ആദ്യാക്ഷരമായ ആ. ഗണപതിയുടെ ജഠരം അഥവാ വയറ് ഉ എന്ന അക്ഷരത്തെ പ്രതിനിധീകരിക്കുന്നു. മാ എന്ന അക്ഷരമാണ് ഗണപതിയുടെ ശിരസ് പ്രതിനിധാനം ചെയ്യുന്നത്. ആ എന്ന പാദവും ഉ എന്ന വയറും മാ എന്ന ശിരസും ചേരുമ്പോൾ ഓം ഉണ്ടാകുന്നു, ഓങ്കാരമുണ്ടാകുന്നു അഥവാ ഗണപതി ഉണ്ടാകുന്നു. നമ്മുടെ അക്ഷരമാലയിൽ ഗ എന്ന അക്ഷരത്തിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ഗണപതി എന്നാണ്. ഗണപതി ഏറെ പ്രഖ്യാതമാകുന്നത് ശിവൻ തന്റെ ഭൂതഗണങ്ങളുടെ നായകനായി നിശ്ചയിച്ചതോടെയാണ്. അതിൽ നിന്ന് ഗണം എന്ന വാക്കുണ്ടായി. ഗണം എന്നാൽ കൂട്ടം അഥവാ ജനങ്ങളുടെ കൂട്ടം. ഗണപതി എന്നാൽ ജനനായകൻ എന്നാണ് അർത്ഥം. മഹാഭാരതം കേട്ടെഴുതിയത് മഹാഗണപതിയാണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ വ്യാസൻ തപസ്സിൽ മുഴുകി. അപ്പോൾ മഹാഭാരത കഥ മനോമുകുരത്തിൽ അങ്കുരിച്ചു. വ്യാസന്റെ സമീപം ബ്രഹ്മാവ് വന്നപ്പോൾ മഹാഭാരത കഥയെ ആസ്പദമാക്കി ഒരു മഹാകാവ്യമെഴുതാൻ ഉദ്ദേശിക്കുന്നുവെന്ന് വ്യാസൻ സൂചിപ്പിച്ചു. കഥ പറയുമ്പോൾ അത് എഴുതിയെടുക്കാൻ പറ്റിയ ഒരാളെ നിർദ്ദേശിക്കണമെന്ന വ്യാസനിർദ്ദേശം മാനിച്ച് ബ്രഹ്മാവ് ഗണപതിയുടെ പേര് നിർദ്ദേശിച്ചു. ബ്രഹ്മാവ് ഗണപതിയെ സ്മരിച്ചു. ഗണപതി പ്രത്യക്ഷനായി. കാര്യങ്ങൾ ബ്രഹ്മാവ് പറഞ്ഞു. വ്യാസന്റെ കേവലം ഒരു കേട്ടെഴുത്തുകാരനാവാൻ താൽപര്യമില്ല എന്ന് ഗണപതി തുറന്നടിച്ചു. ഇടയ്ക്ക് എഴുത്താണി നിർത്താതെ അനർഗളമായി കാവ്യം ചൊല്ലിക്കൊടുക്കുന്ന പക്ഷം എഴുതി തരാമെന്ന് ഗണപതി സമ്മതിച്ചു. അപ്പോൾ വ്യാസൻ മറുവ്യവസ്ഥ വെച്ചു. താൻ അനർഗളമായി പ്രസ്താവിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കാതെ എഴുതരുത്. രണ്ടുപേരും വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് മഹാഭാരതം വ്യാസൻ പറഞ്ഞുകൊടുത്തു. അർത്ഥം മനസ്സിലാക്കി അക്ഷരരൂപത്തിലാക്കി ഗണപതി. 3 വർഷം കൊണ്ട് മഹാഭാരതം എഴുതി. പൂർത്തിയായപ്പോൾ അത് മഹാഭാരതമായി മാറി. ഗണപതി മഹാഗണപതിയുമായി.

എഫും പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത്ത് രാവിലെ 11-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തു. ജൂൺ 3-ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ് മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. വിദേശ നാണ്യ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ഭൂജല വകുപ്പ് എറണാകുളം ജില്ലാ ഓഫീസിന് അനുവദിച്ച റിഗ് ഉമാ തോമസ് എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ചെറുകിട കുടിവെള്ള പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കാൻ പുതിയ റിഗ് ഉപകരിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കരെ കൊട്ടിയൂരിലെ നിത്യപൂജകൾക്ക് തുടക്കം. മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരമെഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂരിലെത്തിയ ശേഷമാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. വെള്ളിയാഴ്ച അന്തരിച്ച മുൻമന്ത്രി ടി യു കുരുവിളയുടെ സംസ്കാരം ഇന്ന് കോതമംഗലത്ത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. എഫും പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം എച്ച് രാജേഷ്. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് എഫ്എം ഡയറിയിൽ കതിരൂർ സർവേ സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ ഓലച്ചൂട്ട്. വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ്എം ഡയറിയിൽ രാഗസ്പർശം. നിങ്ങൾക്കറിയാമോ ട്രെഡിമിക്സ് കറി പൌഡർ ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ. പി ജയചന്ദ്രൻ, സുജാത, കെസ്റ്റർ, ചിത്ര, സുദീപ് കുമാർ, ബിനോയ് ചാക്കോ എന്നിവർ പാടിയത്. 8:58 9:58 എഫ്എം പ്രധാന വാർത്തകൾ. 9:00 ഓർമ്മകളുടെ സംഗീതം. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 കിളിക്കൂട്ടം. ഇതിൽ മൌവഞ്ചേരി യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി. 11:30 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ. 12:10 സേവന വാർത്തകൾ. 12:15 നാട്ടിപ്പാട്ട് എം ബി ശ്രീദേവിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 നാടകഗാനങ്ങൾ പീറ്റർ, എം എൽ സൈമൺ എന്നിവർ പാടിയത്. 1:00 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ പരിപാടി. 1:58 വൈകിട്ട് 5:58 എഫും പ്രധാന വാർത്തകൾ. 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 2:30 നാടോടി ഗാനങ്ങൾ. പി കെ നീലകണ്ഠൻ.

0: with the new ball. Meanwhile, Gujarat Titans will once again rely on key batters like skipper Shubman Gill, Sai Sudarshan and Joss Butler. While all-rounder Jason Holder has strengthened their bowling attack with important wickets in the second half of the season. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ. കാവ്യാഞ്ജലി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. എച്ച് രാജേഷ് ആലപിച്ചത്.

0: നിങ്ങൾ കേട്ടത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് എച്ച് രാജേഷ്. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്ക. അർച്ചനയിലാദ്യം ഉണ്ണിമേനോൻ പാടിയ ഗാനം. ഒരു പിടി മുക്കുറ്റി പൂക്കളാലടിയൻ നിറപുഷ്പാഞ്ജലി ഏകിടാം എന്നാരംഭിക്കുന്നു.

അർച്ചനയിൽ അവസാനമായി ഉണ്ണിമേനോൻ പാടിയ ഗാനം. പഴവങ്ങാടിയിൽ വാഴുമെൻ ഗണപതി ഭഗവാനെ എന്നാരംഭിക്കുന്നു.

0: ഉണ്ണിമേനോൻ പാടിയ ഈ ഗാനത്തോടെ അർച്ചന സമാപിക്കുന്നു. അർച്ചന ഇനി നാളെ രാവിലെ 6:15 ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. സ്കൂൾ പ്രവേശനോത്സവം കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ 9:30 ആയിത്തറ മമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വി കെ സനോജ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. മട്ടന്നൂർ കൊക്കയിൽ നന്മ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ ബോധവൽക്കരണ ക്ലാസ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നടക്കും. ലോക സൈക്കിൾ ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 6 മണിക്ക് കാസർഗോഡ് ഫോർട്ട് റൈഡ് എന്ന പേരിൽ പൈതൃക സൈക്കിൾ യാത്ര സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സൈക്കിളും സുരക്ഷാ ഉപകരണങ്ങളുമായി എത്തിച്ചേരണമെന്ന് ഡിടിപിസി സെക്രട്ടറി അറിയിച്ചു. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ NH നടാൽ റെയിൽവേ ഗേറ്റ് നാളെ രാത്രി 11 മണി വരെ അടച്ചിടും. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 3-ാമത് ശ്രുതം പ്രഭാഷണ പരമ്പര ഇന്ന് സമാപിക്കും. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ചിത്രകലാ പ്രദർശനം ഹോമേജ് ടു പയനിയേഴ്സ് ജൂൺ 6 വരെ തുടരും. കണ്ണൂർ താലൂക്ക് വികസന സമിതി യോഗം ജൂൺ 6 രാവിലെ 11 മണിക്ക് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. കണ്ണൂർ ഗവൺമെന്റ് ഐടിഐയും IMC സംയുക്തമായി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് വിത്ത് സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് AI കോഴ്സിലേക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 8301098705. കിലെ IAS അക്കാദമി സിവിൽ സർവീസ് പ്രിലിമിനറി മെയിൻസ് പരീക്ഷാ പരിശീലനത്തിന് കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ ബിരുദധാരികളായ ആശ്രിതരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 0467220637. പയ്യന്നൂർ ക്യാമ്പസിലെ ഫിസിക്സ് പഠനവകുപ്പിൽ MSc ഫിസിക്സ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത മാത്തമാറ്റിക്സ് ഒരു വിഷയമായി 50% മാർക്കോടെ ഫിസിക്സ് ബിരുദം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ 13. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497280604 01. ഇരിയണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ BHSC പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഡയറി ഫാർമർ ഓണ്ടർപ്രണർ, ഓഫീസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്, അക്കൌണ്ട്സ് അസിസ്റ്റന്റ് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. അവസാന തീയതി ജൂൺ 3. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9747301045. 2025-26 അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയതും കായിക മത്സരങ്ങളിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും 1, 2, 3 സ്ഥാനങ്ങൾ നേടിയതുമായ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്ക് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പാരിതോഷികം നൽകുന്നു. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം മത്സ്യത്തൊഴിലാളി അനുബന്ധ തൊഴിലാളി പാസ്ബുക്കിന്റെ ഒരു പകർപ്പ്, സ്കൂളിൽ നിന്നും സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ്, കുട്ടിയുടെ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ജൂൺ 7 അതാത് ഫിഷറീസ് ഓഫീസുകളിൽ എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497273457. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതിക്ക് കീഴിൽ വായ്പ അനുവദിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. 50,000 മുതൽ 5,00,000 രൂപ വരെയാണ് വായ്പ അനുവദിക്കുന്നത്. കുടുംബ വാർഷിക വരുമാനം 5,00,000 രൂപയിൽ താഴെയുള്ള 18-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467220205036. കണ്ണൂർ ഹനുമാൻ ദേവസ്ഥാനമായ സന്മാർഗ ദർശന സഹോദരാശ്രമത്തിൽ പൌർണമി പൂജയും 108 വടമാല ചാർത്തലും

0: ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നടക്കും. പയ്യാവൂർ കുന്നത്തൂർ പാടയ മുത്തപ്പൻ ദേവസ്ഥാനം താഴെമടപ്പുരയിൽ ഇന്ന് വെള്ളാട്ടമുണ്ടാകും. തോട്ടട വിന്നേഴ്സ് ലെജൻഡ് ക്രിക്കറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മോർണിംഗ് ലീഗ് സീസൺ ക്രിക്കറ്റ് മത്സരം ഇന്ന് രാവിലെ 6:30 തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ മൈതാനത്ത് നടക്കും. സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ഇന്ന് രാവിലെ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജില്ലയിലെ മാധ്യമ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നടക്കും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: നേത്ര പരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
5: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
4: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
5: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
4: ഫോൺ 8590460017.
5: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
6: 40 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
2: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
8: അതെങ്ങനെയാ?
2: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
8: എടാ, സംഭവം കൊള്ളാലോ.
2: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: നേത്ര പരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
10: പ്ലസ് ടു സേ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഓരോ വിഷയത്തിനും പ്രത്യേകം ട്യൂഷൻ, ന്യൂ മലബാർ കോളേജ്, യോഗശാല റോഡ്, കണ്ണൂർ. ഫോൺ 9446986751.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
11: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
11: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
11: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490248663 9847484950 8893 949598.
9: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
12: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ

0: നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI പരിയാരം കണ്ണൂർ. ഫോൺ 8547108649.
3: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
5: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4:00.
10: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണ്.
11: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
10: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
11: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
10: ഏറ്റവും പുതിയ റിലീസുകൾ,
11: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
10: നമുക്ക് ആസ്വദിക്കാം
11: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4:00.
10: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
12: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
13: ഇന്ന് രാവിലെ 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി രാവിലെ 10:55 ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
14: മൂന്ന് കോളേജിലെയും
15: ഡോണ്ട് വറി,
14: ഫീസ് നോക്ക്.
16: എന്തുണ്ട് വിശേഷം?
14: എന്തു പറ്റി?
15: ഫീസിന്റെ ടെൻഷൻ.
16: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
17: RBI പറയുന്നു,
18: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
19: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
20: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. സിദ്ധരാമയ്യയും ഡോക്ടർ ജി പരമേശ്വരും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയം സാമാജികർ ഏകകണ്ഠമായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു. ശിവകുമാർ ഗവർണറെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. ജൂൺ 3 പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ. തമിഴ്നാട്ടിൽ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത 4 MLA നടപടി ആവശ്യപ്പെട്ട് AIADMK വിപ്പ് SS കൃഷ്ണമൂർത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ടു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് തമിഴക വെറ്ററി കഴകത്തിൽ ചേർന്നത് കുതിരക്കച്ചവടമാണെന്നും വിപ്പ് ലംഘിച്ച് TVK ഗവൺമെന്റിന് അവർ വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും കൃഷ്ണമൂർത്തി ഗവർണറെ അറിയിച്ചു. വിഷയത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലക്നൌവിൽ ഓപ്പണെയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൌൺസിലുകളുടെ ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതിയിലും ഹൈക്കോടതികളിലും കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരും സിഇഒമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഗോള പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ്മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകനം വ്യക്തമാക്കി. വിദേശ നാണ്യ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോഴും സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കാൻ ഇന്ത്യൻ സമ്പദ്മേഖലയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. 2 ഒഴിവുകാലത്തിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട്.
0: സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ എൻ ഷംസുദ്ദീൻ, കെ മുരളീധരൻ, സി പി ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കാസർകോട് ജില്ലാതല പ്രവേശനോത്സവം നാളെ രാവിലെ കൈക്കോട്ടുകടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എം കെ രാഘവൻ എംപി ഉദ്ഘാടനം ചെയ്യും. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്ത് ആദരിക്കും.
20: ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ കുടുംബങ്ങളിലും സമൂഹത്തിലും പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. ഇതോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഇന്ന് മുതൽ June 26 കോഴിക്കോട് ജില്ലയിൽ വിപുലമായ പരിശോധനകളും കോട്ട്പ നിയമബോധവൽക്കരണവും നടത്തും. പുകയില ഉൽപ്പന്ന നിരോധന നിയമപ്രകാരം ജനുവരി മുതൽ 14,078 പരിശോധനകൾ ജില്ലയിൽ നടത്തിയെന്നും 1,16,000 പിഴ ഈടാക്കുകയും ചെയ്തുവെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക പരിഭാഷ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ

0: ജാഗ്രതയാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മീൻപിടുത്ത വിലക്ക്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. ഡെസ്ക് റിപ്പോർട്ട്.
1: മത്സ്യസമ്പത്ത് സംരക്ഷിച്ച് ശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് വഴിയൊരുക്കാനാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരികയാണ്. ട്രോളിംഗ് നിരോധനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കും. അന്യസംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ നിയന്ത്രിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻമന്ത്രി ടി യു കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു 89-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. അന്തരിച്ച മുൻ കോഴിക്കോട് മേയറും സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ ടി പി ദാസന്റെ ഭൌതിക ശരീരം ഉച്ചയോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. രാവിലെ 8 മുതൽ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും 10 മുതൽ 11 വരെ ടൌൺ ഹാളിലും ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇന്നലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. 2020 അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലെ രണ്ടാം മത്സരത്തിൽ ബ്രിസ്റ്റോളിൽ ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 റൺസിന് തോൽപ്പിച്ചു. ഇതോടെ 3 മത്സര പരമ്പര 1-1 എന്ന സമനിലയിലെത്തി. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ചൊവ്വാഴ്ച ടോണ്ടനിലാണ്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് ഫൈനലിൽ സാത്വിക് സായ്രാജ് റിങ്കറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സൌത്ത് കൊറിയൻ താരങ്ങളെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തിയത്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 മത്സരം. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ ഇൻസ്പയർ മാനക് പുരസ്കാര ദേശീയതല മത്സരത്തിലേക്ക് കണ്ണൂർ ജില്ലയിലെ 3 വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തു. സംസ്ഥാനതല മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 5 പേരിൽ 3 പേരും കണ്ണൂർ ജില്ലക്കാരാണ്. കല്യാശ്ശേരി KPR മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ PV ശിവനന്ദ്, ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ നന്ദ ഉണ്ണികൃഷ്ണൻ, അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ സായികൃഷ്ണ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കരെ കൊട്ടിയൂരിലെ നിത്യപൂജകൾക്ക് തുടക്കമായി. മണത്തന കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂരിൽ എത്തിയ ശേഷം ജലാഭിഷേകത്തോടെയാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. ഇന്നലെ മുതൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം തുടങ്ങി. വൈശാഖ മഹോത്സവത്തിന് കോഴിക്കോട് KSRTC ബജറ്റ് ടൂറിസം സെൽ പ്രത്യേക യാത്രയൊരുക്കും. ജൂൺ 2, 5, 9, 12, 16, 19 തീയതികളിൽ പുലർച്ചെ 5 ആരംഭിക്കുന്ന യാത്ര കൊട്ടിയൂർ ദർശനത്തിന് ശേഷം വൈകിട്ട് 6 തിരിച്ചെത്തും. CBSE സിലബസിൽ ഹിന്ദി അടക്കം ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം തന്നെ LP തലം മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് രാഷ്ട്രഭാഷാവേദി ആവശ്യപ്പെട്ടു. കോഴിക്കോട്ട് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. പ്രിയ ശ്രോതാക്കളെ, മലയാള വാർത്താ അവതാരകൻ എന്ന നിലയിൽ 30 വർഷത്തിലേറെ നീണ്ട എന്റെ ആകാശവാണി ജീവിതം ഈ ബുള്ളറ്റിനോടെ അവസാനിക്കുകയാണ്. വാർത്തകൾ കൃത്യമായും സത്യസന്ധമായും ശ്രോതാക്കളിലെത്തിക്കാൻ കഴിഞ്ഞെന്ന വിശ്വാസത്തോടെയാണ് പടിയിറക്കം. പൊടിപ്പും തൊങ്ങലും വെച്ചുകെട്ടുകളും ഇല്ലാത്ത വാർത്തകളുമായി അവതാരകരുടെ പുതിയ തലമുറ ഇനിയും ശ്രോതാക്കൾക്ക് ഒപ്പമുണ്ടാകും. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11:00. സംസ്ഥാനത്ത് ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.

0: നൽകിയോടുകയാണ്.
1: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാനങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്കമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൌജന്യം. സത്കമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാനങ്ങാട്. ഫോൺ 0467220454.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
1: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
5: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ ഉത്തരമലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
6: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
5: നാക് A++ ഗ്രേഡുള്ള ഏക കോളേജ്, KIRF റാങ്കിംഗിൽ 14th സ്ഥാനം.
6: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
5: 11 എയ്ഡഡ് UG കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് UG കോഴ്സുകൾ,
6: 4 എയ്ഡഡ് PG കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് PG കോഴ്സുകൾ.
5: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
6: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902200064
5: 9446266760.
7: ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. ആവിഷ്കാരം VK അനിൽകുമാർ.
8: തള്ളക്കോഴി സ്വന്തം ജീവിതം പറഞ്ഞു തുടങ്ങി. കൊക്കോ കൊക്കോക്കോ. ആകാംക്ഷ, എന്തും സംഭവിക്കാം. കുട്ടികളെല്ലാവരും ശ്വാസമടക്കി വട്ടം കൂടി നിന്നു. ഒരാഭിചാരക്രിയ നടക്കുകയാണ്, ആരും ശബ്ദിക്കുന്നില്ല. കമിഴ്ത്തിയ കറുകറുത്ത മീൻചട്ടി. മുതിർന്നവർ ഒന്നും മിണ്ടാതെ തമ്മാമിൽ നോക്കി. ഏട്ടി വലിയ ചിരട്ട കൊണ്ട് ചട്ടിയുടെ പുറംഭാഗത്ത് വട്ടത്തിൽ ശക്തിയായി പരന്തുകയാണ്. ചട്ടിക്കു മുകളിൽ ചിരട്ടയുരക്കുന്ന കുറ്റുമാത്രം. ഏതോ പ്രാകൃത യന്ത്രത്തിന്റെ ഞരക്കം. പരണ്ടറിന്റെ ശക്തി കൂടി കൂടി വന്നു. മതി, ഇത് മതി, ഏട്ടി പറഞ്ഞു. വാനോളം പ്രതീക്ഷ. കമിച്ച മീൻചട്ടി മലർത്തി. പൂവിതളിൽ നിന്നും വണ്ടുപാറും പോലെ കോയിക്കുഞ്ഞി ചിറക് കുടഞ്ഞ് ചട്ടിക്കുള്ളിൽ നിന്നും ഒരൊറ്റ ഓട്ടം. ബോധരഹിതനായ കോഴിക്കുട്ടി അടഞ്ഞുകിടക്കുന്ന ഇരുളിലെ ശബ്ദത്തിൽ നിന്നും മറഞ്ഞ ബോധത്തെ തിരിച്ചുപിടിച്ചു. മരണത്തെ കൊത്തിയകറ്റി. കുട്ടികളുടെ കണ്ണുകളിൽ ആഹ്ലാദം, സന്തോഷം. വാഴത്തടം ചെതക്കുമ്പോൾ കല്ലേറുകൊണ്ട് പിടഞ്ഞ് ബോധം മറഞ്ഞ കുഞ്ഞിക്കോഴി സാധാരണ ജീവിതത്തിലെ കൊത്തിപ്പറക്കലിലേക്ക്. കോഴി വടക്കന്മാർക്ക് തിന്നാൻ മാത്രമുള്ള വിഭവമല്ല. കോഴി ജീവിതം ഓരോ മനസ്സിലും ഓരോ ഓർമ്മകൾ നിറക്കുന്നു. 40 കൊല്ലങ്ങൾക്കപ്പുറത്തു നിന്നും കാപ്പിൽ വെച്ച കോഴി പുറത്തിറങ്ങുകയാണ്. കൊത്തിവെച്ച കൂട്ടയിൽ ചൂടുള്ള പൂഴിമണ്ണിൽ മുട്ടകൾക്ക് തന്റെ ചോരയുടെ ചൂട് പകർന്ന്

ഇരുട്ടിന്റെ പുറന്തോട് കൊത്തിപ്പൊട്ടിച്ച് ആദ്യം വെളിച്ചത്തിന്റെ കുഞ്ഞുങ്ങൾ മഞ്ഞക്കണ്ണുമിഴിച്ചു. പിന്നെ കൂട്ടയിലെ ഇരുട്ട് പൊട്ടിച്ച് പൂഴിമണ്ണിലെ ചൂട് പൊട്ടിച്ച് കാപ്പിന്റെ പ്രസവ മുറിയിൽ നിന്നും പുറത്തേക്ക്. കാപ്പിൽ വെച്ച എല്ലാ മുട്ടകളും കോഴിയായി കൊക്കും തൂവലുമിളക്കി ചിക്കി ചിനക്കാറില്ല. ചിലത് കെട്ടുപോകും, ചിലതിൽ ജീവൻ പിടഞ്ഞു കൊതിക്കും. വെള്ളയും മഞ്ഞയും ചേർന്ന് ബഹുവർണ വിന്യാസങ്ങളുടെ സിംഫണിയായി മുട്ടയ്ക്കുള്ളിൽ തുടിക്കുന്നത് കാണാം. കോഴി അത് വിരിയിക്കില്ല. അച്ഛൻ ശ്രദ്ധയോടെ ഒരു പേറ്റിച്ച് പേരെടുക്കുന്ന സൂക്ഷ്മതയോടെ നേരിയ പുറന്തോട് മെല്ലെ അടർത്തും. വലിയ കാലുകളും നീണ്ട കൊക്കുമുള്ള മാംസപിണ്ടം പുറത്തു ചാടും. എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പ് അത് പാമ്പിനെ പോലെ മണ്ണിലിഴയും. പക്ഷികളുടെ പൂർവസൂരികൾ ഉരകജാതിയാണെന്ന് മനസ്സിലാക്കുന്നതിന് പാഠപുസ്തകത്തിലെ പരിണാമശാസ്ത്രമൊന്നും പഠിക്കേണ്ടതില്ല. ഇഴജീവിയിൽ നിന്നും പക്ഷിയിലേക്കുള്ള മാറ്റം ക്ഷണനേരം കൊണ്ടാണ്. കോഴിയെയും കുഞ്ഞുങ്ങളെയും പൊത്താൻ പ്രത്യേകം മെടഞ്ഞ കൂട്ട വെള്ളൂരിലെ വേലന്മാർ നേരത്തെ കൊണ്ടുവരും. താഴത്തെ ഭാഗം അടഞ്ഞിരിക്കുന്നതും മുകൾ ഭാഗത്ത് ചുറ്റിലുമായി ചെറിയ ദ്വാരങ്ങളോടെ പ്രത്യേകം കരവിരതോടെ തയ്യാറാക്കുന്നതാണ് കോഴിക്കൂട്ട. മുകൾ ഭാഗത്തെ ദ്വാരത്തിലൂടെ അകത്തേക്ക് അരിയിട്ട് കൊടുക്കാം. മുട്ടത്തോടുകൾ കാക്കയോ കിടിയനോ കാണാതെ മറവ് ചെയ്യണം. തോടുകൾ കണ്ടാൽ അവർക്കറിയാം ഈ വീട്ടിൽ കുഞ്ഞിക്കോഴികളുണ്ടെന്ന്. കാപ്പിൽ നിന്ന് കീഞ്ഞ കോഴി കണ്ണിൽ നിറച്ച് മഷി തേച്ച് മേത്ത് നിറച്ച് എണ്ണ തേച്ച് തിങ്ങി നിറഞ്ഞ പെറ്റോളെപ്പോലെയാണ്. അമ്മയാകുന്നതിന് മുൻപുള്ള പെണ്ണഴകല്ല, അമ്മയായിക്കഴിഞ്ഞതിന് ശേഷം രണ്ടു പേർക്കും. തൂവലുകളൊക്കെ എകർന്ന് മുള്ളൻപന്നിയുടെ ശൗര്യത്തോടെ തള്ളക്കോഴി ചീറിക്കൊണ്ടിരിക്കുന്നു. അടുക്കുന്നവരെയൊക്കെ കൊത്തി അകറ്റി കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കുന്നു. എന്നിട്ടും അറിയാതൊന്ന് കണ്ണു ചിമ്മിയപ്പോൾ തലയ്ക്ക് മുകളിലെ നീരവ നിഴലായി വന്ന് കൂർത്ത നഖം കൊണ്ട് എത്ര ഉയിരുകൾ കോർത്തെടുത്ത് കൊത്തിപ്പറിച്ചു മാനത്തിൻ്റെ മേടവീട്ടിലെ കഴുകന്മാർ. നീളമറ്റ ചിറകുകൾ കൊണ്ട് എങ്ങനെ നേരിടും? പ്രലോഭനങ്ങളിലേക്ക് പോകരുതെന്ന് അമ്മ മുന്നറിവുകൾ കൊടുത്തു. കാവിനുള്ളിലെ പാട്ടുകേട്ടും പൂവ് കണ്ടും പറന്നു ചെല്ലരുത്. കടിച്ചു പറിക്കാനായി പതുങ്ങിയിരിക്കുന്ന കാടനുണ്ട്. തൊട്ടുവക്കിലെ കൈതക്കകത്ത് തെറ്റിപ്പൂത്ത പടർപ്പിനകത്ത് കാറ്റ് തിന്ന് കഴിയുന്ന വർഗം കാത്തിരിപ്പുണ്ട്. കരുതിയിരുന്നോ? ആദിമൂത്ത അമ്മ മക്കളെ ചിറകിനടിയിൽ കാത്തു പറഞ്ഞു. കണ്ണുവേണം ഇരുപുറത്തെപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്നു ഒരു ഉൾക്കണ്ണുവേണം അടയാത്ത കണ്ണ്.

0: കാത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അടയാത്ത കണ്ണ്.
1: സ്കൂളിൽ പോകാതെ കുഞ്ഞിക്കോഴികൾക്ക് കാവലിരിക്കുന്ന കുട്ടിയെ പടിയിറങ്ങിയ കാലത്തെ കളപ്പുരമുറ്റത്തെ അടച്ചിട്ട മുറിയിലിരുന്ന് അടുത്തു കാണുകയാണ്. പണ്ടീ മുറ്റം കളപ്പുരമുറ്റം ചെണ്ടും ചേലും വിടർത്തിയ മുറ്റം കാറ്റത്താടുന്ന ഉതിർമണിക്കറ്റ കവിക്കൊപ്പം കെട്ടുന്നത് അമ്മയും അയലത്തെ അമ്മമാരുമാണ്. ഇറച്ചിയും മുട്ടയ്ക്കുമപ്പുറം കവിതയുടെ അടുപ്പിൽ തങ്ങൾ വെന്തു തിളക്കുന്നത് കോഴികൾ അറിഞ്ഞിരുന്നില്ല. ജീവിതം പഠിക്കാൻ കോഴിയോളം പാങ്ങുള്ള മറ്റൊന്നില്ല. ഒരു ഗ്രാമജീവിതത്തിൽ കോഴിക്ക് ഒന്നല്ല, പല ജീവിതങ്ങളാണ്. പല മനുഷ്യരെ പോലെ പല കോഴികൾ. കുട്ടിക്കാലം മുതലുള്ള കോഴി നിരീക്ഷണം പകർന്ന ജീവിത അവബോധത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ഒരു ജീവിതത്തിലെ വിവിധങ്ങളായ അവസ്ഥകളെ കോഴി ജീവിതത്തിൽ കണ്ടെടുക്കാം. നമുക്ക് സ്വന്തം ജീവിതത്തിൽ കണ്ടെടുക്കാൻ പറ്റാതെ പോകുന്ന ശൈശവവും ബാല്യവും കൗമാരവും യൗവനവുമാണ് കോഴി നമുക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു തരുന്നത്.

കോഴി ജീവിതത്തെ സമഗ്രമായി ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. തീൻമേശയിൽ തൊപ്പിയും കാൽസരായിയും അണിഞ്ഞ് പണ്ടാരി മൂപ്പന്മാർ കത്തികൊണ്ട് മുദ്രവെക്കുന്ന ക്ലാസിക്കൽ പദവി നാട്ടുകോഴി നിരാകരിക്കുന്നു. കാശുള്ളവർക്ക് വേണ്ടി മാത്രം ചൈനീസ് പൗഡർ മോത്ത് തേച്ച് ചീനച്ചട്ടിയിൽ വെന്തു തിളക്കാൻ ഞാങ്ങയില്ല. ഞാങ്ങക്ക് തറവാട്ടിലെ തെയ്യത്തിൽ പോണം. നാടൻ കോഴി കാനൂല് പറഞ്ഞു. തെയ്യം പോലൊരു നാട്ടു വിഭവമാണ് നാടൻ കോഴി. പല പല കലർപ്പുകളിൽ കൊത്തിപ്പെറുക്കി നടക്കുന്ന വീട്ടിലെ വെയിലിൽ തിളങ്ങുന്ന കോഴിയുടെ വർണ്ണവിന്യാസം ഒരു തെയ്യത്തോടാണ് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്. സപ്തവർണ രാജിയിൽ വിരാജിക്കുന്ന അംഗവാലൻ പൂങ്കോഴിയെ കാണുമ്പോൾ പീലിമുടികൾ തഴച്ച പുറത്തിട്ട് ചൂടിയാടുന്ന ചാമണ്ടി അമ്മയെ നനച്ചു പോകും. വീട്ടുമുറ്റത്ത് വിടർന്ന പൂങ്കോഴി അഴക് നിറത്തിൻ്റെ ഏറ്റവും മനോഹരമായ നാട്ടുപുസ്തകമാണ്. വെയിലിൽ തിളങ്ങുന്ന അംഗവാല് കുലുക്കി ആന നടത്തം നടക്കുന്ന പൂവൻ അഹങ്കാരത്തെ പിന്നെ കാണുന്നത് നിറങ്ങളുടെ മറ്റൊരു സിംഫണിയായ പുറത്തട്ടെന്ന തിരുമുടിയേന്തി കൈവിളക്ക് പിടിച്ച് ഗജരാജനടയുമായി കൈകൂപ്പുന്ന ജനങ്ങൾക്ക് മുന്നിലൂടെ കാവുബലം വെക്കുന്ന മൂവാളം കുഴി ചാമണ്ടി അമ്മയിലാണ്. പൂക്കളും പടർപ്പുകളും വെയിൽ ചിത്രങ്ങളും ചിതറിയ മുറ്റത്ത് പൂങ്കോഴി കവിത ചായല്യവും മണേലയും ഊട്ടി മൂത്തെഴുതി സ്വർണ തലപ്പാളി കെട്ടി പല പല നിറങ്ങൾ പല പല കനവുകൾ എടുത്ത് അണിയലങ്ങളുടെ പുള്ളിപ്പൂവാട ചാർത്തി എയ്യരവും പെർലാരവും അരിമ്പുമാലയും കഴുത്തിൽ കെട്ടി കാക്ക് പാടകം കൈക്ക് ചൂടകം കൊത്തിച്ചിനക്കുന്ന പൂവൻ തെയ്യം കണ്ടാൽ ആർക്കാണ് മതിവരുക. ഒരു നാടാണ് നാടൻ കോഴി എന്ന നാട്ടുസംഗീതം. ഒരിറച്ചിക്കോഴിയിൽ ഒരിക്കലും ഇല്ലാത്തത് ഇറച്ചിക്കോഴിക്ക് ദേശമില്ല, അത് ക്ലാസിക്കലാണ്. ക്ലാസിക്കലിൽ ഒരു ദേശത്തിന് പ്രസക്തിയില്ലല്ലോ. നാടുള്ളത് കൊണ്ടാണ് നാടിൻ്റെ സങ്കീർണമായ കലർപ്പുകൾ ഉള്ളത് കൊണ്ടാണ് നാടൻ കോഴിയും നാടൻ കലയും നാടൻ റാക്കും ഉണ്ടാകുന്നത്. നാടൻ കോഴിയും തെയ്യവും റാക്കും നാട്ടുമനുഷ്യരും പരസ്പരാശ്രിതത്വത്തിൽ അധിഷ്ഠിതമായൊരു ആവാസ വ്യവസ്ഥയാണ്. ഒന്നില്ലാതെ മറ്റൊന്നിനെ നിലനിൽക്കാനാവില്ല. ഗ്രാമത്തിലെ കോഴിക്ക് പട്ടണത്തിലെ കോഴിക്കില്ലാത്ത ജീവിതമുണ്ട്. ആത്മീയവും ഭൗതികവുമായ ജീവിതത്തിൻ്റെ അവസ്ഥ

ത്തെ വീണ്ടും കാണുമ്പോൾ പട്ടണത്തിലെ കലർപ്പുകളുടെ ആഴവും പരപ്പുമില്ലാത്ത സ്വന്തം ജീവിതത്തിലേക്ക് തന്നെയാണ് നോക്കുന്നത്. വാക്കിൽ കാലുകെട്ടിയ കോഴിയുമായി കണ്ടോത്തെ തറവാട്ടിലെ തെയ്യത്തിന് ബസ്സിൽ പോയ ഓർമ്മകളുടെ ശകലങ്ങൾ കൊക്കിലുടക്കുന്നു. നമ്മുടെ നാട്ടുദൈവങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കോഴിയാണ്. ചില കോഴികൾ നിയോഗപ്പെട്ടവരാണ്, തെയ്യത്തിനു വേണ്ടി നേർച്ചയാകുന്നവർ, നേർച്ചക്കോഴികൾ. ഒരു വെളിച്ചപ്പാടിനെ പോലെ ആചാരപ്പെട്ട കോഴിക്ക് നാട്ടിലും വീട്ടിലും പ്രത്യേക പദവിയുണ്ട്. നമ്മളെക്കാൾ ആത്മീയത കോഴിക്കുണ്ട്. കോഴി ഒരു പക്ഷിയാണെങ്കിലും അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും സ്വഭാവവും കോഴിക്കില്ല. ഉയരത്തിൻ്റെയും ദൂരത്തിൻ്റെയും ആകാശ വ്യാമോഹങ്ങളിൽ കോഴി ഇന്നോളം പെട്ടുപോയിട്ടില്ല. മാവിൻ ചോട്ടിൽ ചിറകുപൂട്ടി ഇരുത്തം വന്ന ബുദ്ധനെ പോലിരിക്കുന്നത് കാണുമ്പോൾ കോഴി ഒരു പക്ഷിയാണോ എന്ന സംശയം ബലപ്പെട്ടു. കോഴിയുടെ ആത്മീയ ജീവിതം അങ്ങനെയാണ്. തെയ്യത്തെ ഏറ്റവും അടുത്തുനിന്ന് കാണുന്നത് കോഴിയാണ്. തെയ്യവും കോഴിയും തമ്മിൽ അങ്ങനെയൊരു ചങ്ങായിത്തമുണ്ട്. തെയ്യം കോഴിയെ അത്രമേൽ സ്നേഹിക്കുന്നു. കോഴിത്തലയിലെ പൂക്കളെക്കുറിച്ച് പണ്ഡിത സാർവഭൗമന്മാരായ മഹാകവികൾ ആരും പാടിയില്ല. അവർ കോഴിയെ മദ്യത്തിനൊപ്പം വറുത്തു തിന്നു. കടമനിട്ട കോഴിക്കവിതയുടെ പടയണിക്കോലം തുള്ളുന്നതിലും മുന്നം തെയ്യത്തിലെ മഹാവീരന്മാരായ വൈരജാതനും വിഷ്ണുമൂർത്തിയായ പരദേവതയും കോഴിപ്പൂക്കൾ സ്വന്തം മൂത്ത് പച്ചകുത്തി. തെയ്യം മുഖത്തെഴുത്തിലെ അതിസങ്കീർണമായ എഴുത്തു സമ്പ്രദായമാണ് കോഴിപ്പുഷ്പം വച്ചെഴുത്ത്. മുറ്റത്തെ തൈത്തടത്തു നിന്നും ചിക്കിച്ചിനക്കിയ കോഴി പോയി പോയി ഇടം വരെ എത്തിയെന്ന് കണ്ടില്ലേ? മാടബലി, പീഠബലി, കുക്കുടബലി, കോഴിയുടെ വീരഗാഥകൾ അവസാനിക്കുന്നില്ല. കുട്ടിക്കാലത്തെ കോഴി ജീവിതം പകർന്ന അനുഭവ പാഠങ്ങൾ ചെറുതല്ല. വിരുന്നന്മാർ വീട്ടിലെത്തുമ്പോൾ പിറകെ ഓടിയോടി പിടിക്കുന്ന കോഴികൾ തന്ന സന്തോഷവും സങ്കടവും ചെറുതല്ല. മുട്ട വിരിഞ്ഞിറങ്ങുന്ന ചോരക്കുഞ്ഞുങ്ങളുമായി മുറ്റത്ത് കൊത്തിപ്പറക്കുന്ന തള്ളക്കോഴി എത്രമാത്രം മനോഹരമായ കാഴ്ചയായിരുന്നു. അമ്മയോളം വലുതല്ല മറ്റൊന്നും എന്ന് ആ കാഴ്ച അടിവരയിട്ടു. കോഴിക്കു വേണ്ടി കരഞ്ഞ ബാല്യങ്ങൾ, എല്ലാ ദിവസവും അടക്കുന്ന കോഴിക്കൂട് എന്നെങ്കിലും ഒരിക്കൽ അടക്കാൻ വിട്ടുപോയാൽ കൃത്യമായി അന്നു തന്നെ കുറുക്കന്മാർ കൊണ്ടുപോകുന്ന കോഴിയുടെ വിധി, കോഴിയുടെ മരണം എത്തിയെന്ന സന്ദേശം കുറുക്കൻ ആരാണ് കൊടുക്കുന്നത്? മകരത്തിൽ വിളഞ്ഞ കതിർകനത്ത കണ്ടത്തിൽ പതിയിരിക്കുന്ന മരണം, നേരമേറെയായിട്ടും കൂടണയാത്ത കോഴിയെ അന്വേഷിച്ചുള്ള പിറ്റന്നാളത്തെ യാത്ര, വിളഞ്ഞ കണ്ടത്തിലൂടെ നാഗത്തിലേക്ക് നീളുന്ന ഇടുങ്ങിയ വരമ്പ്, നാഗമെന്ന പേടി തഴച്ച സർപ്പക്കാട്, ഒടുവിൽ അപഹരിക്കപ്പെട്ട സീത, വഴിയിൽ ഉപേക്ഷിച്ച സ്വർണാഭരണങ്ങൾ പോലെ വരമ്പിൽ കോഴി ഉപേക്ഷിച്ച ചോരപുരണ്ട വർണ്ണത്തൂവലുകൾ, മരണത്തിൻ്റെ അടയാളങ്ങൾ. നാട്ടിൽ ധാരാളമുണ്ടായിട്ടും കോഴി മാത്രം കണ്ടിട്ടുള്ള കറ്റന്നരി എന്ന കാലനെ ഇന്നോളം കണ്ടില്ല. ഇരുട്ടിൻ്റെ പടർപ്പുകളിലിരുന്ന് തീക്കണ്ണുകളിൽ തീപ്പൂട്ടി തേറ്റപ്പല്ലുകളിൽ ചോരയിറ്റി കറ്റന്നരി എത്രയോ രാത്രികളിലെ ഉറക്കത്തെ കടിച്ചു കുടഞ്ഞു. ആരോടാണ് ഇതൊക്കെയും പറയുന്നത്? കോഴിയെന്നാൽ മസാല തേച്ച ഇറച്ചിയിലെ ഭോഗാസക്തി മാത്രമാണെന്ന് നിലച്ചിരിക്കുന്നവരോടോ, ഒരിക്കലെങ്കിലും നാട്ടുകോഴിയുടെ മഴവില്ലൊളിയിലേക്ക് കണ്ണയക്കാത്തവരോടോ, വിഷം പുരട്ടിയ ഇറച്ചിക്കോഴി തിന്നു തിന്ന് മഹോദരം ബാധിച്ച് മനം പിരട്ടുന്നവരോടോ, ആർക്കു വേണം പഴകിപ്പാഴായ കോഴിയുടെ പഴംപുരാണം?

0: ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
0: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

ഇന്ന് രാവിലെ 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി രാവിലെ 10:55. 11:30 മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ. മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും കേൾക്കാം.

0: രാത്രി 9:30 ഉപരാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിൽ കോട്ടയത്ത് പങ്കെടുത്ത പരിപാടികളെക്കുറിച്ചുള്ള റിപ്പോർട്ട് കേൾക്കാം. രാത്രി 9:30.
1: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിലാഗ്രഹിക്കുന്ന 16-23 മധ്യേ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയേൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
0: ആകാശവാണി കണ്ണൂർ.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567

0: 3237 കോളേജ് ഓഫ് കോമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
1: കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് ഹിന്ദി വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖം നടത്തും. ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകണം. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖ പരീക്ഷ 3, 4, 5 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിലും 18 കോഴിക്കോട് മേഖലാ ഓഫീസിലും നടക്കും. ചെറുകുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് കൊമേഴ്സ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് വിഷയത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ, ഇംഗ്ലീഷ് നോൺ വൊക്കേഷണൽ ടീച്ചർ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. അതത് തസ്തികകളിൽ നിലവിലുള്ള PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അതിന്റെ രേഖകളും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ സീനിയോറിറ്റി ഉള്ളവർ അത് തെളിയിക്കുന്ന രേഖകളും സഹിതം 2 രാവിലെ 11 മണിക്ക് സ്കൂളിൽ അഭിമുഖത്തിനെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9656-19-3240. മൊബൈൽ വെറ്ററിനറി ക്ലിനിക്കിലേക്ക് വെറ്ററിനറി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 5 രാവിലെ 10:30 പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത വെറ്ററിനറി സയൻസിൽ ബിരുദം, കേരള വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 9745-06-88-09. അഡാക്ക് എരഞ്ഞോളി ഫിഷ് ഫാമിൽ ജനറേറ്റർ, വാട്ടർ പമ്പ്, എയറേറ്റർ എന്നീ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നതിനായി സ്കിൽഡ് ലേബറർമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. SSLCയോടൊപ്പം ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI യോഗ്യതയുള്ള 45 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. ബയോഡാറ്റയോടൊപ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം 5 ഉച്ചയ്ക്ക് 2 മണിക്ക് എരഞ്ഞോളി അഡാക്ക് നോർത്ത് സോൺ റീജിയണൽ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 0490-23540-73. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗത്തിൽ വൊക്കേഷണൽ ടീച്ചർ, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ജൂനിയർ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തസ്തികകളിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9946-98-5775. കാസർഗോഡ് ദേലമ്പാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക നിയമന കൂടിക്കാഴ്ച 2 രാവിലെ 11 നടക്കും. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSD ഫിസിക്കൽ സയൻസ് ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2 സ്കൂൾ ഓഫീസിൽ നടക്കും. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-32-3740.
1: ഇന്ന് രാവിലെ 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി രാവിലെ 10:55. 11:30 മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134 പതിപ്പ് ഇന്ന് രാവിലെ 11

0: കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്തും മട്ടന്നൂരിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134th പതിപ്പ് ഇന്ന് നടക്കും. രാവിലെ 11 മണിക്ക് ആകാശവാണിയിലൂടെ അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങളുമായി തന്റെ ചിന്തകൾ പങ്കുവയ്ക്കും. ആകാശവാണി ദൂരദർശൻ ശൃംഖലകളിലും AIR വാർത്താ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലെ പരിഭാഷ കേൾക്കാം. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ് ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. മ്യാൻമർ പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഖേത് ബചാവോ പദ്ധതിക്ക് രാജ്യമെമ്പാടും നാളെ തുടക്കമാകും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ക്യാമ്പയിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. കൃഷിയിടങ്ങളെയും കർഷകരെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന സമഗ്ര ദേശീയ പ്രയത്നമായി പരിപാടി മാറണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജൂൺ 30 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി അമിത വളപ്രയോഗമുള്ള 100 ജില്ലകൾക്കായി 1600ലധികം സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് ഡ്യൂട്ടിക്ക് കേന്ദ്ര സർക്കാർ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഇളവ് അനുവദിച്ചത്. പരുത്തി കർഷകരുടെയും മേഖലയിലെ മുഴുവൻ വ്യവസായ ശൃംഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെയും നിക്കോട്ടിന്റെയും ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക, ആകർഷണീയതയിലെ ആപത്ത് തിരിച്ചറിയുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: പുകയിലയുടെ മാരകമായ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, പുകയില ഉൽപ്പന്നങ്ങളുടെ ആഗോള ഉപയോഗം കുറയ്ക്കുന്നതിനായി ശക്തമായ നിയമങ്ങളും ഫലപ്രദമായ നയങ്ങളും നടപ്പിലാക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകമെമ്പാടും 13-ന് 15-നും ഇടയിൽ പ്രായമുള്ള 40 ദശലക്ഷത്തിലധികം കുട്ടികൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. യുവാക്കൾക്കിടയിൽ ഇ സിഗരറ്റുകളുടെയും നിക്കോട്ടിൻ പൌച്ചുകളുടെയും ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരായ നടപടികൾ ശക്തമാക്കാൻ ലോകാരോഗ്യ സംഘടന ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് ദേശീയ പുകയില നിയന്ത്രണ പരിപാടിക്ക് കീഴിൽ പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പൈലറ്റ് പതിപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ പുറത്തിറക്കിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലും കോളേജുകളിലും പുകയില വിരുദ്ധ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ഒരു ഡിജിറ്റൽ സംരംഭമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI, മുംബൈ അധോലോക ശൃംഖല എന്നിവയുമായി ചേർന്നാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. ഡൽഹിയിലെ സുപ്രധാന സ്ഥാപനങ്ങളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ALLIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ

0: സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവപ്രതിനിധികൾ കോഴിക്കോട് ഐഐഎമ്മിൽ എത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏകഭാരതം ശ്രേഷ്ഠഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. നാളെ ഐഐഎം കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 4 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. ഐപിഎൽ ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. ഒരു റിപ്പോർട്ട്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ കടന്നു. ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സെമിഫൈനലിൽ ലോക ഒന്നാം നമ്പറായ ദക്ഷിണ കൊറിയൻ താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. 2027 39th ദേശീയ കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന മേഘാലയയിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. മേഘാലയയിൽ 150 കോടി രൂപ ചെലവിൽ ലോകോത്തര നിലവാരത്തിൽ അത്യാധുനിക ഹൈ ആൾട്ടിറ്റ്യൂഡ് പരിശീലന കേന്ദ്രം സ്ഥാപിക്കുമെന്ന് ഡോക്ടർ മാണ്ഡവ്യ പ്രഖ്യാപിച്ചു. കർണാടകയിൽ കോൺഗ്രസ് മുതിർന്ന നേതാവ് ഡി കെ ശിവകുമാർ ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണറെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗമാണ് ശ്രീ ഡി കെ ശിവകുമാറിനെ തെരഞ്ഞെടുത്തത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പൂർണ്ണ തയ്യാറെടുപ്പോടും ശക്തിയോടും കൂടി ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ വിന്യസിക്കപ്പെട്ടിരുന്നുവെന്നും തൽഫലമായി പാകിസ്ഥാന്റെ മുഴുവൻ നാവികസേനയും അവരുടെ തുറമുഖങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ ആരംഭിച്ച നാവിക മ്യൂസിയം നൌസേനാ ശൌര്യവാടികയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ന്യൂഡൽഹിയിലെ IGI വിമാനത്താവളത്തിൽ ആരംഭിച്ച സ്കൈകാസ്റ്റ് സംവിധാനം മൂടൽമഞ്ഞിലും പ്രക്ഷുബ്ധാവസ്ഥയിലും വ്യോമയാന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. രാജ്യത്തുടനീളമുള്ള കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് ഈ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കുന്നത് സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134th പതിപ്പ് ഇന്ന് രാവിലെ 11:00. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 അറസ്റ്റിൽ. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
3: 7000+ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
2: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
2: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക്.

0: വിദ്യാലയമായി മാറി.
1: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: രാഗസ്പർശം, പാട്ടിനെ തൊട്ടുണർത്തുന്ന രാഗചാരുതകൾ, അവതരണം നന്ദു കർത്ത.
3: മലയമാരുതം 16-ാമത്തെ മേളകർത്ത രാഗമായ ചക്രവാകത്തിന്റെ ജന്യമാണ്.

0: ഇത്രയും ഭാഗം പ്രഭാതരാഗമായ രേവഗുപ്തിയുമായ ഒരു ചെറിയ സാമ്യമുള്ളതുകൊണ്ട് ഒരു പ്രഭാതരാഗത്തിന്റെ ഫീലൊക്കെ ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ അത്തരം സിറ്റുവേഷനിലുള്ള ഗാനങ്ങൾ ഒരുപാട് ഈ രാഗത്തിലുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്
1: ഉഷാകിരണങ്ങൾ
0: എന്ന് തുടങ്ങുന്ന ഗാനം 1977 പുറത്തിറങ്ങിയ ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിന് വേണ്ടി ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഗാനമാണ്.

0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: നിങ്ങൾക്കറിയാമോ,
1: കവയിത്രി ബാലാമണിയമ്മയ്ക്ക് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ

0: നേടിക്കൊടുത്ത കൃതി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ബാലാമണിയമ്മ എഴുതിയ മുത്തശ്ശി എന്ന കവിതയ്ക്കാണ് 1964 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1965 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചത്.
1: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
2: അടുക്കളയിൽ നല്ല മണം വരുന്നുണ്ടല്ലോ. എന്റെ അമ്മ വെക്കാറുള്ള ചിക്കൻ കറിയുടെ അതേ മണം.
3: എന്നാ ഇത് അമ്മയുടെ റെസിപ്പി തന്നെയാ. പക്ഷെ പണ്ട് അമ്മ ഉണ്ടാക്കിയ പോലെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയതൊന്നും അല്ലാട്ടോ.
2: പിന്നെങ്ങനെ?
3: ഇതാണ് ട്രെഡിമിക്സിന്റെ തേങ്ങ വറുത്തരച്ച നാടൻ കറി മസാല കൂട്ടുകൾ. ഗുണമേന്മയുള്ള ചേരുവകൾ ചേർത്ത് പാരമ്പര്യത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയതാണ്. ചിക്കൻ, മട്ടൻ, മീറ്റ്, ഫിഷ്, സാമ്പാർ, കടലക്കറി തുടങ്ങി കറികൾ വെജ് ആയാലും നോൺ വെജ് ആയാലും തേങ്ങ വറുത്തരച്ച അതേ സ്വാദിൽ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം.
4: ട്രെഡിമിക്സ് കറി പൗഡർ
0: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
0: ദർപ്പണത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം.
5: അതെ.
0: അല്ല, ഒരാഴ്ചയായല്ലോ ചേട്ടനെ കണ്ടിട്ട്.
5: അതെ, ലീവായിരുന്നു, ഒരു യാത്രയിലായിരുന്നു.
0: ഓ അല്ല ഏട്ടാ, ഈ ഒരാഴ്ച കൊണ്ടൊക്കെ എന്ത് യാത്ര ചെയ്യാനാണ്? ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ?
5: മതിയായിരുന്നു, പക്ഷേ ഞാനില്ലെങ്കിൽ ഈ ദർപ്പണത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമോ എന്നെ ഓർത്തപ്പോ.
0: ആ, ചേട്ടനില്ലെങ്കിൽ ഈ ദർപ്പണം മധുരമിടാത്ത ചായ പോലെയാകും.
5: അതെന്താ മധുരമിടാത്ത ചായ പോലെ തന്നെ? സാധാരണ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്നല്ലോ പറയുക.
0: ഓഹോ, അപ്പൊ കഞ്ഞിന്ന് വിളിക്കാത്തതാ, അല്ല പറയാത്തതാ ചേട്ടന്റെ പ്രശ്നം?
5: ചേച്ചി.
0: അത് ചേട്ടാ, ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഈ ഉപ്പില്ലാത്ത കഞ്ഞി ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല, പക്ഷെ ചായ മധുരമിടാത്തതാണ് ഇപ്പൊ പലർക്കും ഇഷ്ടം.
5: ഓ, അതായത് ഞാനില്ലെങ്കിലും ദർപ്പണം എല്ലാവരും ഇഷ്ടത്തോടെ കേൾക്കും എന്ന്?
0: ആ, അങ്ങനെ പറയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ശ്രോതാക്കൾ അത് സമ്മതിച്ചു തരില്ല എന്നറിയാവുന്നത് കൊണ്ട് ചേട്ടൻ ഈ ദർപ്പണത്തിന്റെ ഐശ്വര്യം എന്ന് മനസ്സിലാ മനസ്സോടെ പറഞ്ഞുകൊണ്ട് ആ ഞാനിതാ ആദ്യത്തെ മെസ്സേജ് വായിക്കുകയാണ്.
6: ചിരിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? എന്നാൽ ചിരിപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. ചിരിയുടെ മാസ്മരിക ലോകം തീർത്ത പലരെയും ഓർത്തുകൊണ്ട് 27 പി കെ ഗൗരി ടീച്ചർ അവതരിപ്പിച്ച സുഭാഷിതം വളരെ നന്നായി. ചില കാര്യങ്ങൾ കണ്ടാൽ കേട്ടാൽ ഒക്കെ നമുക്ക് ചിരി വരും. അതിനൊരു ഉദാഹരണമാണ് ഞായറാഴ്ചയിലെ ദർപ്പണം പരിപാടി. നർമ്മത്തിൽ ചാലിച്ച അവതരണം ശരിക്കും ഒരു ചിരി മരുന്ന് തന്നെയാണ് എന്നാണ് ഷൈന മനോഹരൻ മലപ്പട്ടം എഴുതുന്നത്.
5: ആ ചിരിക്ക് വേണ്ടി ഇവിടെ ഒരാള്
6: ബലിയാടാക്കപ്പെടുന്നുണ്ട് എന്നല്ലേ? അതെല്ലാവർക്കും അറിയാട്ടാ. എന്നാ പിന്നെ അടുത്ത മെസ്സേജ്.
5: ശരി ശരി.
6: സയൻസ് കഫേയിലൂടെ അവതരിപ്പിച്ച QR കോഡ്, ചരിത്രം, പ്രാധാന്യം, ഇതേക്കുറിച്ചുള്ള വിശദീകരണം ലളിതമായിരുന്നു. ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. കൂടാതെ AI കാലഘട്ടത്തിൽ തുറന്നു കിടക്കുന്ന പുതിയ അവസരങ്ങളെ കുറിച്ചുള്ള അവതരണവും ഏറെ ശ്രദ്ധേയമായി തോന്നി. അതോടൊപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് AI രംഗത്ത് ലഭ്യമായ ജോലി സാധ്യതകളെയും ഭാവിയിലെ തൊഴിലവസരങ്ങളെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നെങ്കിൽ പരിപാടി സമ്പൂർണമായേനെ എന്നും തോന്നി എന്ന് പ്രജിമ കണ്ണൂർ.
5: ഓക്കെ ചേച്ചി, ഈ സീബ്രയ്ക്ക് വെളുപ്പിൽ കറുപ്പ് വരകളാണോ അല്ലെങ്കിൽ കറുപ്പിൽ വെളുപ്പ് വരകളാണോ?
6: ചേട്ടാ, ഈ കോഴിയാണോ കോഴി മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന കാര്യത്തില് ഞാനൊരു തീരുമാനത്തിലെത്താൻ പോകുന്നേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ക്ലിയർ ആവാനുണ്ട്. അതിന്റെ ഇടക്ക് ചേട്ടൻ ഈ സീബ്രേനെ തെളിച്ച് വരല്ല. തൽക്കാലം അക്കാര്യത്തിൽ ചേട്ടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്ക് പ്ലീസ്.
5: ചേച്ചി, ഇത് ബിന്ദു സുന്ദർ പറസനിക്കടവിന്റെ മെസ്സേജിൽ ഉള്ളതാണ്.
6: ഓ അതെയോ, എന്നാൽ ബിന്ദു സുന്ദർ കൂടി ആ ഗവേഷണത്തിൽ പങ്കാളിയാവട്ടെ ചേട്ടന്റെ ഒപ്പം. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണ് ബിന്ദു സുന്ദർ എഴുതിയിട്ടുള്ളത്?
5: അല്ലയോ സീബ്രേ, നീ വെളുത്ത വരകളോടുകൂടിയ കറുത്ത കുതിരയോ കറുത്ത വരകളോടുകൂടിയ വെളുത്ത കുതിരയോ എസ് കെ പൊട്ടക്കാടിന്റെ യാത്രാ വിവരണ ഗ്രന്ഥമായ കാപ്പിരികളുടെ നാട്ടിൽ എന്ന പുസ്തകത്തിലാണ് ഈ കാര്യം പറഞ്ഞത്. ബാർകോഡുകൾ കാണുമ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് വരയൻ കുതിര എന്ന് പറയാറുണ്ട്. സനീഷ് കുമാർ AI സാങ്കേതിക വിദ്യയിലൂടെ ബാർകോഡുകളെ പറ്റി പകർന്നു തന്ന അറിവ് വളരെ നന്നായിട്ടുണ്ട്.
6: ഓക്കെ, തലശ്ശേരി മാളിയേക്കൽ തറവാട്ടിലെ വിശേഷങ്ങളുമായി പെരുന്നാൾ ദിനത്തിൽ വന്നെത്തിയ ജാലകം ഗംഭീരം. പണ്ടത്തെ കാലവും ഇന്നത്തെ കാലവും എവിടെ കിടക്കുന്നു? അന്ന് ഒരു കോഴിയെ കറിവെച്ചാൽ കിട്ടിയവർക്ക് കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. ഇന്നോ? അന്ന് ഉള്ളത് കൊണ്ട് ഓണം പോലെ, ഇന്നതാണോ? എന്നും ഓണം പോലെ, അങ്ങനെയല്ലേ എന്ന് ബിന്ദു സുരേഷ് കുതിരുമ്മൽ കുഞ്ഞിമംഗലം.
5: ആ പരിപാടി കൗതുകം ഉണർത്തുന്നതായിരുന്നു.

0: നോമ്പ് നാളുകളിലെ സക്കാത്ത് വിതരണവും പെരുന്നാൾ ദിനത്തിലെ ആകാര രീതിയും ആഘോഷങ്ങൾ ഒക്കെ കേട്ടപ്പോൾ ഏകദേശം 100 അംഗങ്ങൾ ഉള്ള മാളിയക്കൽ തറവാട്ടിൽ നടക്കുന്നത് ഉത്സവമല്ല ഒരു മഹോത്സവം തന്നെയാണ് എന്ന് മനസ്സിലായി എന്ന് വി ശിവദാസൻ കണ്ണാടിപ്പറമ്പ്.
1: ആദിത്യ സുരേന്ദ്രൻ കാവുമ്പായി എഴുതുന്നു, 24-ാം തീയതിയിലെ ഓർമ്മകളുടെ സംഗീതം പരിപാടിയിൽ കമുകറ പുരുഷോത്തമന്റെ സംഗീത ജീവിതത്തെ പ്രതിപാദിച്ചത് ഏറെ നന്നായി. ആത്മവിദ്യാലയമേ ഈശ്വര ചിന്തയി തൊന്നേ, ഈ രണ്ടു ഗാനങ്ങളിൽ കൂടി എനിക്കും ഈ ഗായകനെ അറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഗാനചരിത്രം ഒന്നും തന്നെ അറിയില്ലതാനും. അതുകൊണ്ട് തന്നെ ഈ ഗായകന്റെ പ്രസക്തമായ പല ഗാനങ്ങളും അതിനു പിന്നിലെ കഥകളും വ്യക്തമായി അറിയാൻ ഈ പരിപാടിയിലൂടെ കഴിഞ്ഞു.
0: ഓക്കെ, ആ ഓർമ്മകളുടെ സംഗീതം ഇഷ്ടമായി എന്ന് കെ പി ജാനകി പരിപ്പായും എഴുതിയിട്ടുണ്ട്.
1: ഓക്കെ, പിന്നെ നാടകോത്സവത്തെ കുറിച്ച് ഈ ആഴ്ചയും കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്.
0: ശരി,
1: രാഹുൽ ടി ഒ ചെറുപഴശ്ശി മയിൽ, അദ്ദേഹമാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: ശരി,
2: ചെറുപ്പത്തിൽ രാത്രി കാത്തിരുന്ന് കേട്ടിരുന്ന പരിപാടിയാണ് അഖില കേരള റേഡിയോ നാടകോത്സവം. കേട്ട നാടകങ്ങൾക്ക് ഡയറിയിൽ മാർക്കിടുന്ന പരിപാടി വരെ ഉണ്ടായിരുന്നു.
0: വെരി ഗുഡ്.
2: പിന്നെ വീട്ടിൽ ടി വി വാങ്ങിയതു മുതൽ റേഡിയോ കേൾക്കൽ ഇല്ലാതായി. കണ്ടുമടുത്ത പ്രോഗ്രാമുകളും ദുരന്തം സിനിമകളും ഉണ്ടായ ഒരു ഓണക്കാലത്ത് എന്റെ ഈ ഓണം റേഡിയോ പരിപാടികളുടെ കൂടെയാണ് എന്ന് തീരുമാനിച്ച് ഓരോ ദിവസത്തെയും പരമാവധി പരിപാടികൾ കേട്ടു. പിന്നെ ഓരോ വർഷവും എന്തെങ്കിലും പ്രത്യേക പരിപാടികളെ കുറിച്ച് അറിഞ്ഞാൽ മാത്രം റേഡിയോ കേൾക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ മാസം അഖില കേരള റേഡിയോ നാടകോത്സവം ഉണ്ടെന്ന് കണ്ണൂർ ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജ് വഴി അറിഞ്ഞത്. അങ്ങനെ ആദ്യത്തെ 5 കേട്ടു. അവതരണത്തിൽ ചില പുതുമകൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ ഒന്നും മനസ്സ് തൊട്ടില്ല. അങ്ങനെ 6-ാമത്തെ ദിവസത്തെ നാടകരാത്രിയിലെത്തി. കാൻക കടലിനെ കണ്ടുറക്കാതെ, അത്രയും ഹൃദയം തൊട്ട നാടകം. കെ വി ശരത്ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച കോഴിക്കോട് നിലയത്തിന്റെ നാടകം. ആദ്യത്തെ കുറച്ച് ഡയലോഗിലൂടെയും രംഗത്തിലൂടെയും നാടകത്തിനൊപ്പം കൂടെ കൂട്ടി, പിന്നെ അതിൽ നിന്നിറങ്ങാനായില്ല. കണ്ണു നിറഞ്ഞു കേട്ട ആ നാടകം ഒരു കാലത്തെ കോഴിക്കോട് ആകാശവാണിയുടെ വാങ്മയ ചിത്രം മനസ്സിൽ വരച്ചിട്ടു. പിറ്റേന്ന് പുനഃപ്രക്ഷേപണവും കേട്ടു. ഈ മെസ്സേജ് അയക്കാൻ ഒരേയൊരു കാരണം, അത് കാൻക കടലിനെ കൺതുറക്കാതെ എന്ന നാടകം എന്നെഴുതിക്കൊണ്ടാണ് രാഹുൽ മെസ്സേജ് അവസാനിപ്പിക്കുന്നത്.
0: ശരി, ജിമ്മി ജോർജ് കൊളിച്ചാൽ എഴുതുന്നു, സി കൃഷ്ണകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച കോഴിക്കോട് നിലയത്തിന്റെ നാടകം. മടക്കം, അക്ഷരാർത്ഥത്തിൽ അതിലെ മാധവ് എന്ന കഥാപാത്രം ഹൃദയം പൊടിച്ചു കളഞ്ഞു. വർത്തമാനകാലത്തെ ചില പൊയ് മുഖങ്ങളെ രചയിതാവ് എടുത്തു കാട്ടി. പിന്നെ സന്തോഷ് കണ്ണൂരിന്റെ അഭിപ്രായത്തിൽ നാടക ഉത്സവത്തിൽ 1-ാം സ്ഥാനത്തിലുള്ളത് കോഴിക്കോട് നിലയത്തിന്റെ കാൻക കടലിനെ കൺതുറക്കാതെ, 2-ാം സ്ഥാനത്ത് തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, 3-ാം സ്ഥാനത്ത് കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: പിന്നെ എല്ലാരും നാടകോത്സവത്തെ കുറിച്ച് വളരെ കാര്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് മാക്സിമം വായിക്കാം. ഇനി പ്രേമാജനാർദ്ദനൻ മൊറാഴയുടെ വിലയിരുത്തൽ നോക്കാം. 1-ാം ദിവസം തിരുവനന്തപുരം അവതരിപ്പിച്ച ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകം പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടും നന്നായി. കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി പഴയ രാജവാഴ്ചയുടെയും മന്ത്രിമാരുടെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടുള്ള ഇടപെടലിനെയും ഓർമ്മിപ്പിക്കുന്ന, എന്നാൽ സത്യത്തിനുമേലെ ഒരു കുതന്ത്രവും വിലപ്പോകില്ലെന്ന് മനസ്സിലാക്കി തരുന്ന നല്ലൊരു നാടകമായിരുന്നു. പിന്നെ 16-ാം തീയതി കെ വി ശരത്ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം കാൺക കടലിനെ കൺതുറക്കാതെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. തിക്കോടിയൻ എന്ന പ്രതിഭയുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ ചിത്രവും ചരിത്രവും മനസ്സിലാക്കി തന്നതിനു പുറമെ സാങ്കേതിക വിദ്യയിലൂടെ രാഘവൻ മാഷും ഉറൂബും എല്ലാം നമ്മുടെ കാതോരം എത്തിയപ്പോൾ സംവിധായകൻ പറഞ്ഞതുപോലെ കൺതുറക്കാതെ കാണുകയായിരുന്നു ആ നാടകം. ഇതുവരെ ആരും അവതരിപ്പിച്ചിട്ടില്ലാത്ത നല്ലൊരു പ്രമേയം കൊണ്ടുവന്ന് നല്ലൊരനുഭവം സമ്മാനിച്ച ശരത്ചന്ദ്രൻ സാറിന് അഭിനന്ദനങ്ങൾ. പിന്നെ നമ്മുടെ എം ജി ധരൻ തൃക്കരിപ്പൂര് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. നാടകങ്ങളെല്ലാം മികച്ചു നിന്നു എങ്കിലും ആകാശവാണി കോഴിക്കോട് നിലയം ആത്മകഥാ നാടകമായി AI സാങ്കേതിക വിദ്യയിലൂടെ അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ട് ഇദ്ദേഹം ഈ 7 വിലയിരുത്തി നാടകങ്ങൾക്ക് 1, 2, 3 സ്ഥാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് 1-ാം സ്ഥാനം കോഴിക്കോട് നിലയത്തിന്റെ കെ വി ശരത്ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച കാൺക കടലിനെ കൺതുറക്കാതെ. പിന്നെ 2-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകം. 3-ാം സ്ഥാനം നൽകിയിരിക്കുന്നത് കണ്ണൂർ നിലയത്തിന്റെ വിനോദ് ബാബു രചനയും സംവിധാനവും നിർവഹിച്ച മൗനസാക്ഷി എന്ന നാടകത്തിന്. ബാലകൃഷ്ണൻ വെള്ളൂർ പയ്യന്നൂർ റേഡിയോ നാടകോത്സവത്തിന്റെ കുട്ടിക്കലാശമായി 18 രാത്രി നടത്തിയ നാടക അവലോകനം നാടക പഠിതാക്കൾക്ക് മുന്നിൽ തുറന്നുവച്ച പാഠപുസ്തകമായി മാറി എന്ന് എഴുതിയിട്ടുണ്ട്.
0: ശരി,
1: പിന്നെ

0: ലതീഷ് കുന്നുമ്മൽ ആലപ്പടമ്പ്, കലയുടെയും ഭാവനയുടെയും ആവിഷ്കാരമായ നാടകങ്ങൾ വല്ലാത്തൊരനുഭൂതിയാണ് നൽകിയത് എന്ന് എഴുതിയിട്ടുണ്ട്.
1: ശരി,
0: അപ്പോ അടുത്ത മെസ്സേജ് ചേട്ടൻ വായിച്ചു.
1: വായിക്കാം. മായാമണി ടി പി തളിപ്പറമ്പ് എഴുതുന്നു, 29-ാം തീയതി അവതരിപ്പിച്ച ഗാന്ധി ദർശനം വളരെ മികച്ചതായിരുന്നു. പ്രൊഫസർ എം മുഹമ്മദിന്റെ ഭാഷണത്തിലൂടെ ആ ഗാന്ധി ദർശനങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നു.
0: ഓക്കെ.
1: റാഗ പൂവത്തൂറിന്റെ മെസ്സേജ്, റിതേഷ് ബത്ര സംവിധാനം ചെയ്ത ഫോട്ടോഗ്രാഫ് എന്ന ചിത്രത്തെ കേൾവിക്കാരുടെ മനസ്സിന്റെ വെള്ളിത്തിരയിൽ ആർ നന്ദലാൽ വാക്കുകൾ കൊണ്ട് പ്രദർശിപ്പിച്ചപ്പോൾ ഈ ചിത്രത്തിന്റെ പ്രമേയത്തെ അടുത്ത് അറിയാനും കഥാപാത്രങ്ങളെ സങ്കല്പത്തിലൂടെ കാണാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 26-ാം തീയതിയിലെ സിനിമ പാരഡൈസോ ശ്രദ്ധേയമായി.
0: പിന്നെ സജീവൻ സി ചേലക്കാട്, 21-ാം തീയതി പ്രക്ഷേപണം ചെയ്ത എൻ കൃഷ്ണപിള്ള രചന നിർവഹിച്ച് ടി എൻ ഗോപിനാഥൻ നായർ സംവിധാനം ചെയ്ത ഒരു പഴയകാല നാടകം ഇത്തിൽ കണ്ണി ആകാശവാണിയിലൂടെ കേൾക്കാൻ ഭാഗ്യം കിട്ടിയതിൽ നന്ദി അറിയിച്ചിട്ടുണ്ട്. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ മലയാള സിനിമയിലെ താരങ്ങളായ സത്യൻ, പ്രേംനസീർ, ജോസ് പ്രകാശ്, കോട്ടയം ചെല്ലപ്പൻ, അടൂർ ഭാസി, പിന്നെ ഗാനരചയിതാവ് പി ഭാസ്കരൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആ നാടകത്തിലൂടെ മൺമറഞ്ഞ ആ മഹാപ്രതിഭകളുടെ ശബ്ദം ഒരിക്കൽ കൂടി കേൾക്കാനും കഴിഞ്ഞതിൽ സന്തോഷവും അറിയിച്ചിട്ടുണ്ട് സജീവൻ. അല്ലേട്ടാ, ഈ നാടകത്തെ കുറിച്ചുള്ള മെസ്സേജ് തീരുന്നില്ലല്ലോ. ഇതാ പിന്നെയും മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് ചേട്ടൻ വായിച്ചോ.
1: ഇത് രാധാകൃഷ്ണൻ പാണ്ഡുണ്ടയുടെ മെസ്സേജാണ്. എല്ലാ നാടകങ്ങളും ശ്രദ്ധയോടെ കേട്ടു. അതിൽ മോഹൻലാൽ അഭിനയിച്ച ദൈവത്തിൻ മണം ആറ് കണ്ടു. കോഴിക്കോട് നിലയത്തിന്റെ കഥ പറഞ്ഞ കാൺക കടലിനെ കൺ തുറക്കാതെ, പിന്നെ കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി എന്നിവ വേറിട്ടു നിന്നു.
0: ഓക്കെ. വത്സൻ, അഞ്ചാം പീടിക, പരിയാരം, കണ്ണൂർ. അദ്ദേഹത്തിന്റെ മെസ്സേജ്, ഈ വർഷത്തെ നാടകോത്സവം മലയാളി സമൂഹത്തെ നവീകരിക്കാൻ പോന്ന ശക്തമായ സാമൂഹ്യ ഇടപെടലായി തോന്നി. കേട്ട നാടകങ്ങളിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെയും കണ്ണൂരിന്റെ മൗനസാക്ഷിയുമാണ്. കാൺക കടലിനെ കൺതുറക്കാതെ രചനയിലും അവതരണത്തിലും മികവ് കാട്ടിയപ്പോൾ മൗനസാക്ഷി പാത്ര സൃഷ്ടിയാൽ ശ്രദ്ധേയമായി.
1: എം ആർ പ്രേംജിത്ത് വെള്ളപ്പന്തൽ സയൻസ് കഫേ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ശാസ്ത്ര അധ്യാപകനായ കെ രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ നടത്തിയ ശാസ്ത്ര പ്രഭാഷണം വിജ്ഞാനപ്രദവും കൗതുകകരവുമായി. മനുഷ്യരാശിയെ വീണ്ടും ചന്ദ്രനിലേക്കും അതിന് അപ്പുറത്തേക്കും നയിക്കാൻ ശ്രമിക്കുന്ന ആർട്ടിമിസ് പദ്ധതി വരെയുള്ള ചരിത്രപരമായുള്ള സഞ്ചാരം മനോഹരവും ലളിതവുമായി അദ്ദേഹം വിവരിച്ചു.
0: ഓക്കെ. ഇത് അടുത്ത മെസ്സേജ്, ഞാൻ കാസർഗോഡ് ജില്ലയിലെ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. ചെറുപ്പത്തിൽ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവായിരുന്നു. ഒരു ജോലി കിട്ടിയതിലും ആകാശവാണിയുടെ പങ്ക് ചെറുതല്ല. ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയപ്പോ സുഹൃത്ത് പീതാംബരൻ മാഷും രജനി ടീച്ചറും ചേർന്ന് സമ്മാനിച്ചത് ഒരു റേഡിയോ ആണ്. അങ്ങനെ ഞാൻ വീണ്ടും ആകാശവാണിയുടെ സജീവ ശ്രോതാവായി എന്ന് പറഞ്ഞിട്ടാണ് ശ്രീജിത്ത് കക്കോട്ടമ്മ അദ്ദേഹം ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്.
1: സന്തോഷം.
0: അതെ. ആ പിന്നെ നമ്മുടെ പ്രഭാകരൻ തെക്കേക്കര ചിത്രം വരച്ചിട്ടുണ്ട്. ഇത്
1: എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല.
0: എഴുതിയിട്ടുണ്ടല്ലോ
1: മംഗളം കളി.
0: ആ തന്നെ, ഞാനും ഇതാണ് മംഗളം കളി എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ നന്ദി അല്ലേ. ആ പിന്നെ മെയ് 25-ാം തീയതി പയ്യന്നൂർ ഫോക്ലാൻഡ് സാരഥി ഡോക്ടർ വി ജയരാജിന്റെ കലാപ്രവർത്തനങ്ങളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും വിശദമായി പറഞ്ഞ ജാലകം വളരെ ഇഷ്ടപ്പെട്ടു എന്നും പ്രഭാകരൻ തെക്കേക്കര എഴുതിയിട്ടുണ്ട്.
1: ശരി.
0: പിന്നെ കുറെ കത്തുകൾ വന്നിട്ടുണ്ട്. അതിലും നാടകം തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. അക്ഷര ബാലകൃഷ്ണൻ കുത്തനൂർ പാലക്കാട്, അവരെഴുതിയിട്ടുള്ളത് നാടകോത്സവത്തിൽ കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി കരളുറപ്പോടെ നെഞ്ചു വിരിച്ചു മുന്നിൽ നിന്നു എന്നാണ്. പിന്നെ ശൈലജ രാജഗോപാലൻ അരികന്നിയൂർ ഗുരുവായൂർ, അവരെഴുതിയിട്ടുള്ളത് കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ ഒരുപാട് ഒരുപാട് മികച്ചു നിന്നു എന്നാണ്. തിക്കോടിൻ എന്ന പ്രതിഭയെ ഞങ്ങൾക്ക് ഇത്രയും ആഴത്തിൽ പരിചയപ്പെടുത്തിയ കെ വി ശരചന്ദ്രന് നന്ദി എന്ന് എഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം എന്ന നാടകവും കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന നാടകവും ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് സുരേഷ് ബാബു അവേര എഴുതിയിട്ടുള്ളത്.
1: ശരി.
0: എല്ലാരും കൊറേ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം വായിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ക്ഷമിക്കുക എന്നേ പറയാനുള്ളൂ.
1: ശ്രീധരൻ നമ്പ്യാർ ചിറവക്ക് തളിപ്പറമ്പ്, അദ്ദേഹം എഴുതിയിട്ടുള്ളത് കിളിക്കൂട്ടം പരിപാടിയിൽ ചിറക്കൽ വർണ്ണക്കൂട്ടത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച എല്ലാ പരിപാടികളും ഹൃദയമായി.
0: പിന്നെ ഒരു കത്തും കൂടിയുണ്ട്, വളരെ നീണ്ട കത്താണ്, നാടകോത്സവത്തെ കുറിച്ച് തന്നെയാണ്. വളരെ ബൃഹത്തായ ഒരു വിലയിരുത്തലാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്. പക്ഷെ ഈ ഇദ്ദേഹം ആരാണെന്ന് നമുക്ക് ഒരു പിടിയില്ല. ഫോൺ നമ്പറുണ്ട്, ഒപ്പുണ്ട്, പേരില്ല. 1990 മുതൽ ആകാശവാണിയുമായി ബന്ധം തുടങ്ങിയ വ്യക്തിയാണ്. ആർമിയിലായിരുന്നു ജോലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും തുടർന്നും എഴുതുക അല്ലേ? അപ്പോ എന്തായാലും

0: പ്ലസ് ടു സെ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഓരോ വിഷയത്തിനും പ്രത്യേകം ട്യൂഷൻ ന്യൂ മലബാർ കോളേജ് യോഗശാല റോഡ് കണ്ണൂർ ഫോൺ 9446986751.
1: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
2: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
3: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം.

0: കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
1: അതെങ്ങനെയാ?
0: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
1: എടാ സംഭവം കൊള്ളാലോ.
0: എടാ അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറവ് നൽകാൻ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
4: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
3: നാക് എ പ്ലസ് പ്ലസ് ഗ്രേഡുള്ള ഏക കോളേജ്, കെ ഐ ആർ എഫ് റാങ്കിംഗിൽ 14th സ്ഥാനം.
4: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
3: 11 എയ്ഡഡ് യു ജി കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് യു ജി കോഴ്സുകൾ,
4: 4 എയ്ഡഡ് പി ജി കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് പി ജി കോഴ്സുകൾ.
3: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
4: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ
3: 7902000649462667 60.
5: ഭക്തിഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം സുജാത പാടിയത് ആരൊക്കെ എന്നെ പിരിഞ്ഞാലും എന്ന് തുടങ്ങുന്നു.

0: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാനങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്യമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൗജന്യം. സത്യമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാനങ്ങാട്. ഫോൺ 0467220454.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
5: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
5: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൌകര്യവും.
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
5: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490248663,
1: 9847484950,
5: 8893.

0: 9495 98.
1: ഭക്തിഗാനങ്ങളിൽ ഇനി കെസ്റ്റർ പാടിയത്. തകർന്നു കരയും എന്നെ തലോടെ, ഈശോ എന്നോട് ചൊല്ലേ എന്നാരംഭിക്കുന്നു.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
2: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
1: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
2: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
1: ഫോൺ 8590460017.
2: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
3: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
6: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ൽ ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
7: ഭക്തിഗാനങ്ങളിൽ അവസാനമായി ചിത്രപാടിയത്. കരളിലൂറുമെൻ നൊമ്പരം അറിയുമോ യേശു നായക എന്ന് തുടങ്ങുന്നു.

0: ചിത്ര പാടിയ ഈ ഗാനത്തോടെ ഭക്തിഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിന്നോങ് ഹ്ലൈങ് ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൌൺസിലുകളുടെ ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതിയിലും ഹൈക്കോടതികളിലും കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരും സിഇഒമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. തമിഴ്നാട്ടിൽ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത 4 MLA മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് AAADMK വിപ്പ് SS കൃഷ്ണമൂർത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ടു. പാർട്ടിയിൽ നിന്ന് രാജിവച്ച് TVK ചേർന്നത് കുതിര കച്ചവടമാണെന്നും വിപ്പ് ലംഘിച്ച് TVK ഗവൺമെന്റിന് അവർ വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും കൃഷ്ണമൂർത്തി ഗവർണറെ അറിയിച്ചു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ കുടുംബത്തിലും സമൂഹത്തിലും പരിസ്ഥിതിയിലും ഉണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. മുതിർന്ന കോൺഗ്രസ് നേതാവും UDF കോഴിക്കോട് മുൻ ജില്ലാ ചെയർമാനും KPCC അംഗവുമായ കെ ബാലനാരായണൻ പേരാമ്പ്രയിൽ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ മാതാ അമൃതാനന്ദമയി ഇന്നും നാളെയും പങ്കെടുക്കും. ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയേറും. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 9:58 ആകാശവാണി കണ്ണൂർ.
1: ഓർമ്മകളുടെ സംഗീതം.
2: ഇന്ന് ഈ പരമ്പരയിൽ സംഗീത സംവിധായകൻ പ്രതാപ് സിംഗിന്റെ സംഗീത ജീവിതം. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. കവി PP രാമചന്ദ്രന്റെ പ്രശസ്തമായ കവിത ലളിതം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ആ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. സ്വന്തം ജീവിതത്തെ ഏതാനും മധുര ഗാനങ്ങളിലൂടെ ലളിതമായി ആവിഷ്കരിച്ച ഒരു സംഗീത സംവിധായകന്റെ സംഗീത ജീവിതത്തെക്കുറിച്ചാണ് ഈ ഓർമ്മകളുടെ സംഗീതം.
3: സംഗീത സംവിധാനം സിനിമയിലേക്ക് ഞാൻ പോകേണ്ടി വരും എന്നുള്ളത് എൻ്റെ വിദൂര സ്വപ്നങ്ങൾ പോലും ഉണ്ടാകാത്ത കാര്യമാണ്. അതിന് എക്വിപ്പിടല്ലോ നമ്മൾ. ഒന്നിലെ ഒരു കറവ് തീർന്ന പാട്ടുകാരനായിരിക്കണം, അല്ലെങ്കിൽ സംഗീതം അഭ്യസിച്ചിരിക്കണം. ഇത് രണ്ടുതോഴ പഠിക്കാതെ ഈ പുഴയിൽ വഞ്ചിയുണ്ട് വഞ്ചിയിറക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ അങ്ങനൊരു ചിന്തയില്ല, സിനിമ എന്നുള്ളൊരു ചിന്ത തന്നെ ഇല്ല.
2: ഇത് പ്രതാപ് സിംഗ് പുറത്തിറങ്ങിയ 2-2 സിനിമകളിലെ വിരലിലെണ്ണാവുന്ന ഗാനങ്ങളിലൂടെ തന്നെ തന്റെ പ്രതിഭയുടെ മാറ്റെന്തെന്ന് സംഗീതാസ്വാദകരെ ബോധ്യപ്പെടുത്തിയ സംഗീത സംവിധായകൻ. പിന്നിട്ട സംഗീത ജീവിത വഴികളിലൂടെ ഓർമ്മയുടെ ചൂട്ടും മിന്നിച്ച് പ്രതാപ് സിംഗിന്റെ യാത്ര ആരംഭിക്കുകയാണ്.
3: എന്റെ അമ്മയുടെ വീട്ടുകാരൊക്കെ സംഗീതത്തിൽ താല്പര്യമുള്ളവരായിരുന്നു.
2: കുടുംബത്തിൽ സംഗീതം പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആരും ശാസ്ത്രീയ സംഗീതത്തിന്റെ വഴിയെ പോയില്ല.
3: പക്ഷെ ഇന്ന് താല്പര്യമുള്ളവർക്കെല്ലാം പഠിക്കാനുള്ള സാഹചര്യങ്ങളും അന്നത്ര അധ്യാപകരും ഒന്നുമില്ല. പക്ഷെ ആ കൂട്ടത്തിൽ നിന്ന് എൻ്റെ അമ്മ ശാസ്ത്രീയ സംഗീതം പഠിച്ചു, അമ്മ സംഗീത അധ്യാപികയായി. അപ്പം മക്കൾക്കും ഞങ്ങൾക്ക് ആ താല്പര്യം പകർന്നു കിട്ടി. പക്ഷെ മക്കൾക്കൊന്നും സംഗീതം പഠിക്കണമെന്ന് തോന്നിയില്ല. അന്ന് ശാസ്ത്രീയ സംഗീതത്തിൽ നിന്ന് ചെറുപ്പക്കാർ കുറേ അകന്ന് നിൽക്കണൊരു കാലമാണ്. അത് നമുക്ക് പറ്റിയതല്ല എന്നുള്ളൊരു രൂപത്തിൽ അതിനെ സമീപിക്കണൊരു കാലമായതുകൊണ്ട് അതൊന്നും പഠിക്കണമെന്ന് തോന്നിയില്ല. അങ്ങനെ ഈ ചെറുപ്പക്കാരെ അല്ലെ പുതിയ തലമുറയെ ആകർഷിക്കുന്ന ഒരു ശൈലിയിലല്ല അന്ന് അവരുടെ സംഗീത ആലാപനങ്ങളൊക്കെ. അപ്പോൾ അത് ഞങ്ങൾക്ക് സംഗീത അഭിനിവേശം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് പഠിക്കണമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഒരക്ഷരം പഠിച്ചിട്ടില്ല. പക്ഷെ കുടുംബമാണ്, ഞങ്ങൾ മക്കളെല്ലാവരും ഒരു സിനിമ കണ്ടു വന്നു കഴിഞ്ഞാൽ അതിലെ ട്യൂൺ മോളാൻ തുറും. അങ്ങനെ എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നു.
2: ചെറായി എന്ന ജന്മദേശത്തിനും പറയത്തക്ക സംഗീത പൈതൃകമൊന്നും ഉണ്ടായിരുന്നില്ല.
3: ദേശത്തിൽ അങ്ങനെ പ്രത്യേക സംഗീത പാരമ്പര്യമൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ കൂട്ടരുണ്ടാവും. പിന്നെ ഞാറക്കലൊരു ഭാഗവതരുണ്ടായിരുന്നു, നായരമ്പലത്തൊരു ഭാഗവതരുണ്ടായിരുന്നു. അതൊക്കെ ഒരു 8 കിലോമീറ്റർ 10 കിലോമീറ്റർ തെക്ക് വശത്താണ്. അതല്ലാതെ എൻ്റെ പരിസരങ്ങളിൽ പിന്നെ മദ്ദളം വായിക്കണവർ, നാദസ്വരം വായിക്കണവർ, അങ്നെ രണ്ടോ നാലോ ആളുകളുണ്ടായിരുന്നു. അല്ലാതെ ഒരു സംഗീത പാരമ്പര്യമുള്ള ദേശമാണെന്ന് ചെറായിയെ പറഞ്ഞുകൂടാ.
2: ഹിന്ദി സിനിമാ ഗാനങ്ങൾ ഇടതടവില്ലാതെ ഒഴുകിയെത്തിയിരുന്ന ചെറുപ്പകാലം.
3: ചെറുപ്പകാലത്തിൽ കേട്ടിരുന്ന സംഗീതം അന്ന് ഇറങ്ങിയിരുന്ന ഹിന്ദി സിനിമകളിലെ പാട്ടുകളാണ്. പിന്നെ ചുരുക്കമായിട്ട് തമിഴ് സിനിമകളിലെ പാട്ടുകളും ഉണ്ട്. തമിഴ് സിനിമകളിലെ പാട്ടുകളേക്കാൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരുന്നത് ഹിന്ദി സിനിമയിലെ പാട്ടുകളാണ്. അന്ന് തമിഴ് സിനിമ കുറച്ച് ക്ലാസിക്കൽ ഓറിയൻറ്റഡ് ആയിരുന്നു പാട്ടുകളെന്ന്. ഹിന്ദിയിൽ അങ്ങനെയല്ല. ഹിന്ദിയിൽ മുഹമ്മദ് റാഫി, തലത്ത് മുഹമ്മദ് അതുപോലെയുള്ള ആളുകളുടെ ഒരു കാലമായിരുന്നു ലതാ മങ്കേഷ്കർ. അപ്പോൾ നമ്മളുടെ മനസ്സിലെന്നും ഈ സംഗീതം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഹിന്ദിയിലെ പാട്ടുകാരെയാണ്. പിന്നെ മലയാളത്തിലെന്ന് സ്വന്തമായി ട്യൂൺ ചെയ്ത് സംഗീതം ചെയ്തൊരു സിനിമ ഇറങ്ങണമെങ്കിൽ 60 കഴിയണമെന്ന് തോന്നുന്നു. 1960 വരെ അങ്ങനെയൊന്നുമില്ല. ഈ ഹിന്ദി സിനിമയിലെ ട്യൂൺ എടുത്തിട്ട് അതിനെ കവിത എഴുതി മലയാളത്തിലേക്ക് പാട്ടുണ്ടാക്കലാണ് അന്ന്. അപ്പോൾ ഹിന്ദിയാണ്, ഹിന്ദിയിലെ പാട്ട്, ഹിന്ദി സിനിമയിലെ പാട്ടുകളാണ് നമ്മുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത്.

0: ആദർശധീരനായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു മൂത്ത സഹോദരൻ.
1: എന്റെ ജ്യേഷ്ഠൻ ഒരു ഇടതുപക്ഷക്കാരനാണ്, സത്യവ്രതൻ. അന്ന് ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ ആളുകൾ വടിയെടുത്ത് തല്ലാനും ഓടിച്ചിരുന്ന കാലമാണ് 50-കളിലെ 40-കളിലെ അവസാനമൊക്കെ. അപ്പോൾ ജ്യേഷ്ഠൻ കോളേജ് പഠിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ നടന്നിട്ട് പഠനമൊക്കെ ഉപേക്ഷിച്ച് മരിക്കണവരെ ആളങ്ങനെ കഴിഞ്ഞ ആളാണ്. അപ്പോൾ അന്ന് പാർട്ടി MLA ആകാൻ ഇലക്ഷനൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കതിലൊന്നും താല്പര്യമില്ല, ഞാനിങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നിന്ന ഒരാളാണ്. അപ്പോൾ ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി പ്രവർത്തിച്ച് ത്യാഗം സഹിച്ച് സ്വന്തം

0: കുടുംബത്തിലെ താഴെയുള്ളവരെയും അദ്ദേഹത്തിന്റെ മക്കളെയൊക്കെ ഒരു വഴിക്ക് എത്തിക്കാൻ സാധിക്കാതെ മരിച്ചുപോയാണ്. അന്ന് അങ്ങനെയാണല്ലോ അവരുടെ പ്രവർത്തനം, ശരിയായ മനുഷ്യർ അതാണ്, അന്ന് അങ്ങനെയാണ് പ്രവർത്തനം. അപ്പൊ അതിന്റെയൊക്കെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ.
1: പാർട്ടി യോഗങ്ങളിലും പൊതുസമ്മേളനങ്ങളിലും ചെറുതായി പാടിക്കൊണ്ടാണ് സംഗീത രംഗത്തേക്ക് കടന്നു ചെല്ലുന്നത്.
0: അപ്പൊ ഈ ജ്യേഷ്ഠന്റെ പുറം അടുക്കലാണ് ജോലി. കാരണം നമ്മളെവിടെ നോക്കിയാലും കാണുന്നത് പാവപ്പെട്ട ആളുകളല്ലേ, പണക്കാർ വളരെ ചുരുക്കം. അപ്പൊ ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയല്ലേ സംസാരിക്കണത്. അപ്പൊ ജ്യേഷ്ഠൻ എന്തിനു വിളിച്ചാലും ഞങ്ങളും പോവും, എന്താ പറയണമെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല, പോകും കൂടെ. അപ്പൊ ഒരു മീറ്റിംഗ് വരുമ്പോൾ അവിടെ ഒരു മൈക്ക് സെറ്റ് സ്ഥാപിച്ചിട്ടുണ്ടാവും, ആളുകൾ വന്നു കൂടിയിട്ടുണ്ടാവില്ല. അപ്പൊ വന്നുകൂടി ആളുകളെ ഒരു സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂളാനറിയാവുന്നവരെ പാടാനറിയാവുന്നവരൊക്കെ വിളിച്ചിങ്ങനെ പാടിക്കും. ഞാൻ ചെറുതായിട്ടിങ്ങനെ പാടുമായിരുന്നു. പാട്ടുകൾ ഒരു പറ്റം ആളുകളെ ആകർഷിച്ചിട്ടുണ്ടല്ലോ. സ്കൂൾ പഠനകാലത്ത് സ്കൂളിൽ വല്ല മീറ്റിങ്ങുകളിലൊക്കെ പാടിയിട്ടുണ്ടെന്നല്ലാതെ പുറത്തു വേദികളിലൊന്നും സ്കൂൾ പഠനകാലത്ത് പാടിയിട്ടില്ല. പുറത്തു വേദികളിൽ പാടിയിരുന്നത് സ്കൂൾ പഠിച്ചിട്ട്, ഈ സ്കൂൾ പഠനം കഴിഞ്ഞിട്ട് ഒരു 4 വർഷം ഇനി എന്ത് കോഴ്സിന് പോകണം, എങ്ങനെ പോകണം എന്ന് നമുക്ക് പറഞ്ഞു തരാൻ ആളില്ലാതെ മൂത്തവരൊക്കെ ഈ പ്രസ്ഥാനമായിട്ട് നടക്കുകയല്ലേ, ഒരു 4 കൊല്ലം ഒരു അനാഥാവസ്ഥയിൽ നടന്നൊരു കാലമുണ്ട്. അത് ട്യൂട്ടോറുകൾ നടത്തും, ട്യൂഷൻ എടുക്കും, അങ്ങനെ നടന്ന കാലമുണ്ട്. ആ അവസരത്തിൽ ചില പാട്ടുകളൊക്കെ ഇങ്ങനെ ട്യൂൺ ചെയ്യും, അപ്പോൾ പാട്ടുകാരുമായിട്ട് പരിചയപ്പെടും. അപ്പോൾ ചില ഗാനമേളകൾക്ക് പാടാൻ അവസരം വരും. അതൊന്നും 2-3 ഉപകരണങ്ങളെ ഉണ്ടാവുള്ളൂ, ഒരു ഹാർമോണിയം, ഒരു തബല, ഇത് രണ്ടും. പാട്ടുകാരും ചിലപ്പോൾ പഠിച്ചത് ചെറായിലൊരു രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ, അവിടുത്തെ അറ്റ്മാഷ്, പിന്നീട് KPCC പ്രസിഡൻ്റ് ആയിരുന്ന ഒരു KC എബ്രഹാം, അത് ഞങ്ങൾ പഠിപ്പിച്ച അറ്റ്മാഷാണ്. അപ്പോൾ രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിൽ പഠിച്ചു അവിടെ 8, 9, 10, 7 വരെ പഠിച്ചത്. ചെറായി തന്നെ ഒരു വേറൊരു ഹൈസ്കൂളുണ്ട്, ഇപ്പം സഹോദര മെമ്മോറിയൽ എന്നാണ് പറയുന്നത്, മറ്റത് BVR സ്കൂളിൽ നിന്ന് എന്തോ പറഞ്ഞിരുന്നു, പേര് ഓർമ്മയില്ലേ. അപ്പോൾ അവിടെ പഠിച്ചു, അത് കഴിഞ്ഞ് രാമവർമ്മ ഹൈസ്കൂളിൽ പോയി പഠിച്ചു. 10 കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡ് സ്റ്റിൽ, പഠനം നിന്നു. എന്ത് ചെയ്യണം, എവിടെ പോകണം, സഹായിക്കാൻ ആരുമില്ല. അച്ഛൻ്റെ അമ്മയുടെയും വരുമാനം കൊണ്ട് പിന്നെ അംഗങ്ങളുണ്ടേ, എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കില്ല. അപ്പം ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഈ പാട്ടിലേക്കും ശ്രദ്ധ തിരിച്ചു, ചില പാട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ അവരൊന്ന് പാടുമ്പോൾ നമുക്കൊന്ന് പാടാൻ തോന്നും, അങ്ങനെ ചില ക്ലബുകളിലൊക്കെ പോയി പാടും. അല്ലാതെ ഒരു പ്രൊഫഷണൽ സിംഗറായിട്ട് ഒരിക്കലും പോകാൻ സാധിച്ചിട്ടില്ല, പോകാനുള്ള കാലിബറും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചോളൂ. സാധാരണ ഒരു പാട്ടുകാരൻ.
1: ഇല്ലായ്മകളുടെ ആ കാലഘട്ടത്തിൽ ചെറായിയുടെ ചുറ്റുപരിസരങ്ങളിൽ സർഗധനരായ കലാകാരന്മാർക്ക് യാതൊരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല.
0: പറവൂർ അബ്ദുൽ ഖാദർ, ഒരു അപ്പുമാഷ്, അവരൊന്നും അങ്ങനെ പുറത്തറിയപ്പെടുന്ന ആളുകളല്ല. ലോക്കൽ നാട് കിടാമംഗല സദാനന്ദൻ എന്ന് പറഞ്ഞൊരാളുണ്ടായില്ലേ, അദ്ദേഹത്തിൻ്റെ നേരെ കസിൻ സിസ്റ്ററാണ് എൻ്റെ വൈഫ്. അപ്പോൾ ഈ സദാനന്ദചേട്ടൻ്റെ വീട്ടിൽ സദാനന്ദചേട്ടൻ ഒരുപാട് നാടകങ്ങൾ നിറക്കിയിട്ടുണ്ട്. സദാനന്ദചേട്ടൻ്റെ വീട്ടിൽ ഈ നാടകങ്ങൾ വരുമ്പോഴൊക്കെ റിഹേഴ്സലിനൊക്കെ ഞങ്ങൾ സ്ഥിരം സാന്നിധ്യമാണ്. കാലത്ത് മുതൽ വൈകുന്നേരം വരെ ചായ കുടിയും ഊണും ഒക്കെ അവിടെ തന്നെ, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നാടക സമിതികളിൽ നമ്മളൊക്കെ പോയി ഇങ്ങനെ ഇരിക്കും, അതിനൊന്നും പാടാൻ പോയിട്ടില്ല. പിന്നെ അതിലെ പാട്ടുകാരാണ് പറഞ്ഞ ഈ അബ്ദുൽ ഖാദർ, പിന്നെ ഒരു അപ്പുമാഷ്, പിന്നെ അന്ന് ഇവിടുത്തെ ഇരിങ്ങാലക്കുടയിലൊരു സെബാസ്റ്റ്യൻ ജോസഫ് ഭാഗവതർ ഉണ്ടായിരുന്നു, അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം അവിടെ അഭിനയിക്കാൻ വന്നപ്പോൾ, അവരൊക്കെ ഭാഗവതന്മാരാണല്ലോ, അപ്പം ഞാനന്ന് വെറുതെ ഒരു പാട്ട് എഴുതി ട്യൂൺ ചെയ്തു. തൂ മന്ദഹാസം തൂകി വരും, മന്ദമാരുതിനിൽ ചാഞ്ചാടി വരും എന്ന് തുടങ്ങണ ഒരു പാട്ട് എഴുതി ട്യൂൺ ചെയ്തു. അപ്പോൾ അത് ഈ സെബാസ്റ്റ്യൻ ജോസഫ് ഭാഗവതരുടെ അനുജൻ സെബാസ്റ്റ്യൻ വർഗീസ് ഭാഗവതരുണ്ട്, അയാൾ ഹാർമോണിസ്റ്റാണ് ട്രൂപ്പിൽ, ചേട്ടൻ അഭിനയിക്കും. അപ്പോൾ ഈ വർഗീസ് ഭാഗവതർ എന്തൊക്കെ പാടി വന്നപ്പോൾ അവർക്കൊന്നും ഈ പുതിയ പാട്ടുകളൊന്നും അറിയില്ല, അന്ന് പുതിയ പാട്ടുകളെന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കൂടി പാടിയപ്പോൾ അയാൾക്ക് വലിയ താല്പര്യം, അയാൾ എൻ്റെ ഇന്ന് ഇത് പഠിച്ചെടുത്തു. പഠിച്ചെടുത്തിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ, ചേട്ടൻ പഠിപ്പിച്ച് എളയിടത്ത് റാണി നാടകത്തിലെ സ്റ്റേജിൽ ഈ സെബാസ്റ്റ്യൻ ജോസഫ് ഈ പാട്ട് രാഗങ്ങൾ വിസ്തരിച്ച്, ഇന്ദോളം എന്ന് പറഞ്ഞൊരു രാഗമാണ്, രാഗങ്ങൾ വിസ്തരിച്ച് പാടുമായിരുന്നു. അപ്പം ഈ നമ്മളുടെ മ്യൂസിക്കിലുള്ള എക്സ്പീരിയൻസ് ചുരുക്കം ചില സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്, എല്ലാ ചെറിയ നാടകങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന ചില നാടകങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ചില ട്യൂൺസ് ഉണ്ടാക്കും, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട്.

0: അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു കരിയർ.
1: തട്ടിയും തടഞ്ഞും മുന്നേറിയ വിദ്യാഭ്യാസത്തിന് ശേഷം ഉദ്യോഗ പർവ്വത്തിലെത്തുന്നതിനിടെ കുറെ യാദൃച്ഛിക സംഭവങ്ങൾ അരങ്ങേറി. പ്രതാപ് സിംഗ് ആ കാലം ഓർക്കുന്നത് ഇങ്ങനെ.
0: ഈ 4 കൊല്ലം ആരുടെയും സഹായം ഇല്ലാതെ ഇങ്ങനെ വെറുതെ നടന്നു മടുത്തപ്പോ മൂത്തവണ്ണം ഹൈസ്കൂൾ ഹെഡ്മാഷർ എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. അപ്പം മൂത്തവണ്ണത്ത് ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജുണ്ട്, ഇന്ന് അവിടെ പോയി പഠിച്ചാലോ എന്നുള്ള ചിന്ത വന്നു. ഞാൻ ഹൈസ്കൂളിലെ ഹെഡ്മാഷർ ചേട്ടാ, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ 4 കൊല്ലം വെറുതെ നടന്നു മടുത്ത്. അപ്പം എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് തമ്പി എന്നാണ്. ആ തമ്പി, അതിനെന്താ കുഴപ്പം, നിനക്ക് മാത്രം മാർക്കൊക്കെ ഉണ്ട്, മാർക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഇപ്പം നമുക്കിവിടെ ചേരാം. അപ്പോൾ അതിനൊരു പണി, ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ടോ? അപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഡോക്ടറെ അടുത്ത് പോകണമെങ്കിൽ അതിനൊരു ഫീസ് കൊടുക്കണ്ടേ? എൻ്റെ കയ്യിൽ അതിന് ഫീസില്ല. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ തിരക്ക് ഒഴിഞ്ഞ സമയത്ത് ഞാൻ അകത്ത് കയറി പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരികയാണ്, എൻ്റെ ഉദ്ദേശം ഇതാണ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ അതിന് തരാൻ പൈസയില്ല. താങ്ക്സ് എന്ന് പറഞ്ഞൊരു വാക്കല്ലാതെ പകരം എനിക്കൊന്നും തരാനില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം ഡോക്ടറെ എന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ പേരൊക്കെ ചോദിച്ചു, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി. അങ്ങനെ ഞാൻ 3rd SNM ട്രെയിനിങ് കോളേജിൽ 1 കൊല്ലം അവിടെ താമസിച്ചു. 1 വർഷം അവിടെ ടീച്ചേഴ്സ് ട്രെയിനിങ്, ടീച്ചേഴ്സ് നല്ല മാർക്കോടുകൂടി പാസ്സായി. പഠിക്കാൻ മിടുക്കനായിട്ട് പഠിക്കാൻ അവസരം കിട്ടാത്തതിലായിരുന്നു, ഞങ്ങളെല്ലാവരും പഠിക്കാൻ മിടുക്കരായിരുന്നു, വളരെ മിടുക്കരായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഈ ഹെഡ്മാസ്റ്റർ പുസ്തകങ്ങൾ വരുത്തുമായിരുന്നു ലൈബ്രറിയിലേക്ക്, ഞങ്ങൾക്ക് വേണ്ടി മാത്രം. പക്ഷേ ഈ ചേട്ടൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മൂലം അതൊക്കെ തടസ്സപ്പെട്ടു. അപ്പം അങ്ങനെ ടീച്ചേഴ്സ് ട്രെയിനിങ് പാസ്സായി നിൽക്കുമ്പോൾ വേറൊരവസരം വന്നത്, ചെറായിലൊരു പയ്യന് കൊടുങ്ങല്ലൂർ ശൃംഗപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു എൻജിനീയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, അവിടെ ഒന്ന് ചേരണമെന്ന് മോഹം. അവന് മാർക്ക് കുറവാണ്. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത് കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരത്തിയാണ്. അപ്പോൾ വീട്ടിൽ വന്ന് ജ്യേഷ്ഠൻ്റെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ കൊണ്ട് പോകാൻ വേണ്ടി വന്നു. വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞ, ലെറ്ററൊന്നും വേണ്ട, ഞാൻ എൻ്റെ അനിയനെ വിടാം നിൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരിക. വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, താൻ എന്ത് ചെയ്യണ്ടോ, താൻ എന്ന് SSLC പാസ്സായി, ഞാൻ പാസ്സായിട്ട് ഇത്ര കൊല്ലമായി, പിന്നെന്ത് ചെയ്തു, ഞാൻ 4 കൊല്ലം അങ്ങനെ ട്യൂട്ടോറിയൽ ഒക്കെ നടത്തി, പിന്നെ ട്രെയിനിങ് പാസ്സായി, ടീച്ചേഴ്സ് ട്രെയിനിങ്, ഇപ്പം എന്ത് ചെയ്യണം, ഇപ്പം ഒന്നുമില്ല, എന്നാൽ താനിവിടെ ചേരുള്ളൂ, താൻ ചേരുകയാണെങ്കിൽ ഇളം ചേർക്കാം, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയില്ലേ, താൻ ചേരുകയാണെങ്കിൽ ഇളം ചേർക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ വെറുതെ നടന്നും എടുത്താളല്ലേ, ഇപ്പം ചെറായി നിങ്ങോട് പോരണം, ബോട്ടിനെ വലയനൊക്കെ പോരണം, അതല്ലേ ആകാശം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം എന്ന് ഉള്ള ധൈര്യത്തിൽ അതിനും ചേർന്നു. പിന്നെ 1 കൊല്ലം സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തു. അപ്പോൾ അതിനൊക്കെ വളരെ ഹൈ, 8 വിഷയമുള്ളതിൽ 5 എണ്ണത്തിനും എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. 8 വിഷയമാണത് സിവിൽ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ്, കൊടുങ്ങല്ലൂർ ശൃംഗപുരം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, തമ്പുരാട്ടിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ അവിടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ അവർക്കാണ് ആ പടം പഠിച്ചിട്ടാണ് ഈ ലെക്ചർ ചെയ്യുന്നത്. അപ്പോൾ പിള്ളേർക്ക് മുഴുവൻ മനസ്സിലാവില്ല എഞ്ചിനീയറിങ്. അപ്പം ഞാനിടെ കയറി ക്ലാസ് എടുക്കും. അങ്ങനെ ഞാൻ അവിടെ വലിയ പോപ്പുലറായി. ഫീസ് 1 മാസം ഒന്നും മുടങ്ങിയാലോ ഒന്നും ചോദിക്കില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ എനിക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടി. എഞ്ചിനീയറിംഗ് പാസ്സായി നിൽക്കുമ്പോൾ ആദ്യത്തെ അതിനു മുമ്പുള്ള ക്വാളിഫിക്കേഷൻ്റെ ബേസിൽ ജോലി കിട്ടി. അത് കളമശ്ശേരി അടുത്തൊരു സ്ഥലത്ത് കിട്ടി. അവിടെ നിന്ന് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്തേക്ക്. ഇങ്ങനെ 3 സ്കൂളിൽ, പ്രൈമറി സ്കൂളിൽ ഞാൻ 2 കൊല്ലം 3 സ്കൂളിലായിട്ട് ജോലി ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോൾ ഇവൻ്റെ ഈ എഞ്ചിനീയറിംഗ് പഠിച്ചതിൻ്റെ ഓർഡർ വരുന്നു തിരുവനന്തപുരത്ത് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാൻ. അവിടെ പോയി 3 മാസം ട്രേസർ എന്നുള്ളൊരു പോസ്റ്റിൽ ജോലി ചെയ്തു. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നോക്കിയപ്പോൾ ഞാൻ അടുത്ത പ്രൊമോഷൻ എലിജിബിളാണ്. ഉടനെ എനിക്ക് പ്രൊമോഷൻ തന്നു, എന്നെ 4 വയലേക്ക് അയക്കും. 4 വയൽ സെക്കൻഡ് ഗ്രേഡ് ക്ലാസ്മാൻ. പിന്നെ 4 വയൽ ഞാൻ റിട്ടയർ ചെയ്യണവരെ 30 വർഷത്തോളം 4 വയൽ തന്നെ ഇരുന്നു. പ്രൊമോഷൻസ് വന്നെങ്കിലും 4 വയൽ തന്നെ ഇരുന്നു.
1: സിനിമാ രംഗത്തെത്തുന്നതും യാദൃശ്ചികമായി.
0: പണ്ട് നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡയറക്ടർ NN പിഷാരടി ആയിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ ഒരു 4 കരുണാരപിള്ള. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു ബസ് സർവീസ് ഉണ്ട്. അതിനൊരു ഓഫീസൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ തമ്പി ഒരു നല്ല പാട്ടുകാരനാണ്. മുഹമ്മദ് റാവിയുടെ പാട്ട് അതുപോലെ തന്നെ പാടും. പാട്ടുകാർ ഇങ്ങനെ കാന്തം ആകർഷിക്കണ പോലെ നമ്മളെ തേടി അവരും വരും, അവരെ തേടി നമ്മളും പോകും എന്ന് പറഞ്ഞ പോലെ ഈ തമ്പി എന്ന് പറഞ്ഞ പാട്ടുകാരനുമായിട്ട് അടുപ്പായി. ഈ കരുണാരവിളിയുടെ മകൻ അടുപ്പായി. അവിടെ ആ ഒരു മുറിയിലിരുന്ന് ഞങ്ങൾ റിഹേഴ്സലൊക്കെ ചെയ്യും. ചില പരിപാടികൾ ഇടയ്ക്ക് വരും, അപ്പം ഞങ്ങൾ പോയി പരിപാടി കാണും. അപ്പോൾ ഈ പിഷാരടി ഇവരുടെ ഓഫീസിൽ ഇടയ്ക്ക് വരും. ഒരു ദിവസം പിഷാരടി വന്നപ്പോൾ ഇവിടെ റിഹേഴ്സൽ നടക്കുകയാണ്. അപ്പോൾ ഇതെന്താണ് ആരാണത്? അപ്പം ഞാൻ ഹാർമോണിയൊക്കെ വായിക്കും. തനിയെ പഠിച്ചാണ്, ഹാർമോണിയൊക്കെ തനിയെ പഠിച്ചാണ്. ഹാർമോണിയം വായിക്കും, തമ്പി പാടും, ഞാനും പാടും. അങ്ങനെ ഇരിക്കുന്നതിനിടയ്ക്ക് പിഷാരടിക്ക് ഒരു സിനിമയുടെ ഓഫർ വരികയാണ്. പിഷാരടിയുടെ ഒരു പെങ്ങളുടെ മകനും വേറെ ആരോ കൂടി, പാർട്ടി ദരിദ്രമാണെന്ന് ആലോചിച്ചോളണം, വേറെ ആരോ കൂടി ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാനിടുകയാണ്. പ്ലാനിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ പ്ലാനിട്ട് ആ കാര്യം ഈ ഓഫീസിൽ വന്നിരുന്ന് പറയുമ്പോൾ തമ്പി പറയണം, ഏയ് നമ്മുടെ പ്രതാപ മാഷ ട്യൂണൊക്കെ ഉണ്ടാക്കും. പ്രതാപ മാഷ എന്നാണ്, കാരണം മാഷ് എന്നുള്ള വാല് നേരത്തെ വീണു പോയതാണ്, അത് അവസാനം വരെ വിട്ടിട്ടില്ല. പ്രതാപ മാഷ ട്യൂണുണ്ടാക്കും. പ്രതാപ മാഷ ആര്? അന്നുള്ള ഹാർമോണിയം വായിച്ചില്ല അവിടെ ഇരുന്ന്, അങ്ങനെ നാടകത്തിലൊക്കെ ട്യൂണുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്. എന്താ നമുക്ക് അയാളെ വെച്ചാലാ? ഇതവിടെ നടന്ന സംഭാഷണമാണ്. പിറ്റേ ദിവസം തമ്പി ഇതെന്നോട് വന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത്, ഇങ്ങനെ സിനിമ ഡയറക്ടറാണെന്നല്ലേ പറഞ്ഞത്? സിനിമ എന്ന് പറഞ്ഞ പിള്ളേർ കളിയാണ്, എന്ത് കണ്ടിട്ടാണ്, അങ്ങനെ എന്ത് കേട്ടിട്ടാണ് തീരുമാനിച്ചേക്കണേ? എന്നെ പറ്റില്ല തമ്പി, നമ്മുടെ ഉള്ളു വിറച്ചേ, എന്നെ കൊണ്ട് പറ്റില്ല തമ്പി എന്ന് പറഞ്ഞിട്ട്, അപ്പം ഇത് ഓഫീസിലുള്ളവർ കേട്ടിരിക്കില്ലേ, അവരെന്നെ തിന്നാൻ വന്നു. സാറ് ഈ പാട്ട് ഗാനമേളക്കൊക്കെ നടന്നിട്ട് ഒരു സിനിമയിലൊരു ചാൻസ് തരുമെന്ന് വെച്ചാൽ സാറ് വേണ്ടെന്ന് പറഞ്ഞു. സാറ് എന്ത് മണ്ടനാണെന്നൊക്കെ പറഞ്ഞു ഓഫീസർ വരെ എന്നെ വിളിച്ച് ചീത്ത പറയാൻ തുടങ്ങി. അവസാനം തമ്പി പോയി പിഷാരിയോട് ഇതൊക്കെ പറഞ്ഞു. ഇത് അങ്ങേര് അങ്ങനെ ഇതിനെ സിനിമയിലൊക്കെ ഒന്ന് സംഗീതം ചെയ്യാനുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അത് വെറുതെ എന്തിനാ അങ്ങനെ വിളിച്ചിട്ട് പേര് കളയണമെന്നൊക്കെയാണ് അങ്ങനെ ചോദിക്കണേ. എന്താ വേണ്ടേ? അങ്ങനോട് നിങ്ങളുടെ വരാൻ പറയാൻ പറയും. അപ്പോൾ ഞാൻ പ്രഷാടിയോട് പോയി സംസാരിച്ചു, സാറേ ഞാൻ ഇപ്പോൾ സിനിമയിൽ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഓടിച്ചാടി വരേണ്ട ആളാണ് ഞാൻ, പക്ഷേ ഞാൻ അതിൻ്റെ പ്രായോഗിക വശങ്ങളും കൂടി നോക്കിയിട്ടേ പറയുള്ളൂ. എനിക്കിതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഞാൻ അങ്ങനെ വലിയ പാട്ടുകാരനല്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതൊക്കെ ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ മൂലം സാറിനും എനിക്കും എൻ്റെ നാടിനും ചീത്തപ്പേരുണ്ടാവരുത്, അതുകൊണ്ട് അല്ലടോ താൻ വാ, തന്നെ മദ്രാസിലേക്ക് പോവാം, ഞങ്ങളുടെ കൂടെ നമുക്ക് അവിടെ നോക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധമായി പിടിച്ച് രണ്ടാഴ്ച ലീവ് എടുപ്പിച്ച് മദ്രാസിലേക്ക് കൊണ്ടുപോവുകയാണ്.
1: മദ്രാസിൽ ചില അതിശയങ്ങൾ പ്രതാപ് സിംഗിനെ കാത്തിരിപ്പുണ്ടായിരുന്നു.
0: അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന്. കാരണം ഈ തമ്പി റെക്കമെൻഡ് ചെയ്തതല്ലേ, തമ്പിയെ ഞാനങ്ങനെ നിരാശപ്പെടുത്തും? തമ്പിക്ക് എന്നോടുള്ള സ്നേഹവും ആദരവും കൊണ്ടല്ലേ അത് ചെയ്തത്? ഇപ്പം എന്തോ ആവട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം, എന്നിട്ട് തീരുമാനം എടുത്തിട്ടാണ് പിന്നെ ഈ കൂട്ടത്തിൽ പോകുന്നത്. ആദ്യം എന്നോട് പറഞ്ഞിങ്ങനെ നമുക്ക് അർജുനെ വയ്ക്കാം, അർജുൻ എന്താ ചെയ്യണമെന്നൊക്കെ ഒന്ന് നോക്കിയിരുന്ന് പഠിക്കുക, അപ്പം നമുക്ക് അടുത്തതിനെ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നോണയൊക്കെ പറഞ്ഞാണ് എന്നെ കൊണ്ടുപോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഒന്നും നടക്കില്ലെന്ന്. അവിടെ ചെന്നപ്പോൾ ഭാസ്കരൻ മാഷാണ് പാട്ട് എഴുതേണ്ടത്. 4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ, എനിക്ക് 2 ആഴ്ചയുള്ള ലീവ്. അപ്പം എന്നോട് പറയണേ ട്യൂണുണ്ടാക്കാൻ പറ്റുമെന്ന് ആദ്യം. അത് മറ്റത് വിദൂര സ്വപ്നങ്ങൾ പോലും ഇല്ലാതിരുന്നാണ്, ഇതിനെന്ത് പറയണമെന്ന് എനിക്കറിഞ്ഞൂട, പാട്ടെഴുതി കിട്ടാതെ ട്യൂണുണ്ടാക്കാമെന്ന്. അതൊക്കെ മലയാളത്തിൽ ആരും ചെയ്തിട്ടില്ലെന്ന്.
1: പിൽക്കാലത്ത് പ്രചുര പ്രചാരമായ ഒരു സംഗീത നിർവഹണ ശൈലി ഇവിടെ ആദ്യമായി പരീക്ഷിക്കപ്പെടുകയായിരുന്നു. സ്വതന്ത്രമായി ചിട്ടപ്പെടുത്തിയ ഈണങ്ങൾക്കനുസരിച്ച് പിന്നീട് ഈരടികൾ സൃഷ്ടിക്കുന്ന സംഗീത നിർവഹണ സമ്പ്രദായത്തിന് മലയാള സിനിമയിൽ തുടക്കം കുറിക്കുന്നത് മുൾക്കിരീടം എന്ന സിനിമയിലെ ഗാനങ്ങളിലൂടെയാണ്.
0: അപ്പോ 4 ദിവസം ഉണ്ടല്ലോ, 4 പാട്ട് നമുക്ക് വേണം. ഓരോ ദിവസം മാഷിരുന്ന് ഒരു പാട്ടുണ്ടാക്കിയാൽ, ഒരു ട്യൂൺ ഉണ്ടാക്കിയാൽ നമുക്ക് ഭാസ്കർ മാഷ കൊണ്ട് എഴുതിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ ഏതായാലും ഞാൻ പറഞ്ഞു ഞാൻ ഇതിന് ഒരുങ്ങി പുറപ്പെട്ടു വന്നു, ഇനി എന്ത് പറഞ്ഞാലും ചെയ്യാൻ ഞാൻ.

0: കഴിഞ്ഞ് എന്ത് പണി പറഞ്ഞാലും ചെയ്യാം. ഒരു ഹാർമോണിയം സംഘടിപ്പിക്കാൻ പറഞ്ഞു, ഹാർമോണിയം
1: പാട്ടുപാടും നാട്ടിലേക്ക്. 1967 December 22 റിലീസായ മുൾക്കിരീടം എന്ന എൻ പിഷാരടി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് വേണ്ടിയാണ് പ്രതാപ് സിംഗ് ആദ്യമായി സംഗീതമൊരുക്കിയത്. സത്യൻ, പി ജെ ആന്റണി, അടൂർ ഭാസി, ശാരദ തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിൽ 4 ഗാനങ്ങളാണ് ഉണ്ടായിരുന്നത്. 4 ഗാനങ്ങളും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ഭാവ പശ്ചാത്തലങ്ങളിൽ ആവിഷ്കരിക്കേണ്ടത്.
0: സന്ദർഭം പറഞ്ഞു
1: പ്രതാപ് സിംഗ്. കഥ തുടരുന്നു.
0: അപ്പൊ ആദ്യത്തേതൊന്നും ഒരു പ്രേതം പാടുന്നത് പോലെ തോന്നുന്ന ഒരു പാട്ടാണ്. പ്രേതമല്ല പാടുന്നത്, പക്ഷേ പ്രേതമായിരിക്കുമെന്ന് തോന്നണം. അന്ന് പ്രേതഗാനങ്ങൾ പോപ്പുലറാണ്, പ്രേതഗാനങ്ങൾ പോപ്പുലറായൊരു കാലഘട്ടമാണത്. അപ്പം അതൊന്ന്. പിന്നെ ഒരു ഗ്രാമീണൻ പാടുന്ന ഒരു പ്രണയിനിയെ ഓർത്തിട്ട് പാടുന്ന ഒരു പാട്ട്, ഒരു ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്, പിന്നെ ഒരു ഡാൻസിനെ പറ്റിയ ഒരു സോങ്, ഇതാണ് നാലും. അപ്പോൾ ഞാൻ ഈ പ്രേതഗാനമാണ് ആദ്യം ഉണ്ടാക്കിയത്. അത് ഹാർമോണിയം വെച്ചിട്ട് പ്രേതഗാനം. അപ്പൊ തമ്പി പറഞ്ഞു അത് കൊള്ളാലോ എന്ന് പറഞ്ഞു, എന്നാ പിടിച്ചോ. അപ്പൊ അന്ന് നൊട്ടേഷനൊക്കെ എഴുതി വെക്കണ്ടേ, ഇത് ആർക്കറിയാം. ഞാൻ പറഞ്ഞു ഓർമ്മ വെച്ചോളണം, ഞാനും ഓർമ്മ വയ്ക്കാം. നൊട്ടേഷൻ പഠിച്ചിട്ടില്ലല്ലോ, സംഗീതം പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ആ ട്യൂൺ ശരിയാക്കി. പക്ഷെ ഒരു സാധനം ഒരു പാട്ടുകാരൻ്റെ പാട്ടുകാരിയുടെ വായി എന്ന് വരുമ്പോൾ, അത് ഉപകരണങ്ങളൊക്കെ കൂടി ചേർന്ന് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് കാണാനുള്ളൊരു കഴിവില്ലാതെ ഇത് ഉണ്ടാക്കരുതെന്നാണ് ഞാൻ ഇപ്പോഴും അഭിപ്രായം പറഞ്ഞത്. ഞാനിതൊന്നും അറിയാതെ ഉണ്ടാക്കി, അതങ്ങനെ ചെയ്തു. എന്തോ എനിക്കിങ്ങനെ തോന്നിച്ചു, 4 ട്യൂൺ 4 ദിവസം ഇരുന്നും കൂടെ ഉണ്ടാക്കി. ഇവർ 2 പേരും ഓക്കെ പറഞ്ഞ്. പിന്നെ എനിക്കെന്താ തർക്കം?

0: ഈരടികൾ എഴുതാൻ നിയുക്തനായത് സാക്ഷാൽ പി ഭാസ്കരനാണ്. പ്രതാപ് സിംഗിന്റെ ഓർമ്മകൾ.
1: അഞ്ചാം ദിവസം ഭാസ്കര മാഷ് വന്നു, വന്നപ്പോ നെഞ്ചു വിളക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹം അപ്പോഴേ എന്നെ പരിചയപ്പെടുത്തി. മ്യൂസിക് ഡയറക്ടർ ആരോ ഇരിക്കണ പ്രതാപ് സിംഗാണ്. പ്രതാപ് സിംഗോ? തന്റെ നാടെവിടെയോ? ചെറായി. ചെറായിൽ എവിടെയോ? ഞാൻ സഖാവ് സത്യവരൻ്റെനിയനാണ്. എടോ, തൻ്റെ വീട്ടിൽ ഞാൻ എത്ര പ്രാവശ്യം വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ കമ്പനിയായി. തൻ്റെ അമ്മ എനിക്ക് എത്ര പ്രാവശ്യം ചോറും ചായയൊക്കെ തന്നിട്ടുണ്ടോ? കംഫർട്ടബിളായി. അപ്പോൾ ഒരു ഞാനൊന്നും പറഞ്ഞില്ല, പിഷാരടി എന്നെ പറഞ്ഞു ഒരു അപരാധം ചെയ്ത പോലെ. ഈ നാല് ദിവസം ഉണ്ടായപ്പോൾ വെറുതെ ഒന്ന് ട്യൂണുണ്ടാക്കി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു നാല് ട്യൂൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാഷ് അതൊന്ന് കേട്ട് പറ്റുമെങ്കിൽ നമുക്കതെടുക്കാം, അല്ലെങ്കിൽ കവിത എഴുതിയിട്ട് പാട്ടുണ്ടാക്കാം എന്നിങ്ങനെ ഒരു താളത്തിലിട്ട് പറഞ്ഞു. ആദ്യം ഹാർമോണിയം വെച്ചു. അപ്പം അന്ന് തിരക്കില്ലാതെ പാടുമല്ലോ. കുളി കഴിഞ്ഞു, അതിൻ്റെ ട്യൂൺ അങ്ങോട്ട് കേട്ടപ്പോഴുണ്ടല്ലോ, പുള്ളിക്ക് അതങ്ങോട്ട് ഭയങ്കര ഇഷ്ടമായി. ബാക്കിയുള്ള കേൾക്കണ്ടേ മാഷേ? എടോ, ഇത് കേട്ടില്ലേ, ഇനി ബാക്കിയുള്ളതും നമുക്ക് ചെയ്യാം. ഇന്ന് ഇപ്പം ഇതിന് പാട്ടെഴുതാം എന്ന് പറഞ്ഞ് അപ്പം തന്നെ ഇരുന്ന് പാട്ടെഴുതി. പാട്ടെഴുതി എന്നെ കൊണ്ടുവന്ന് പാടിച്ചു. എന്നിട്ട് പറഞ്ഞ് ഇനി വല്ല കടിച്ചപ്പെട്ടാത്ത അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ താനും പിഷാരടേയും കൂടി മാറ്റിക്കും. പിന്നെ ഉച്ചയ്ക്ക് വന്നെങ്കിൽ ഉച്ചയ്ക്ക് വന്ന് രണ്ടാമത്തെ പാട്ട് കേട്ടു. ഒരു പാട്ടിന് എതിരെ അഭിപ്രായം പറഞ്ഞില്ല, എല്ലാ പാട്ടിനും അങ്ങനെ കേട്ടിരുന്ന് എഴുതി ഇങ്ങോട്ട് തന്നു. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമാ പ്രവേശനം.

അത് കഴിഞ്ഞ് ജാനകി വിളിക്കാൻ പോകുന്നു. അപ്പൊ അത് നമ്മുടെ ഏതാണ്ട് ഒരു മല കയറാൻ പോണ പോലെയാണ്. ജാനകി വിളിക്കാൻ ഞാനും ഗംബിയും പിഷാരനും കൂടി പോയി. അവിടെ ചെന്നപ്പോ ഉമ്മറത്ത് ഒരു ചൂരുകൊണ്ട് ഏതാണ്ടൊക്കെ ചെയ്തൊരു സാധാരണക്കാരി പെണ്ണ് നിൽക്കുന്നുണ്ട് അപ്പൊ അവിടെ കൊടുത്തിട്ട്. അപ്പൊ ഞങ്ങള് ചെന്ന്

0: അപ്പോൾ രണ്ട് പാട്ടുണ്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് പോന്നു. അതുപോലെ പറഞ്ഞ ദിവസം വന്നു, ആർക്കെ ശേഖരം വന്നു, രണ്ട് മൂന്ന് ഉപകരണങ്ങൾ ഒക്കെ വന്നു. വന്നപ്പോൾ ശേഖർ ഈ ട്യൂണൊക്കെ നമ്മളെ കൊണ്ട് ഒന്ന് നോക്കി വന്നു. അപ്പോൾ ഹാർമോണിയത്തിലൊക്കെ വായിച്ചു. മിനിറ്റ് കൊണ്ട് പഠിക്കുന്ന ആളാണ് ഞാൻ ശേഖർ. അപ്പോൾ ഇവർ നമ്മുടെ അടുത്തിരുന്നിട്ട് അതൊന്ന് ചൊല്ലിത്തരും എന്ന് പറയണതൊക്കെ എന്തൊരു വിനയത്തിലാണെന്നറിയുമോ? അതാ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ല, ചെവിയിൽ വീഴില്ല, അത്ര ലോലമായ ശബ്ദമാണ്. പാടിക്കൊടുത്തു, പാടി, അവിടെ ഇരുന്ന് പാടി, രണ്ട് പാട്ടും പഠിച്ചു പാടി. ശേഖറും അതൊക്കെ പഠിച്ചു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ശേഖറിനോട് ചെയ്തോളാൻ പറഞ്ഞെങ്കിലും ഒന്ന് രണ്ട് ബിറ്റ്സ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് നല്ലതാണെങ്കിൽ ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ചിലത് അങ്ങേർക്ക് ഇഷ്ടപ്പെട്ട് ചേർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ റിഹേഴ്സൽ കഴിഞ്ഞ് അപ്പോൾ ഈ പാട്ടൊക്കെ തിരുത്തി കൊടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു സ്ത്രീ എത്ര അടുത്തെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ ഇരുന്നാലും ജാനകി പാടണം നമുക്ക് കേൾക്കില്ല, അത്ര ലോലമാണ് ശബ്ദം. പക്ഷേ അത് മൈക്രോഫോണിൽ കൂടി ഇങ്ങോട്ട് വരുമ്പോൾ പാടിക്കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു, നിറയെ മെലഡി ഇരിക്കേ എന്ന് പറഞ്ഞു ശേഖരൻ തലയാട്ടി.
1: ഈ ഗാനത്തിന്റെ കമ്പോസിംഗിനെ കുറിച്ച് ഗാനമാലപിച്ച ഗായികയ്ക്ക് അങ്ങേയറ്റത്തെ മതിപ്പായിരുന്നു. ആ മതിപ്പ് വർഷങ്ങൾക്കിപ്പുറത്ത് ആ ഗാനത്തിന്റെ ഈരടികൾ ആലപിച്ച് അവർ പ്രകടിപ്പിക്കുകയുണ്ടായി. എസ് ജാനകി.
2: കുളിച്ചിട്ട് കുളിക്കഴിഞ്ഞു കോടി മാറ്റിയ ശിശിരകാല ചന്ദ്രികേ. നല്ല പാട്ട്, വളരെ നന്നായിരിക്കും.
1: ഈ ഒരൊറ്റ ഗാനം മതി. പ്രതാപ് സിംഗ് എന്ന സംഗീത സംവിധായകന്റെ പേര് മലയാള ചലച്ചിത്ര സംഗീത ചരിത്രത്തിൽ ആദരപൂർവം അടയാളപ്പെടുത്താൻ. പ്രതാപ് സിംഗിന്റേതായി ആദ്യം ആലേഖനം ചെയ്യപ്പെട്ട ആ ചലച്ചിത്ര ഗാനം പൂർണ്ണരൂപത്തിൽ നമുക്കൊന്ന് കേൾക്കാം.

0: അതായിരുന്നു വന്നിട്ട്. അപ്പോൾ നമ്മൾ തന്നെ ഇത് മയക്കിക്കുഴിയിട്ട് വരുമ്പോഴേ ഇത് നമ്മുടെ സന്തതിയാണോ, ഇത് എന്താണ് കേൾക്കുന്നത്, നിങ്ങളുടെ അനുഭവമില്ലല്ലോ. മാത്രമല്ല ഇത് അന്ന് ഓർക്കസ്ട്ര വായിക്കണവരൊക്കെ വായിച്ച് വായിച്ച് തഴമ്പിച്ച ആളുകളാണോ, കേമന്മാരാണ്, മഹാരഥന്മാരാണ്, ആർക്ക് ശേഖരൻ്റെ ഗ്രൂപ്പിലുള്ളവരൊക്കെ. ഒരാൾ പോയിട്ട് പി ബി ശ്രീനിവാസനോട് പറഞ്ഞ് ചെറായി കേരളത്തിൽ നിന്നൊരു പയ്യൻ വന്നത് ഇങ്ങനെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കേൾക്കണ്ടാന്ന്. പിറ്റേ ദിവസം പി ബി ശ്രീനിവാസ സ്റ്റുഡിയോയിൽ വന്നേക്കണ ഈ പാട്ട് കേൾക്കണം. ഈ കുളി കഴിഞ്ഞെന്നുള്ള എൻ്റെ കൂടെ ഞാനിട്ട ഹമ്മിങ് കോറസ് ഹമ്മിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കോറസിന് ആളുകൾ കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ അവസാനം പിഷാരടി പറഞ്ഞു ജാനകി എന്നെ പാടിയാൽ മതി. ജാനകി അമ്മ അത് പാടിയിട്ട് തൊണ്ടയിടറി ഹൈ പിച്ച് പോണതാണ്, തൊണ്ടയിടറിയിട്ട് അവർ വിഷമിച്ച് കയറിപ്പോയിരുന്നു. പിന്നെ രണ്ടാമത് വന്നൊക്കെ പാടി അവിടുന്ന് ഇവിടുന്ന് കട്ട് ചെയ്ത് ചേർത്താണ് ആ പാട്ട് ശരിയാക്കിയത്. അത് നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ പാളിച്ചാണത്, വേറെ ആളെ വെക്കേണ്ടതായിരുന്നു. അപ്പം ഞാനീ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് മുഴുവൻ മനസ്സിൽ നിൽക്കുന്നതൊക്കെ ഹിന്ദി സിനിമയിലെ പാട്ടുകളാണ്. ഹിന്ദി സിനിമയിലെ പാട്ടുകൾ ഉള്ളെന്ന് ഞങ്ങൾക്ക് കേൾക്കാം. പിന്നെ നമ്മളീ കേൾക്കണതൊക്കെ 50 മുതൽ കേൾക്കണത്, ബൈജു ബാബുരൊക്കെ 52 ഇറങ്ങിയാണ്, ഭഗവാൻ ഭഗവാനൊക്കെ 52 ഇറങ്ങിയ സിനിമയിലാണ്. അപ്പം മനസ്സിൽ മുഴുവൻ അതാണ്. പിന്നെ ഈ സംഗീതം പഠിക്കാത്തത് കൊണ്ട് പൊള്യൂഷനില്ല. ഇത് പഠിച്ചാൽ രാഗം അതിൻ്റെ ഭാവം നമ്മളൊരു ട്രാക്കിൽ വീണ പോലെ കിടന്ന് ഇങ്ങനെ വിഷമിക്കാൻ കരകയറാൻ പറ്റില്ല, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പലർക്കും. കരകയറിയ ആളുകളൊക്കെ ഉണ്ട്, ദക്ഷിണാമൂർത്തിസ്വാമിയൊക്കെ അതിനപ്പുറത്തു നിന്ന് ചെയ്ത ആളുകളാണ്, ദേവരാജ മാഷൊക്കെ. പക്ഷെ എല്ലാ ഭാഗവതർമാർക്കും ഒരു ലളിത ഗാനം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം അത് പഠിക്കാത്തത് കൊണ്ട് എൻ്റെ മനസ്സിലുള്ള ഇതായിരുന്നു. അപ്പം 4 പാട്ടും ഭാസ്കരൻ മാഷ്ക്ക് ഇഷ്ടമായി.
1: ചിത്രത്തിലെ മറ്റ് ഗാനങ്ങളുടെ അണിയറ വിശേഷങ്ങൾ ഓർത്തെടുത്ത് സംസാരിക്കുകയാണ് പ്രതാപ് സിംഗ്.
0: രണ്ടാമത്തെ പാട്ട് ഒരു ഡാൻസ് പാട്ടായിരുന്നു. ഡാൻസ് പാട്ട് കനക സ്വപ്ന ശതങ്ങൾ വിരിയും കദളീ സുമവന കഞ്ഞികഞ്ഞ. അത് എനിക്ക് വിവരിച്ച് തന്നത് കഥാനായിക ഊമപ്പെണ്ണാണ്. ഊമപ്പെണ്ണ് ഒരു ദിവസം ഒരു സ്വപ്നം കാണാണ്. സ്വപ്നം കാണുമ്പോൾ ഇത് മേഘങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ ഓടി നടക്കുന്നതും നൃത്തം ചെയ്യുന്നതാണ്. അവസാനം പാട്ട് നന്നായെങ്കിലും സിനിമയിൽ വന്നപ്പോൾ അത് സാധാരണ ഒരു സ്റ്റേജിൽ ഒരു പെണ്ണ് നിന്ന് ഡാൻസ് ചെയ്യണത് പോലെ വന്നു. പാട്ട് നന്നായി, പാട്ടെല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നൃത്തഗാനത്തിന് ഒരു ഫാസ്റ്റ് അതുണ്ടാക്കി, ഒരു മോഹനം. അപ്പോൾ നമ്മുടെ മനസ്സിലും ഈ കേട്ട് കേട്ട് കേട്ട് രാഗങ്ങൾ പതിഞ്ഞിട്ടുണ്ട്, പഠിച്ചല്ല. അപ്പോൾ നമുക്കറിയാം ഇത് ഇന്ന വഴിക്കാണല്ലോ ഇവൻ പോണതെന്ന്, നമുക്കറിയാം പോക്ക് കാണുമ്പോൾ അറിയല്ല. അപ്പം ഞാൻ അതിനിടയ്ക്ക് ചില ഹാഫ് നോട്ടൊക്കെ കൊടുക്കും, വഴിയിലുള്ളവനൊക്കെ ഒന്ന് തോണ്ടി വിടും. എന്നോട് പ്യുവർ രാഗമായിട്ട് ഞാൻ ചെയ്യണ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി.
1: ഗായിക എസ് ജാനകി.

0: പിന്നെ അതേ രാഗത്തിൽ തന്നെ ഈ ഗ്രാമീണന്റെ പാട്ടുണ്ടാക്കി. കൂകാത്ത പൂങ്കുയിലേ മാനസ വേണുവിൽ പാടാത്ത പാട്ടുമായി തേടുന്നതാരയോ നീ. അപ്പോൾ അത് മെയിൽ വോയിസ്. ആ അതിനിടയ്ക്ക് വേറൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായത്, ഈ രണ്ട് മെയിൽ വോയിസ് യേശുദാസിനെ ഏൽപ്പിച്ചിരുന്നു. യേശുദാസ് വരാമെന്ന് വെച്ചു, അതിനിടയ്ക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം യേശുദാസിൻ്റെ മറുപടി ഒന്നുമില്ല. എനിക്കല്ല, പിഷാരിയാണൊക്കെ ഹാൻഡിൽ ചെയ്യണത്. പിഷാരിക്ക് ദേഷ്യം കയറി, തമ്പി പാടിയാൽ മതി എന്ന് പറഞ്ഞു. തമ്പി നല്ല പാട്ടുകാരനാണ്. അപ്പോൾ തമ്പി പാടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്ത് വരും? ആ സന്തോഷമല്ലേ, കാരണം എന്നെ ഇതിൽ കയറ്റിയാളല്ലേ. അപ്പോൾ അയാൾക്ക് ഒരു അവസരം അങ്ങനെ വന്നു. ഈ തമ്പി ഹിന്ദി പാട്ടുകൾ മാത്രം പാടി ശീലിച്ച ആളാണ്, മലയാളം പാട്ടുകൾ തമ്പി പാടാറേ ഇല്ല. അതിൻ്റെ ഒരു കുറവ് ഞങ്ങളെപ്പോലുള്ളവർക്ക് കേട്ടറിയാം. പക്ഷേ അത് വേറൊരു മലയാളം പാട്ട് പാടി ശീലമുള്ള ഒരു പാട്ടുകാരനായിരുന്നെങ്കിൽ അതെങ്ങനെ വരുമായിരുന്നുള്ളത് അത് പരിചയമുള്ളവർക്കറിയാം, അത്രയേ ഉള്ളൂ. കൂകാത്ത പൂങ്കുയിലേ, കൂകാത്ത പൂങ്കുയിലേ മാനസ വേണുവിൽ പാടാത്ത പാട്ടുമായി തേടുന്നതരയോ നീ. പ്ലെയിനാണ്, ഒരു സംഗതിയില്ല.
1: തമ്പി എന്ന ചന്ദ്രശേഖരൻ പിള്ള പാടിയ പ്രസാദപൂർണമായ ഗാനം.

അത് അന്ന് ഇരിക്കുമ്പോൾ ഒരു വലിയ ഹോളാണ്, എല്ലാവരും നിരന്നിരുന്നിട്ട് പാട്ടുകാരൻ വേറെ ഇരിക്കും ഒരു ഇതിൽ മൈക്കൊക്കെ വെച്ചിട്ട്, ബാക്കിയുള്ളവരൊക്കെ ഒന്നിച്ചിങ്ങനെ ഇരുന്നിട്ട് എല്ലാവരും അതിനു മുമ്പ് റിഹേഴ്സൽ ചെയ്യും. അവർ ഈ ഷേഖറിൽ റിഹേഴ്സൽ കൊടുക്കും, റിഹേഴ്സൽ കൊടുത്തിട്ട് ഏതാണ്ട് പെർഫെക്റ്റ് ആകുമ്പോഴാണ് പിന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് തെറ്റിയാലും എല്ലാവരും ഇത് റിപ്പീറ്റ് ചെയ്യണം. അന്ന് പുതിയ ടെക്നിക്സൊന്നും വന്നിട്ടില്ല, റെക്കോർഡിങ് ടെക്നിക്സൊന്നും വന്നിട്ടില്ല. പക്ഷെ ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ അന്ന് പാട്ടുകാരൻ പാട്ടിൻ്റെ ആത്മാവ് അറിഞ്ഞു പാടും, വായനക്കാരൻ വായിക്കണതിൻ്റെ ആത്മാവ് അറിഞ്ഞു വായിക്കും. ഇന്ന് കഷണം കഷണം കഷണമായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവോൾവ്മെൻ്റ് അന്നത്തെ അത്രയും ഇന്ന് ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. ഇൻവോൾവ്മെൻ്റിലധികം നമുക്ക് കേട്ടറിയായി.

0: പിന്നെ ഒരു ചർച്ച് സോങ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഇദ്ദേഹം എനിക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു വന്നു, കേൾപ്പിച്ചു വന്നു. ദോസ്ത് ദോസ്ത് നാരഹ എന്നും പറഞ്ഞ പണ്ട് മുകേഷിൻ്റെ ഒരു പാട്ടിൽ. അപ്പോൾ അതുപോലെ ഒരു പാട്ടുണ്ടാക്കിയാൽ ഞാൻ സാറ് എന്നാൽ പറയും. ഞാൻ പറഞ്ഞു അതുപോലെ ഉണ്ടാക്കില്ല, അതേപോലെ അതാണെന്ന് അതാ അതിൻ്റെ ശൈലിയാണല്ലോ എന്ന് തോന്നണ ഒരു പാട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്കത് കോപ്പി ചെയ്യണ ശരിയല്ല.
1: ഗായകൻ തമ്പി.

0: അപ്പം അങ്ങനെ അത് സന്തോഷമായിട്ട് കഴിഞ്ഞു. ഞാൻ ഇത്തിരി ഗമ്മയിൽ തിരിച്ചു.
1: ചലച്ചിത്ര സംഗീത സംവിധായകൻ എന്ന പരിവേഷവുമായി നാട്ടിൽ തിരിച്ചെത്തിയ പ്രതാപ് സിംഗ് വീണ്ടും ഔദ്യോഗിക കാര്യങ്ങളിൽ വ്യാപൃതനായി.
0: പടം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം ഒഴിവുണ്ടായപ്പോൾ എന്നെ അവിടെ ഒരു ചന്ദ്രശേഖരൻ എന്നും പറഞ്ഞ് ഒരു സിനിമ മാസിക ഇറക്കിയിരുന്നൊരു പെരുവാരൻ ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു. അയാൾ എന്നെ ചില ആളുകളുടെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി, ഒരു സ്ഥലത്ത് അങ്ങനെ പരിചയപ്പെടുത്തി. പിന്നെ അഞ്ചു സുന്ദരികൾ എടുത്ത ഒരു പ്രൊഡ്യൂസറുണ്ട്, അഞ്ചു സുന്ദരികൾ എന്ന് പറഞ്ഞ സിനിമ എടുത്ത പ്രൊഡ്യൂസറുണ്ട്. ആ പ്രൊഡ്യൂസർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദറിലാണ്. അപ്പം ഞാൻ അവിടെയൊക്കെ പോയി ഇങ്ങനെ ഇങ്ങനെ ഒരാളുണ്ട്, ഇന്നൊരു കാര്യത്തിന് വന്നാണ്, എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞു. ആരോ ഒരാൾ എന്നെ വിളിച്ചു. വിളിച്ചപ്പോൾ എൻ്റെ ഓഫീസിൽ ഓഡിറ്റ് ആയിരുന്നു. ഓഫീസിൽ ഓഡിറ്റ് നടക്കുന്ന സമയമായതുകൊണ്ട് വേറെ ഏത് സമയമാണെങ്കിലും ഞാൻ രണ്ട് മാസം ഓഫീസിലില്ലെങ്കിലും എന്നെ ആരും അന്വേഷിക്കില്ല. അത്രയും സ്വാതന്ത്ര്യമുള്ളൊരു ഓഫീസായിരുന്നു. പക്ഷേ ഓഡിറ്റ് നടക്കുമ്പോൾ പലരും അവർ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, മറുപടിയൊക്കെ എഴുതി കൊടുക്കണം, അതിന് അങ്ങനെ എഴുതാൻ പറ്റിയ ആളുകളെ ചുരുക്കണം. അപ്പോൾ ഞാൻ പോണത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി, ഞാൻ പോയില്ല. അത് കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ അവിടെ വേറെ ആളെ വെച്ച് കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കി നമുക്ക് ഈ ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ.

ഓർമ്മകളുടെ സംഗീതം. വിവരണം വിനീത സുമം. സഹകരണം റിതുൽ മോഹൻ. നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു

0: നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: പറഞ്ഞു പറഞ്ഞു മടുത്തു.
3: എന്തുപറ്റി?
2: പുതിയ കിഡ് ബാഗ് വേണം.
3: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
2: കറക്റ്റ്.
3: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടൂ. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
4: RBI പറയുന്നു,
5: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
6: ഹലോ പ്രിയ ഗീതം.
7: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
10: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
11: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
13: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
14: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ എസ് ജാനകി പാടിയ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സ്വർണ്ണപക്ഷികൾ എന്ന ചിത്രത്തിലെ ഗാനം, രചന മുല്ലനേഴി, സംഗീതം രവീന്ദ്രൻ.

എസ് ജാനകി പാടിയ ചലച്ചിത്ര ഗാനങ്ങൾ ഇനി എഫും പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. ന്യൂഡൽഹിയിലെ IGI വിമാനത്താവളത്തിൽ ആരംഭിച്ച സ്കൈ കാസ്റ്റ് സംവിധാനം മൂടൽ മഞ്ഞിലും പ്രക്ഷുബ്ധാവസ്ഥയിലും വ്യോമയാന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് ഈ സാങ്കേതികവിദ്യ വ്യാപിക്കുന്നത് സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പുതുതായി നിയമിതനായ സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയ്ക്ക് ന്യൂഡൽഹിയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി. സൌത്ത് ബ്ലോക്ക് ലോൺസിലായിരുന്നു ഗാർഡ് ഓഫ് ഓണർ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. June 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ചൂരൽമല, മുണ്ടക്കൈ, ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ഉപജീവന ഭത്ത 3 മാസത്തേക്ക് കൂടി തുടരാൻ തീരുമാനിച്ചു. മന്ത്രിമാരായ ടി സിദ്ദിഖ്, KM ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. 2 മാസത്തെ ഒഴിവുകാലത്തിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും UDF കോഴിക്കോട് മുൻ ജില്ലാ ചെയർമാനുമായ കടിയങ്ങാട് കിഴക്കയിൽ K ബാലനാരായണൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പേരാമ്പ്ര EMS സഹകരണ ആശുപത്രിയിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി എസ് ജാനകി പാടിയ ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം.

0: പൊൻതൂവൽ ഈ ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
0: എസ് ജാനകി പാടിയ ഗാനങ്ങൾ തുടരുന്നു. ഇനി ചില്ല്, ഈ ചിത്രത്തിലെ ഗാനം. രചന ONV, സംഗീതം MB ശ്രീനിവാസൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഒ എൻ വി എഴുതി, ജോൺസൺ ഈണം നൽകി, കൂടെ വിടെ ഈ ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. എസ് ജാനകി പാടിയ ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കോഴിക്കോട് റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക മലയാള ദിനപത്രത്തിന്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് അല്പസമയത്തിനകം. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. രാവിലെ 11-ന് ആകാശവാണിയിലൂടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക പരിഭാഷ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ ഉപജീവന ഭത്ത 3 മാസത്തേക്ക് കൂടി തുടരാൻ മന്ത്രിമാരായ ടി സിദ്ദിഖ്, കെ എം ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. ദുരന്ത ബാധിതർക്ക് സ്വന്തമായി വരുമാനമാർഗം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണിത്. പുനരധിവാസ പദ്ധതികളുടെ പൂർണ്ണമായ അവലോകനവും പ്രവർത്തനങ്ങൾ ഏത് ഘട്ടത്തിലാണ് എന്നത് സംബന്ധിച്ച വിലയിരുത്തലും യോഗത്തിൽ നടത്തി. ടൌൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തൊഴിലാളികളുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 2300-ലധികം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 900-ത്തോളം പേർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് യോഗം നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മന്ത്രി ടി യു കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു 89-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. 2 മാസത്തെ ഒഴിവ് കാലത്തിനുശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ എൻ ഷംസുദ്ദീൻ, കെ മുരളീധരൻ, സി പി ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കാസർഗോഡ് ജില്ലാതല പ്രവേശനോത്സവം നാളെ രാവിലെ കൈക്കോട്ടുകാവ് കടവ് പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്ത് ആദരിക്കും. സംസ്ഥാനത്ത് June 9 അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മീൻപിടുത്ത വിലക്ക്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. മത്സ്യസമ്പത്ത് സംരക്ഷിച്ച് ശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് വഴിയൊരുക്കാനാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ട്രോളിംഗ് നിരോധനകാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരികയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലക്നൌവിൽ ഓപ്പൺ എയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. തമിഴ്നാട്ടിൽ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത 4 MLA മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് AIADMK വിപ്പ് SS കൃഷ്ണമൂർത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ടു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് തമിഴക വെട്രി കഴകത്തിൽ ചേർന്നത് കുതിര കച്ചവടമാണെന്നും വിപ്പ് ലംഘിച്ച് TVK ഗവൺമെന്റിന് അവർ വോട്ട് ചെയ്യുകയായിരുന്നെന്നും കൃഷ്ണമൂർത്തി ഗവർണറെ അറിയിച്ചു. വിഷയത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു. ഇന്ത്യ പോസ്റ്റ് ഡാക് സേവ ഗിഫ്റ്റ് സ്കീമിന് കീഴിൽ സമ്മാനങ്ങളും റിവാർഡുകളും വാഗ്ദാനം ചെയ്യുന്ന വ്യാജ വീഡിയോ സന്ദേശം സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഭാഗ്യക്കുറി നറുക്കെടുപ്പ്, ഡാക് സേവ ഗിഫ്റ്റ് ഓഫർ എന്നിവയുമായി ഇന്ത്യ പോസ്റ്റിന് ബന്ധമില്ലെന്ന് PIB ഫാക്ട് ചെക്ക് യൂണിറ്റ് വ്യക്തമാക്കി. സംശയാസ്പദമായ ലിങ്കുകളിലോ വെബ് പേജുകളിലോ ക്ലിക്ക് ചെയ്യരുതെന്നും ആധാർ പോലെ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കരുതെന്നും PIB ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പശ്ചിമ നാവിക കമാൻഡ് മേധാവിയായി വൈസ് അഡ്മിറൽ സഞ്ജയ് വത്സ്യായൻ ചുമതലയേറ്റു. ന്യൂഡൽഹി നാവികസേന ആസ്ഥാനത്തെ വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതായി നിയമിതനായ സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയ്ക്ക് ന്യൂഡൽഹിയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി. സൌത്ത് ബ്ലോക്ക് ലോൺസിലായിരുന്നു ഗാർഡ് ഓഫ് ഓണർ. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് ബംഗളൂരുവിലെ ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പുതിയ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. സിദ്ധരാമയ്യയും ഡോക്ടർ G പരമേശ്വറും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയം സാമാജികർ ഏകകണ്ഠമായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന് AICC ജനറൽ സെക്രട്ടറി KS വേണുഗോപാലാണ് പ്രഖ്യാപിച്ചത്. ശിവകുമാർ ഗവർണർ താവർചന്ദ് ഗലോട്ടിനെ സന്ദർശിച്ചതിന് ശേഷം ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. 15 മന്ത്രിമാർ ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഗോള പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ് മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകനം വ്യക്തമാക്കി. വിദേശ നാണ്യ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോഴും സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കാൻ ഇന്ത്യൻ സമ്പദ് മേഖലയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. കോംഗോയിലും ഉഗാണ്ടയിലും എബോള പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് യാത്രാ നിരോധനം ഏർപ്പെടുത്തുകയും അതിർത്തികൾ അടയ്ക്കുകയും ചെയ്ത രാജ്യങ്ങൾ നടപടി പുനഃപരിശോധിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനം ഗബ്രിയേസസ് അഭ്യർത്ഥിച്ചു. നടപടികൾ പകർച്ചവ്യാധി നിയന്ത്രണം കൂടുതൽ ദുഷ്കരമാക്കുമെന്ന് പ്രതികരണ നടപടി തടസ്സപ്പെടുത്തുമെന്നും കിഴക്കൻ കോംഗോയിലെ ഗുനിയയിൽ അദ്ദേഹം പറഞ്ഞു. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗ്യാലറി നാളെ രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. PM ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാൾ, സെമിനാർ കോംപ്ലക്സ്, ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് മുറികൾ എന്നിവയും ഗവർണർ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാവും UDF കോഴിക്കോട് മുൻ ജില്ലാ ചെയർമാനും KPCC അംഗവുമായ K ബാലനാരായണൻ പേരാമ്പ്രയിൽ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം വൈകിട്ട്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ ഇൻസ്പയർ മാനക് പുരസ്കാര ദേശീയതല മത്സരത്തിലേക്ക് കണ്ണൂർ ജില്ലയിലെ 3 വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തു. സംസ്ഥാനതല മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 5 പേരിൽ 3 പേരും കണ്ണൂർ ജില്ലക്കാരാണ്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 മത്സരം. 2020 അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലെ 2 മത്സരത്തിൽ ബ്രിസ്റ്റോളിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 റൺസിന് തോൽപ്പിച്ചു. ഇതോടെ 3 മത്സര പരമ്പര 1-1 സമനിലയിലായി. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ചൊവ്വാഴ്ച ടോണ്ടണിലാണ്. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് ഫൈനലിൽ സ്വാത്വിക് സായ്രാജ് റംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സൌത്ത് കൊറിയൻ താരങ്ങളെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തിയത്. ഹോങ്കോങ്ങിൽ U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ഡെക്കാത്ലണിൽ ഗുജറാത്ത് വൽസാദിലെ രാഹുൽ ജാഗർ സ്വർണം നേടി. ദേശീയ റെക്കോർഡോടെയാണ് മെഡൽ നേട്ടം. അന്തരിച്ച മുൻ കോഴിക്കോട് മേയറും സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ TP ദാസന്റെ ഭൌതിക ശരീരം ഉച്ചയോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. കണ്ണൂർ ജില്ലയിലെ ദേശീയപാത നിർമ്മാണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് അറിയിച്ചു. ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ദേശീയപാത അതോറിറ്റിയുടെയും ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ടാകുമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ കലക്ടർ പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ കിളിക്കൂട്ടത്തിലേക്ക് സ്വാഗതം.

0: കൂട്ടുകാരെ, ഇനി കിളിക്കൂട്ടത്തിൽ അറബി ഗാനം. പാടുന്നു മിസ്ന മുംതാസ്.
1: അലൽ ഫർഹി റജാഉനാ തജന്നബ് മിൻ ഫുജ്രി

0: ഇനി മലയാളം പദ്യം ചൊല്ലുകയാണ് വേദിക വിപിൻദാസ്.
1: ശ്രീ ഓൻ വി കുറുപ്പിന്റെ കൃഷ്ണപക്ഷത്തിലെ പാട്ട്.

0: گے. شکریہ.
1: അടുത്തത് ഇംഗ്ലീഷ് പോയം, ചൊല്ലുന്നു വേദിക വിപിൻദാസ്.
2: പെർഫെക്റ്റ് ബൈ മായ മേ. ഇസ് ദേർ സംതിങ് റോങ് വിത്ത് യു? എ ലൂസ് ക്രൂ ടു ദാറ്റ് റൂൻഡ് എബിലിറ്റി ടു ഫങ്ഷൻ. വൈ ആർ യു ഓൾവേസ് സോ ടയർഡ്? യു ലൈഫ് ഇസ് ആൻ ഇൻസ്പയർഡ് ആൻഡ് സ്മാൾ. ഓൾ യു ഡു ഇസ് പ്രോൾ ഓൺ ദ കൗച്ച് വിത്ത് ഔട്ട് സ്ട്രെച്ച്ഡ് ലിംസ് ലൈക്ക് എ സ്ലോത്ത് ഇൻ സ്ലോ മോഷൻ. വേർ ഇസ് ദ ഡിവോഷൻ ടു സക്സീഡ് മായ? Did you drift out of your window with the smoke from your weed? Do I need to force feed your discipline till you finally concede? I cook and I clean and I don't stop till the soles of my feet bleed, but I'm fine. I'm perfect. Be perfect, Maya. Be perfect like me. Stop wearing that god-awful ripped pants and that lipstick like a hoe with double implants. You only get one chance. Stop acting like a cat with 9 lives left. Stop committing yourself to

0: മുഞ്ചേരി യു പി സ്കൂൾ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
1: ആകാശവാണി കണ്ണൂർ. മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി അല്പസമയത്തിനുള്ളിൽ കേൾക്കാം.

0: ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർവീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത്ത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർവീർ. നമസ്കാരം. സത് ശ്രീ അകാൽ.
1: നമസ്കാരം സാർ. നമസ്കാരം.
2: നമസ്കാരം സാർ.
0: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാളത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
1: ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോട് ഒരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
0: ഗുരീന്ദർവീർ പറയൂ.
2: ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർവീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെട്ടി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിൻ്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീട് വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു, എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
0: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
2: അതെ സാർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാ സിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാ സിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ

0: ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങളത് ചെയ്തു കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
1: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർ വീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
0: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോഴൊക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമല്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
1: അനിമേഷ്.
2: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ച് പേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിലേക്ക് വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക. നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും. എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക. ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക. കാരണം ഭാരതീയരുടെ ജീനുകൾ സബ് 10 അല്ലെങ്കിൽ സബ് 10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും ഭാരതീയർക്ക് സ്പ്രിന്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല, വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു. മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ചെയ്യാൻ കഴിയും, ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
1: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എന്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നോ? ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
2: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു, അത് എൻ്റേതായിരുന്നു. തുടർന്ന് സെമിഫൈനലിൽ ഗുരീന്ദർ വീർ ഭയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമിഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എൻ്റെ സെമിഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിൻ്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
1: ഗുരീന്ദർ വീർ, നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്?
0: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്കിവിടെ വാമപ്പ് ചെയ്യാം. വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷേ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ

0: ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
1: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എന്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതിയുണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ആശംസകൾ.
2: നന്ദി സർ, നന്ദി.
0: നന്ദി സർ,
1: വളരെ നന്ദി. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്. ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്, അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിന്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷേ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ, ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എന്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പഴുത്തതിനു ശേഷവും അതിന്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിന്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിന്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്റെ കർഷക സഹോദരീ സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്.

നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ത്തിലധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിനു പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താനറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തന്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പ് തകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തന്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനൈമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പ് തകിടുകൾ ചോളരാജവംശത്തിന്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ ശക്തമായ നാവികശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൗത്യത്തിനു കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പ് തകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശീ രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പ് തകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണസംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും

നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണോമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASEയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു. അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്, പ്രത്യേക സ്ട്രെച്ചറുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത്, ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്. പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും. ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്. ചിലർക്ക്

മണ്ണിൻ്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തൻ്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി. മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രമായി. അദ്ദേഹം തൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്വാല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്കുവഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജ അമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിൻ്റെ 50-ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിൻ്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം
എന്തെങ്കിലും നല്ല

0: പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം.

0: Addressing the media after taking over command, Admiral Swaminathan said that the Indian Navy remains vigilant in safeguarding the nation's interests and is actively deployed in a regional security environment that continues to be challenging, complex, unpredictable and uncertain. Chief of Defence Staff CDS Lieutenant General N.S. Raja Subramani today said that innovation in thought and action would drive the development of military capabilities. Addressing the media after assuming charge as the country's new CDS, General Subramani emphasized that greater collaboration among the armed forces, industry, academia, startups and the research ecosystem would be a key enabler of modernization. U.S. President Donald Trump has said the United States is close to reaching a nuclear agreement with Iran, but warned that military action remains an option if negotiations fail. In an interview with Fox News at the White House, Trump said his administration's priority is ensuring that Iran never obtains a nuclear weapon. And in IPL cricket, Gujarat Titans will be up against defending champions Royal Challengers Bengaluru in the final of the 2026 season at the Narendra Modi Stadium in Ahmedabad today. The match is scheduled to begin at 7:30 p.m. In badminton, Indian men's doubles pair of Sattvik Sairaj Ranki Reddy and Chirag Shetty will take on the Indonesian duo of Muhammad Shohibul Fikri and Fazar Alfian in the final of the Singapore Open today. And that is the end of this news bulletin.
1: Akashavani, Kannur. Sevana Vartakal. Tottada Government High Secondary School, High School Vibhagathil. ഇംഗ്ലീഷ് ഹിന്ദി വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖം നടത്തും. ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകണം. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖ പരീക്ഷ ജൂൺ 3, 4, 5 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിലും ജൂൺ 18 കോഴിക്കോട് മേഖലാ ഓഫീസിലും നടക്കും. ചെറുകുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് കൊമേഴ്സ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് വിഷയത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ, ഇംഗ്ലീഷ് നോൺ വൊക്കേഷണൽ ടീച്ചർ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. അതത് തസ്തികകളിൽ നിലവിലുള്ള PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, അതിന്റെ രേഖകളും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ സീനിയോറിറ്റി ഉള്ളവർ അത് തെളിയിക്കുന്ന രേഖകളും സഹിതം ജൂൺ 2 രാവിലെ 11 മണിക്ക് സ്കൂളിൽ അഭിമുഖത്തിന് എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടാം 96 56 19 32 40 എന്ന നമ്പറിൽ. അഡാക് എരഞ്ഞോളി ഫിഷ് ഫാമിൽ ജനറേറ്റർ, വാട്ടർ പമ്പ്, എയർറേറ്റർ എന്നീ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നതിനായി സ്കിൽഡ് ലേബർമാരെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. SSLC യോടൊപ്പം ഇലക്ട്രീഷ്യൻ ട്രേഡിൽ IT യോഗ്യതയുള്ള 45 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. ബയോഡാറ്റയോടൊപ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ജൂൺ 5 ഉച്ചയ്ക്ക് 2 മണിക്ക് എരഞ്ഞോളി അഡാക് നോർത്ത് സോൺ റീജിയണൽ ഓഫീസിൽ അഭിമുഖത്തിന് എത്തിച്ചേരണം. വിശദവിവരങ്ങൾക്കായി 0490-23-54-073 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗത്തിൽ വൊക്കേഷണൽ ടീച്ചർ, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി ജൂനിയർ, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തസ്തികകളിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കും. 99-46-98-57-75 എന്ന നമ്പറിൽ വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടാം. കാസർഗോഡ് ദേലമ്പാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക നിയമന കൂടിക്കാഴ്ച ജൂൺ 2 രാവിലെ 11 മണിക്ക് നടക്കും. ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്നുച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മണിവരെ സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

ആകാശവാണി കണ്ണൂർ. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 45 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. 15,000-ലധികം പേർക്ക് നീന്തൽ പഠനത്തിന് അവസരമൊരുക്കിയ ആലുവയിലെ സജീവ് ആലശ്ശേരിയുടെ ജീവിതം വലിയ പാഠമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. രാജ്യത്തെ മാമ്പഴ കർഷകർ കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നതായും പ്രധാനമന്ത്രി. ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ഉപജീവന പദ്ധ 3 മാസത്തേക്ക് കൂടി തുടരും. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ചിന്തയിലെയും പ്രവൃത്തിയിലെയും നവീകരണം സൈനിക ശേഷിയുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണി. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആലുവയിലെ നീന്തൽ പഠന ക്ലബിന്റെ സ്ഥാപകനായ സജീവ് ആലശ്ശേരിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത് റേഡിയോ പ്രഭാഷണത്തിന്റെ 134 പതിപ്പിലാണ് പ്രധാനമന്ത്രി സജീവ് ആലശ്ശേരിയെക്കുറിച്ച് പരാമർശിച്ചത്. 15,000-ലധികം ആളുകൾക്ക് നീന്തൽ പഠനത്തിന് അവസരമൊരുക്കിയ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജിയുടെ ജീവിതം വലിയൊരു പാഠമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരിക്കാനിടയായ സംഭവമാണ് സജിയെ നീന്തൽ ക്ലബ്ബ് സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ലെന്നും വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണെന്നും ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: കേരളം കെ അലുവ മേ സാജി വലാശേരിൽ ജി ഐസാ ഹി എക് സ്വിമ്മിംഗ് ക്ലബ് ചലാ രഹേ ഹേ അബ് തക് 15,000 സേ ജ്യാദാ ലോഗ് യഹാ തൈർന സിഖ് ചുക്കേ ഹേ സാജി ജി നേ दिव्यांग बच्चों को भी स्विमिंग सिखाई है. साजी वलाशेरिल जी का जीवन हमें एक बहुत बड़ी सीख देता है. सेवा करने के लिए बहुत बड़े साधन जरूरी नहीं होते, जरूरी होता है एक अच्छा इरादा.
0: രാജ്യത്തെ ജ്യോതിശാസ്ത്ര മേഖലയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി ആസ്ട്രോ കേരള എന്ന ജ്യോതിശാസ്ത്ര സ്ഥാപനത്തെക്കുറിച്ചും പരാമർശിച്ചു. നമ്മുടെ രാജ്യത്ത് 100 ആണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ടെന്നും ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരണം നേടുന്നുവെന്ന് വ്യക്തമാക്കിയാണ് പ്രധാനമന്ത്രി ആസ്ട്രോ കേരളയെ പരാമർശിച്ചത്. ആസ്ട്രോ കേരള രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നതും ഇവിടെ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നതും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു.
1: സാധ്യോ രാത് മേ താരോ കോ നിഹാർന അപ്നേ ആപ് മേ അദ്ഭുത അനുഭവ ഹോതാ ഹൈ. ആസ്ട്രോ കേരള നാം കി ഏക് സംസ്ഥ നൈറ്റ് ഒബ്സർവേഷൻ ക്യാമ്പ് ഓർ വർക്ക്ഷോപ്പ് ആയോജിത് കർത്തി ഹൈ. യഹാ യുവ സാഥി ടെലിസ്കോപ്പ് ബനാന और स्टार मैप्स का इस्तेमाल करना सीखते हैं.
0: ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ദേശീയ സീനിയർ അത്ലറ്റിക് ഫെഡറേഷൻ മത്സരത്തിൽ 4 ദേശീയ റെക്കോർഡുകൾ തകർത്ത അത്ലറ്റുകൾക്ക് അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രിയുടെ ആകാശവാണി മൻ കി ബാത്. കായികമേളയിൽ 2 ദിവസം കൊണ്ട് പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്ന നേട്ടം അദ്ദേഹം പങ്കുവച്ചു. റെക്കോർഡ് ഭേദിച്ച 2 അത്ലറ്റുകളുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കൊടും വേനലും കഠിനമായ ചൂടും നേരിടുമ്പോൾ

0: സ്വയം ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഭാരതീയ നാടൻ പാനീയങ്ങൾ ഉപയോഗിച്ചും അവയുടെ ആരോഗ്യമൂല്യം അനുഭവിച്ചും വേനൽച്ചൂട് അതിജീവിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. സർബത്തും മോരും സംഭാരവും പാനകവും ബേൽപ്പനയും രാജ്യത്തെ വിവിധ ദേശങ്ങളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അവ ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്നതിന്റെ സത്തയുടെ സന്ദേശവാഹകരാണ്. ബ്രാൻഡിംഗ് ഇല്ലെങ്കിലും തലമുറകളുടെ അനുഭവം പേറുന്ന നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓരോ നാടിനും മാമ്പഴത്തിന്റേതായ പാരമ്പര്യം നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഹാപൂസ്, അൽഫോൺസ, കേസർ, ദസഹരി, ലാംഗ്ര എന്നീ മാമ്പഴ ഇനങ്ങൾ ഓരോ നാടിന്റെയും മുഖമുദ്രകളാണ്. ഗ്രാമങ്ങളിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തിച്ചേരുന്ന രുചിവൈവിധ്യം കാർഷിക സമ്പദ് സമൃദ്ധി ഉറപ്പാക്കുന്നു. രാജ്യത്തെ മാമ്പഴ കർഷകർക്ക് കാർഷിക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടവരും ജനപ്രിയരുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: और कोकण का हापूस, अल्फांसो, गुजरात का केसर, यह तो आमरस की जान है. उत्तर प्रदेश का दशहरी और मेरी काशी का लंगड़ा, बिहार का जर्दालू, चौसा, मालदा, हर नाम के साथ लोगों की यादें जुड़ी हुई है. दक्षिण भारत जाइए तो बंगनपल्ली, तोतापुरी, नीलम, मलगोवा, यानी जगह बदलती है. आम का रूप रंग और उसका स्वाद भी बदल जाता है. आम की ये यात्रा अब गांव से ग्लोबल मार्केट तक भी पहुंच रही है.
0: നെതർലാൻഡ്സിലെ സന്ദർശനത്തിനിടയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പുതകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചത് അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ലോകത്തെ തമിഴർ ഇക്കാര്യത്തിൽ ഉത്സാഹഭരിതരാണ്. അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കാറുണ്ടെന്നും അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന വിശ്വാസം കൂടുതൽ ദൃഢമാകും െന്നും പ്രധാനമന്ത്രി അറിയിച്ചു. സമൂഹത്തിനുവേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ അഭിനന്ദിക്കുകയും പഠിക്കുകയും വേണമെന്ന് മൻ കി ബാത്തിൽ നരേന്ദ്രമോദി ജനങ്ങളെ ആഹ്വാനം ചെയ്തു. വയനാട് ചൂണ്ടിപ്പാല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ഉപജീവന ഭത്ത മാസത്തേക്ക് കൂടി തുടരാൻ മന്ത്രിമാരായ ടി സിദ്ദി, കെ എം ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. ദുരന്തബാധിതർക്ക് സ്വന്തമായി വരുമാനമാർഗം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണിത്. പുനരധിവാസ പദ്ധതികളുടെ പൂർണമായ അവലോകനവും പ്രവർത്തനങ്ങൾ ഏത് ഘട്ടത്തിലാണ് എന്നത് സംബന്ധിച്ച വിലയിരുത്തലും യോഗത്തിൽ നടത്തി. ടൌൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തൊഴിലാളികളുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 2300ലധികം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 900ഓളം പേർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് യോഗം നിർദ്ദേശം നൽകി. രണ്ടു മാസത്തെ ഒഴിവുകാലത്തിനുശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ എൻ ഷംസുദ്ദീൻ, കെ മുരളീധരൻ, സി പി ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗാലറി നാളെ രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ ഉദ്ഘാടനം ചെയ്യും. പി എം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാൾ, സെമിനാർ കോംപ്ലക്സ്, ആധുനീകരിച്ച 40 സ്മാർട്ട് ക്ലാസ് മുറികൾ എന്നിവയും ഗവർണർ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് ബംഗളൂരുവിലെ ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യരുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. ചിന്തയിലെയും പ്രവൃത്തിയിലെയും നവീകരണം സൈനിക ശേഷിയുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണ്യ പറഞ്ഞു. ചുമതലയേറ്റ ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യവസായം, അക്കാദമിക് ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുമായി ഉണ്ടാകുന്ന സഹകരണം സായുധ സേനയുടെ ആധുനികവൽക്കരണത്തിന് പ്രധാനമാണെന്ന് സംയുക്ത സേനാ മേധാവി അഭിപ്രായപ്പെട്ടു. മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലം തനത് ശബ്ദമാധുര്യത്താൽ മലയാളി ശ്രോതാക്കളെ റേഡിയോയ്ക്ക് മുന്നിലിരുത്തിയ ആകാശവാണി വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. കോഴിക്കോട് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ ഗ്രേഡ് 2 ആയി സേവനം

0: അനുഷ്ഠിക്കുകയായിരുന്നു അനിൽ ചന്ദ്രൻ. ഡെസ്ക് റിപ്പോർട്ട്.
1: 1995 ഒക്ടോബർ 19 ഡൽഹി ആകാശവാണിയിലാണ് അനിൽ ചന്ദ്രൻ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 1997 കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് മാറി. ഈ കാലയളവിൽ മലയാള ഭാഷയുടെ തനത് പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് വാർത്താഭാഷയെ മൌലികമാക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ആകാശവാണിയുടെ പ്രഭാത വാർത്താ ബുള്ളറ്റിനുകളിലെ സ്ഥിരം ശബ്ദമായിരുന്ന അനിൽ ചന്ദ്രൻ 1500 പതിപ്പുകൾ പിന്നിട്ട ജനപ്രിയ പരിപാടിയായ വാർത്താ ദീപ്തിയുടെ ഭൂരിഭാഗം സ്ക്രിപ്റ്റും അവതരണവും നിർവഹിച്ചു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്ന് മലയാള ഭാഷയിലും സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദം നേടിയ അനിൽ ചന്ദ്രൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിലും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്.
0: ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ ഇന്ന് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. 15,000 പേർക്ക് നീന്തൽ പഠനത്തിന് അവസരമൊരുക്കിയ ആലുവയിലെ സജി ബാലശേരിയുടെ ജീവിതം വലിയ പാഠമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. രാജ്യത്തെ മാമ്പഴ കർഷകർ കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നതായും പ്രധാനമന്ത്രി. ചൂരൽമല, മുണ്ടക്കൈ, ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ഉപജീവന പദ്ധ 3 മാസത്തേക്ക് കൂടി തുടരും. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ചന്ദന മലവാഴും കുഞ്ഞിക്കന്നി എന്നാരംഭിക്കുന്നു ആദ്യഗാനം. ആരോമൽ ചേകവർ എന്ന നാടകത്തിനുവേണ്ടി M.L. സൈമൺ പാടിയത്.

0: ഉത്തിഷ്ഠതാ.
1: ഈ ഗാനം പീറ്റർ പാടിയത് ആയുധ പന്തയം എന്ന നാടകത്തിൽ. ഉണർവിന്റെ ശംഖനാദം മുഴക്കൂ.

നാടക ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 42 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. ഐ പി എൽ ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും.

0: ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വെയിലത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കുകയും വെള്ളം കുടിക്കുന്നത് തുടരുകയും വേണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നതായി അഭിപ്രായപ്പെട്ടു. ആംപന്ന, ലസ്സി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും അദ്ദേഹം വിശദീകരിച്ചു.
1: हमारे यहाँ गर्मी से लड़ने का तरीका भारत के अलग अलग क्षेत्रों की परंपरा का हिस्सा है और इसमें एक भारत श्रेष्ठ भारत की भावना की झलक भी मिलती है. और एक बात जरूर ध्यान रखिएगा, इनमें से ज्यादातर चीजें हमारी अपनी रसोई से निकली है. आप भी गर्मी के दौरान देसी पेयजलों का खूब आनंद लीजिए.
0: രാജ്യത്തെ തനത് മാമ്പഴയിനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച പ്രധാനമന്ത്രി വേനൽക്കാലത്ത് എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്ന് പറഞ്ഞു. മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ഗുരിന്ദർവീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ എന്നിവരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് മറികടന്ന ഗുരിന്ദർവീർ സിംഗുമായും അനിമേഷ് കുജൂറുമായും ശ്രീ മോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുത്തതെന്ന് കായിക താരങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. വരാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഇരുവരും പ്രധാനമന്ത്രിക്ക് ഉറപ്പ് നൽകി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജി ബാലശ്ശേരിയെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ അദ്ദേഹം നീന്തൽ പഠിപ്പിച്ചതായി ശ്രീ മോദി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ലെന്നും മറിച്ച് നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് വേണ്ടതെന്നും സജീവ് ബാലശ്ശേരിയുടെ ജീവിതം തെളിയിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ദൌത്യം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലൻഡ്സ് കൈമാറിയത്. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും ഭാരതീയർ ഏറെ അഭിമാനിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പ് തകിടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു.
1: ज्ञान भारतम अभियान के तहत छत्तीसगढ़ के मल्हार में भी एक महत्वपूर्ण खोज हुई है. यहाँ 3 दुर्लभ ताम्र पट्टिकाएं मिली हैं. विशेषज्ञ मानते हैं कि इंस्क्रिप्शंस 6वीं-7वीं सदी के हैं. ये ताम्र पट्टिकाएं प्राचीन ब्राह्मी लिपि और पाली भाषा में लिखी गई है.
0: ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൌതുകം ഉണർത്തിയിരുന്നതായും ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ രാജ്യത്തുടനീളം അതിവേഗം പ്രചാരം നേടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി, രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ്, വിദ്യാർത്ഥികൾ നയിക്കുന്ന ഐസാക് എന്നിവയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ ചേരണമെന്നും അവധിക്കാലത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവ് സന്ദർശിക്കണമെന്നും യുവജനങ്ങളോട് നിർദ്ദേശിച്ചു. സൈനികർക്കായി ചെറിയ സംഭാവനകളിലൂടെ 40 ലക്ഷം രൂപ സമാഹരിച്ച് കൈമാറിയ തമിഴ്നാട്ടിലെ അധ്യാപിക ഗിരിജ അമ്മയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം ഉൾപ്പെടെ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ ധീരസൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. ഓരോ വിദ്യാർത്ഥിയും ഒരു വർഷത്തിനിടെ ശേഖരിച്ച 365 രൂപ സമാഹരിച്ചാണ് 40 ലക്ഷം രൂപയുടെ ചെക്ക് പ്രധാനമന്ത്രിക്ക് കൈമാറിയത്. ഗിരിജ അമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: ഗിരിജ അമ്മജി കരിബ് 15 സ്കൂൾ ചലാത്തി ഹൈ. ഇൻമേ ചെന്നൈ കാ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ് ഹൈ. ഉൻകി ദേശ്ഭക്തി കി ഭാവന हर भारतवासी को प्रेरित करने वाली है. उनसे बातचीत के दौरान मैंने महसूस किया कि मां भारती के प्रति उनका समर्पण कितना गहरा है.
0: ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്.

0: സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ മനസ്സിലാക്കുന്നതിനൊപ്പം ഇത്തരം നല്ല പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിൽ. കോട്ടയത്ത് നടക്കുന്ന ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ 27th മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നാവികസേന സദാ ജാഗരൂകമാണെന്ന് ചുമതലയേറ്റ ശേഷം അഡ്മിറൽ സ്വാമിനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പെട്രോളിയം ഉത്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് നാളെ മുതൽ 2 കാലയളവിലാണ് നടപടി. കയറ്റുമതി ചെയ്യുന്ന 1 പെട്രോളിന് 1.5 രൂപയും ഡീസലിന് 13.5 രൂപയും തീരുവ ഈടാക്കുമെന്ന് ധനമന്ത്രാലയം വിജ്ഞാപനത്തിൽ അറിയിച്ചു. എന്നാൽ ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോൾ, ഡീസൽ, എക്സൈസ് തീരുവയിൽ മാറ്റമില്ല. 30 വർഷത്തിലധികം നീണ്ട സേവനത്തിന് ശേഷം കോഴിക്കോട് ആകാശവാണിയിലെ വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ ഇന്ന് വിരമിക്കുന്നു. ഡൽഹി ആകാശവാണി മലയാള വാർത്താ വിഭാഗത്തിൽ 1995 ജോലി പ്രവേശിച്ച അദ്ദേഹം തുടർന്ന് കോഴിക്കോട് ആകാശവാണിയിലെ 29 വർഷം നീണ്ട വാർത്താ അവതരണത്തിലൂടെ ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടി. വാർത്താഭാഷയെ കാലികമാക്കുന്നതിലടക്കം ഒട്ടേറെ സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ശ്രീ അനിൽ ചന്ദ്രൻ സേവനത്തിൽ നിന്ന് വിരമിക്കുന്നത്. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഉഗാണ്ട, കോംഗോ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചിടാനും യാത്രാവിലക്ക് ഏർപ്പെടുത്താനും സ്വീകരിച്ച നടപടികൾ രാജ്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. രോഗപ്രതിരോധ നടപടികളെ ഇത്തരം തീരുമാനങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി ബാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. IPL ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. സമയം 1:00.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
4: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

പ്രിയ ശ്രോതാക്കളെ, സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നമുക്ക് ആദ്യ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം മാഡം.
0: ആരാണ്
1: ഇത്? എറളശ്ശേരി പഞ്ചായത്തിലെ ബാബോഡ് എന്ന സ്ഥലത്തുനിന്ന് വിളിക്കുന്നത്.
0: ആരാ വിളിക്കുന്നത് ബാബോഡ്?
1: എന്റെ പേര് ചന്ദ്രകുട്ടി.
0: ചന്ദ്രകുട്ടി
1: ചന്ദ്രകുട്ടി എനിക്ക് വീട്ടിലെ പാട്ട് 1956 പുറത്തിറങ്ങിയ രാജിച്ചിരുന്ന പോലെ എന്ന സിനിമയില് മഴൂരി പാല് കൊണ്ട് നാടാകെ കല്യാണം നാളെയുംകൊണ്ട് മാനത്തൊരു വന്നോണം കണ്ണെഴുതി താരകൾ മേലെ അങ്കിച്ച് പതിയാരൻ ചന്തയും കുലവെട്ടി കല്യാണ വീട്ടിലാരോ തോമുൽക്കി. ആ പാട്ടാണ് വേണ്ട മാഡം.
0: ചന്ദ്രകുട്ടി ചേട്ടാ, ഇത് പാട്ടും ഒന്ന് ചോദിക്കാനും എല്ലാം തന്നെ പാടി അങ്ങ് പറഞ്ഞു തീർത്തു അല്ലേ. ഈ നാഴൂരി പാലുകൊണ്ട് നാടാകെ കല്യാണം നടത്തിയത് ആരാന്നറിയോ? ആരതാണോ വരിയെന്നറിയോ? അറിയില്ല, ഭാസ്കരൻ മാഷിയുടെ വരികളാന്നത് കേട്ടോ. അതാ ചോദിച്ചത്. ചന്ദ്രകുട്ടി ചേട്ടൻ പാട്ടിൽ ശ്രദ്ധയായി പോയി, അതുകൊണ്ടാണ് അല്ലേ. ഏതായാലും പാട്ട് ഗംഭീരായിട്ടുണ്ട്, അത് നമുക്ക് പാടിക്കേട്ടു. ഇനിയിപ്പം നമുക്ക് അത് പിന്നെ പരിപാടിയിലൂടെയും കേൾക്കാം അല്ലേ. ശാന്താ പി നായരാണ് ഈ പാട്ട് പാടിയത്. ശാന്താ പി നായരുടെ ശബ്ദത്തിലും കൂടി നമുക്ക് കേൾക്കാം അല്ലേ. ചന്ദ്രകുട്ടി ചേട്ടൻ എന്താ ചെയ്യണേ? ജോലി എന്താ ചെയ്യണേ? ഇപ്പൊ ചെയ്യുന്നില്ലേ? ഈ കാറ്ററിംഗുകാരൊക്കെ വന്നപ്പം കുറച്ച് ബാക്കോട്ട് ആവേണ്ടി വന്നു പോയാ? എങ്ങനെയാ? ഇപ്പം ഇവന്റ് മാനേജ്മെന്റ് ആണല്ലോ എല്ലാരും, അപ്പൊ അതുകൊണ്ട് അതിന്റെ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവുമല്ലോ കംപ്ലീറ്റ് പാക്കേജ് ആക്കുമ്പോ അല്ലേ. എന്നാലും ചെറിയ ചെറിയ കല്യാണങ്ങളും വീട്ടുകൂടലുകളും അല്ലേ അത്യാവശ്യം. എത്ര വയസ്സുണ്ട് ഇപ്പോ? അതാ ഞാൻ ചോദിച്ചത് പ്രായം. ഓക്കെ, എന്തായാലും ഉഷാറായിട്ട് പോവൂതാ നമുക്ക്. ഈ പാട്ടും ഭക്ഷണം ഉണ്ടാക്കുന്ന തമ്മിൽ നല്ല ബന്ധമുണ്ട് അല്ലേ. ഓക്കെ ശരി, ഏതായാലും ഈ പാട്ട് കേൾക്കാം. വിളിച്ചത് വലിയ സന്തോഷം.
1: ഓക്കെ
0: ശരി.

0: ചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിൽ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഇതാരാണ്?
2: നമസ്കാരം.
1: ആരാണ്? എവിടുന്നാ സ്ഥലം പറഞ്ഞത്? മനസ്സിലായില്ല. കാസർഗോഡ് നിന്നാണ്. പരിപാടിയിൽ വിളിക്കുന്ന ആളാണോ സ്ഥിരമായിട്ട്?
2: ആദ്യമായിട്ട്
1: കിട്ടുന്നതാണ്. കുറെ കാലമായിട്ട് ശ്രമിച്ചോണ്ടുണ്ടോ? എങ്ങനെയാണ്? എല്ലാ ഞായറാഴ്ചയും കേൾക്കോ ഈ പരിപാടി? എല്ലാ പരിപാടിയും കേൾക്കും. എന്തെങ്കിലും വേറെ ജോലി ചെയ്യുന്നുണ്ടോ? വീട്ടിൽ തന്നെ ചെയ്യുന്നതാണോ തയ്യല്? ഇപ്പൊ യൂണിഫോമിന്റെ തിരക്ക് തന്നെ ആയിരിക്കുമല്ലേ? സ്വന്തം ആവശ്യത്തിനല്ലേ തയ്ക്കും? അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ആദ്യമായിട്ട് വിളിച്ചപ്പോ ഏത് പാട്ട്? പാട്ടുണ്ട്. ഇന്ന് പാട്ടുകാരൊക്കെ ഫോണിന്റെ അടുത്ത് ക്യൂ നിൽക്കുവാൻ തോന്നല്ലോ. കഴിഞ്ഞ കോള് വിളിച്ച ചന്തുക്കുട്ടി ചേട്ടനും ഇതേപോലെ തന്നെ പാട്ടങ്ങ് പാടുകയോ ചെയ്തത് പറയാതെ. അതുപോലെ ശ്യാമള ചേച്ചി, ഏതായാലും നമുക്ക് പാട്ട് കേൾക്കാൻ. വേറെ വിശേഷം എന്തെങ്കിലും ഉണ്ടോ? കാസർഗോഡ് എന്താണ് അവസ്ഥ? മഴയൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്?
2: മഴയില്ല.
1: നല്ല തെളിഞ്ഞ കാലാവസ്ഥ. കാലവർഷം പറ്റിച്ചോ അല്ലേ? കാലവർഷം പറ്റിച്ചോ എന്ന് ചോദിക്കാം. വെള്ളമൊക്കെ ജലക്ഷാമം ഒന്നും ഇല്ലല്ലോ? വെള്ളത്തിന്
2: കുറവൊന്നും?
1: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം അല്ലേ? അപ്പൊ വിളിച്ചതിൽ സന്തോഷം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതം, തത്സമയ ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. ഹലോ,
2: ഹലോ,
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതം, തത്സമയ ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ധാരാണ്?
2: നമസ്കാരം.
1: ധാരാണ്? രാഗ അറിയാത്ത ശ്രോതാക്കൾ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ പരിപാടികൾ കേൾക്കുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ. കുറവാണോ? സുഖായിരിക്കുന്നോ രാഗ? എഴുത്തും പാട്ടും ഒക്കെ പോകുന്നുണ്ടോ? എങ്ങനെയാണിപ്പോ അവസ്ഥ?
2: കഴിഞ്ഞ 28-ാം തീയതി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വെച്ചൊരു ഗാനം റെജിസ്റ്റർ തീർത്ഥം എന്നാണ് ആൽബത്തിന്റെ പേര്.
1: ഓ, അത് ശരി. അത് വരികൾ എഴുതി?
2: ഓ,
1: വരികൾ എഴുതി?
2: അല്ല, വരികൾ എഴുതിയത് ബിന്ദു ശാസ്ത്ര എന്നൊരാളാണ്.
1: ഓക്കെ, മ്യൂസിക് കൊടുത്തു.
2: സംഗീതം ഞാനാ കൊടുത്തത്.
1: ശരി,
2: വിനോദ് എന്ന ഗായകനാ പാടിയത്.
1: അത് ശരി. ഓക്കെ, വലിയ സന്തോഷം. കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ ഇപ്പോഴും, അപ്പൊ അതിന്റെ തുടക്കത്തിലൊരു പാട്ടും അല്ലേ? ഏതായാലും ഉഷാറാവട്ടെ. ഇന്ന് ഏത് പാട്ടിനെ വിളിച്ചത്?
2: എനിക്ക് ബാബഗായകൻ പാടിയ ഒരു പാട്ടാ വേണ്ടത്. അധികം ഞാൻ ജയജൻ സാറിന്റെ പാട്ട് ചോദിക്കലില്ല. പിന്നെ ഈ പാട്ട്
1: കേൾക്കാനൊരു
2: സുഭദ്രം എന്ന മൂവിയിലെ സ്വപ്നങ്ങളെ, അനുരാഗ സ്വപ്നങ്ങളെ എന്നൊരു പാട്ടുണ്ട്.
1: അതെല്ലേ, ചോദിക്കുമ്പോ പോലും പലപ്പോഴും ഒരു വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകളാണ് രാഗ ചോദിക്കാറുള്ളത്. അധികം കേൾക്കാത്ത, അതെ അതെ, ഞാനും ശ്രദ്ധിച്ചു, ഈ പാട്ട് അധികം കേൾക്കാത്ത പാട്ടാണല്ലോ എന്ന്. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം. ഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
2: ഇല്ല, ഭക്ഷണം കഴിഞ്ഞില്ല, പാട്ട് കഴിഞ്ഞിട്ട്.
1: പാട്ട് കഴിഞ്ഞു. ഓക്കെ, ശരി. മറ്റെന്തെങ്കിലും ഉണ്ടോ വിശേഷം രാഗ?
2: വേറെ പറയത്തക്ക വിശേഷം
1: ഒന്നുമില്ല. പാട്ട് ഉഷാറാവട്ടെ, ഒരുപാട് ആൾക്കാർ കേൾക്കട്ടെ ആൽബം. ഓക്കെ, ഓ അതെ,
2: തീർച്ചയായും
1: നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, സുഭദ്രത്തിലെ പാട്ട്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഇതാ പാട്ട്.

0: പരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്കു പുറമെ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
2: ഇത് ലാലുട്ടൻ, ലാലു അഞ്ചാം മേൽ കാരക്കുന്ന്.
1: ലാലുട്ടൻ കുറച്ചൊരു ഗ്യാപ്പ് എടുത്തു തോന്നല്ലേ, ഇടക്കാലത്തൊന്നും കേട്ടില്ലല്ലോ.
2: ഇല്ല ഇല്ല, കൊറേ വിളിക്കാതെ.

0: വിളിക്കാത്തത്. അപ്പൊ ഈ ലീവ് എടുത്ത സമയത്ത് എന്തുണ്ട്, പാട്ട് പരിപാടികളൊക്കെ കേട്ടോ? അതായത് നമ്മൾ ഇവിടെ ഗ്യാപ്പ് എടുത്തപ്പോ ആകാശവാണിയുടെ പ്രീഗീതത്തിൽ ഗ്യാപ്പ് എടുത്ത സമയത്ത്
1: അതിപ്പോ ചില ദിവസം പണിയുണ്ടാവും, ചില ദിവസം വേറെ ആവശ്യങ്ങൾക്ക് പുറത്തു പോകുന്നുണ്ടാവും, അന്നേരമൊന്നും കേൾക്കാൻ പറ്റൂല.
0: ബാക്കി സമയങ്ങളിലെല്ലാം കേൾക്കാറുണ്ട്,
1: ബാക്കി സമയങ്ങളിലെല്ലാം കേൾക്കാറുണ്ട്.
0: നമ്മളെ ടെലിക്യൂസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ലേ ലാലൂട്ടൻ അല്ലേ?
1: എന്റെ അമ്മ പങ്കെടുത്തിട്ട് അമ്മക്ക് സുമതി പവിത്രൻ പിന്നെ റേഡിയോ
0: സമ്മാനം കിട്ടിയിരുന്നു. ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്.
1: നമ്മൾ ആകാശവാണിയിൽ വന്നിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
0: ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. സുമതി ചേച്ചി സുഖായിരിക്കുന്നോ?
1: ആ സുഖായിരിക്കുന്നു. നിങ്ങളോട് അന്വേഷണം ചോദിച്ചു.
0: ആ തിരിച്ചു അങ്ങോട്ട് അന്വേഷണം പറഞ്ഞേക്കു. ഇന്ന് ഏതാ പാട്ട് വേണ്ടത് ലാലൂട്ടാ?
1: ഇന്ന് ചന്ദ്രോത്സവത്തിലെ മുത്തശ്ശത്തും തന്നലേന്നുള്ള പാട്ടാണ്.
0: ആ പാട്ടാണ് വേണ്ടത്. അതിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? എന്താണ് അവസ്ഥ?
1: എങ്ങനെ
0: ആ പാട്ടിനോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമുണ്ടോ?
1: അത് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ നല്ല അതിന്റെ മ്യൂസിക്കും കാര്യങ്ങളെല്ലാം നല്ല ഇതാണ്. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ചാൻ തോന്നുന്നുണ്ട്. പിന്നെ സംഗീതം
0: വിദ്യാസാഗറിന്റെ സംഗീതം,
1: വിദ്യാസാഗർ, അതെ ശരിയാണ്. ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്.
0: പുത്തഞ്ചേരിയുടെ മനോഹരമായ വരികളാണ്. ഒരുപാട് പാട്ടുകൾ മലയാളത്തിലുണ്ട്, അതിന്റെ കൂടെ ഇതും നല്ലൊരു പാട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ.
1: അതുപോലെ തന്നെ ഇത് നമ്മുടെ പ്രേമ പോലീസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കതിരൂര് ദിനേശ് കമ്പനിയിൽ നിന്ന് ഞാൻ അവിടെ ഈ മറ്റേ നാട്ടുവഴിയണങ്ങളുടെ പരിപാടി ഉണ്ടായിരുന്നു, നടന്നിരിക്കുന്നു. അപ്പൊ അവരെല്ലാം കേട്ടതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ പേര് കാർന്ന് കണ്ടിട്ടുണ്ടായിരുന്നു.
0: അത് ശരി. പരിപാടി കേട്ടിട്ട് നിങ്ങൾ അവരെ അന്വേഷിച്ചു പോയതാണോ?
1: അല്ല പരിപാടി അവതരിപ്പിച്ചാൽ നമ്മളെ നാട്ടിൽ വന്നിട്ട് എന്റെ കേരളത്തിൽ ഇവിടെ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു.
0: ഓ അത് ശരി.
1: അന്നേരം അവര് പറഞ്ഞു നമ്മളെ എവിടെയും കൂടി വരണം എന്ന് പറഞ്ഞു.
0: അങ്ങനെ ദിനേശ് പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ നാട്ടുവഴി?
1: അങ്ങനെ ആ പരിപാടി അന്നിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ട് അവര് വിളിച്ചിട്ട് പിന്നെ പരിപാടി
0: അവർക്ക് അവതരിപ്പിക്കാൻ ഒരു അവസരം കൊടുത്തു ലാലൂട്ടൻ അല്ലേ?
1: എല്ലാവർക്കും വേണ്ടി വീടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി, വീടി കമ്പനിയാണ്, എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നു.
0: ഇതേ പറഞ്ഞ പോലെ എല്ലാവർക്കും വേണ്ടിയിട്ടും അതേപോലെ ലാലൂട്ടനും അമ്മയ്ക്കും വേണ്ടിയിട്ടും ഈ പാട്ട്. ഓക്കെ ശരി, വിളിച്ചതിൽ സന്തോഷം. ഓക്കെ
1: ഓക്കെ.

ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ 9495991015. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. സ്ഥലത്തിന്റെ പേര്
1: വെള്ളർവള്ളി.
0: ഓക്കെ, ശരി ശരി. ശ്രീലത. ശ്രീലത ചേച്ചി എന്താ ചെയ്യണേ? ജോലി എന്തെങ്കിലും ചെയ്യുന്ന?
1: ജോലിയൊന്നുമില്ല, വീട്ടിൽ തന്നെ.
0: സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നതാണ്?
1: അതെ അതെ അതെ.
0: പ്രിയഗീതത്തിൽ വിളിച്ചിട്ടുണ്ടോ ഇതിനു മുൻപ്?
1: അടുത്തൊന്നും
0: അല്ലല്ലോ,
1: കുറച്ചു നാളായി വിളിച്ചിട്ട്.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടിനാ വിളിച്ചത്?
1: പിന്നെ ഉണ്ണികളെ ഒരു കഥ പറയാനുള്ള സിനിമയിലെ ആ പാട്ട് തന്നെ.
0: ഉണ്ണികളെ ഒരു കഥ പറയാൻ. ഇപ്പൊ എല്ലാ ഉണ്ണികളും നാളെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അല്ലേ?
1: സത്യം. അതെ.
0: വീട്ടിൽ കുട്ടികളുണ്ടോ? ചെറിയ കുട്ടികളുണ്ടോ?
1: ഓ ഇല്ല, ചെറുതില്ല, നയൻത്തിൽ
0: പഠിക്കുന്നു. അയലും സ്കൂൾ തന്നെയല്ലേ? ഓരോ അധ്യയനം അല്ല, ഓരോ അധ്യയന വർഷവും പുതുമ തന്നെയല്ലേ കുഞ്ഞുങ്ങൾക്ക് അല്ലേ?
1: ഓ തീർച്ചയായിട്ടും.
0: അതെ അതെ, എല്ലാ ആശംസകളും നമുക്ക് കൊടുക്കാം ഈ പാട്ടിനൊപ്പം തന്നെ അല്ലേ? നല്ലൊരു പാട്ടാണിത്, നല്ല വൈകാരികമായിട്ടുള്ള ഒരു പാട്ടാണ്. അതെ അതെ, തീർച്ചയായും ആ പാട്ടും. അതോടൊപ്പം നമുക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും നാളെ പ്രവേശനോത്സവത്തിന് ആദ്യമായിട്ട് പോകുന്നവരായാലും എല്ലാ വർഷം പോയിക്കൊണ്ടിരിക്കുന്നവരായാലും അല്ലെ, എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കാം നമുക്ക്. എന്നിട്ട് ഈ പാട്ടും കൊടുക്കാം അല്ലെ? അവരുടെ പുത്തൻ ബാഗും പുസ്തകവും അല്ലെ, അവരുടെ ഉല്ലാസവും എന്താ പറയാ, അവരുടെ കണ്ണുകളിൽ ഒരു തിളക്കം ഉണ്ടല്ലോ സ്കൂൾ പ്രവേശനത്തിൽ. അതെ, പുതിയ ബാഗ് അടുത്ത കൂട്ടുകാരെയും കൂട്ടുകാരനെയെല്ലാം കാണിക്കുമ്പോഴുള്ള സന്തോഷം അല്ലെ?
1: ഒരു രണ്ടു മാസമായില്ലേ വീട്ടിലിരിക്കുന്നത്.
0: അതെ, വലിയ ഒരു കൗതുകം തന്നെയാണ് ശരിക്കും അല്ലേ?
1: തീർച്ചയായിട്ടും.
0: അതെ, ഏതായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. നല്ല പാട്ടാണ് ചോദിച്ചത്, വിളിച്ചത് വലിയ സന്തോഷം.
1: ഓക്കെ ഓക്കെ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രീഗീതം, തത്സമയ ഫോണിംഗ് ചലച്ചിത്ര ഗാന പരിപാടി. ഹലോ ഹലോ, നമ്മുടെ കോള്, ഹലോ, കോള് കട്ടായി പോയി തോന്നുന്നു. നമുക്ക് ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ്
1: ഇത്? അഞ്ചരക്കണ്ടി ബിജു.
0: ആ, എന്താ ചെയ്യണേ?
1: അഞ്ചരക്കണ്ടി
0: ഫാർമസ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നു അല്ലേ? അത് സ്റ്റുഡിയോ കേസിൽ വന്നിട്ടുണ്ടാവും അല്ലേ? സ്റ്റുഡിയോയിൽ വെച്ച് നടത്തിയ പരിപാടി റെക്കോർഡിംഗ് അല്ലേ? അതിലാണോ വന്നത്? ഓക്കെ. സമ്മാനം കിട്ടിയായിരുന്നോ? അത് ശരി. രണ്ടാം സ്ഥാനം എന്താ അത്ര മോശ? ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അന്ന്, ഉണ്ടായിട്ടില്ലേ? ഒത്തിരി പേരുണ്ടായിരുന്നു. രണ്ടാം സ്ഥാനം കിട്ടുമെന്ന് അത്ര മോശമാണോ? മോശക്കാരനല്ലല്ലോ
1: അല്ലേ?
0: ഓക്കെ. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: പല്ലാങ്കുഴി സിനിമയിലെ ഏതു നാട്ടിലാണോ കഥ എന്നു നടന്നതാണോ, ഏതോ കൊട്ടാര കെട്ടിനകത്തൊരു രാജകുമാരിയുണ്ടായിരുന്നു, എൻ മുന്നിലെ കവിത പോലായിരുന്നു. യേശുദാസും ജാനകിയും പാടിയത്
0: വെറുതെ അല്ല. സമ്മാനം കിട്ടിയത് ഇപ്പൊ മനസ്സിലായില്ലേ? രണ്ടാം സ്ഥാനം കിട്ടിയത് വെറുതെ അല്ലല്ലോ. പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു? പഠിക്കുന്നുണ്ടോ? എങ്ങനെയാണ്?
1: മുമ്പ് കുറച്ച് പഠിച്ചില്ലേ?
0: ആ, എന്നിട്ട് പിന്നെ വിട്ടു. ബാങ്കില് ജോലിയായി പിന്നെ വിട്ടു
1: അല്ലേ?
0: പ്രാക്ടീസ് വിട്ടുന്ന് ചെയ്യാലോ, ചെയ്യുന്നില്ലേ? ഗാനമേളക്ക് ആണോ പോകുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം അല്ലേ?
1: ആയിക്കോട്ടെ.
0: ഓക്കെ, പിച്ചു വിളിച്ചതിൽ വലിയ സന്തോഷം. ദാ പാട്ട്.
1: ഓക്കെ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം.
0: ആരാണ്?
1: എന്റെ പേര് ടി വി സജീവ്.
0: സജീവൻ ആണോ? ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. സജീവൻ ആണോ പറഞ്ഞത്? ഹലോ, ഏതായാലും സജീവൻ എന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു. ഒരു പാട്ട് നമുക്ക് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയുടെ സമയം ഇവിടെ തീരുകയാണ്. ഈ പരിപാടി വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പ്രത്യേകം നന്ദി. പരിപാടി കേട്ട എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പരിപാടിയുടെ സാങ്കേതിക സഹായം പി വി രമേശൻ. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഞാൻ ബേബി സ്മിത.
1: ഹലോ പ്രിയ ഗീതം, നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.

0: ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. തുറന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ്. വടക്കുകിഴക്കൻ മേഖലയെ രാജ്യത്തിന്റെ മറ്റു മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴി ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം സിലിഗുഡിയിൽ പറഞ്ഞു. നെടുമങ്ങാട് ഒന്നര വയസ്സുകാരൻ ക്രൂരമായ പീഡനമേറ്റ് മരിച്ച സംഭവത്തിൽ പഴുതുകളില്ലാതെ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ ഉചിത നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് ബംഗളൂരുവിലെ ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം തനത് ശബ്ദമാധുര്യത്താൽ മലയാളി ശ്രോതാക്കളെ റേഡിയോയ്ക്ക് മുന്നിലിരുത്തിയ ആകാശവാണി വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. കോഴിക്കോട് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ ഗ്രേഡ് ടു ആയി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അനിൽ ചന്ദ്രൻ. മുതിർന്ന കോൺഗ്രസ് നേതാവും യു ഡി എഫ് കോഴിക്കോട് മുൻ ജില്ലാ ചെയർമാനുമായ കെ ബാലനാരായണന്റെ സംസ്കാരം വൈകിട്ട് പേരാമ്പ്ര കടിയങ്ങാട്ടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ശ്രീലങ്കയിൽ എല്ലാ ഇന്ധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചു. നിരക്കുകൾ ഇന്നലെ അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിലായി. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. എഫ്എം പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ഇനി രണ്ട് മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Abhishek Mukhopadhyay with the Midday News. The headlines. Prime Minister Narendra Modi says government is making all efforts to preserve heritage sites of the country. Highlights return of ancient Chola era copper plates to India during his recent visit to Netherlands. In his Mann Ki Baat program on Akashvani, Prime Minister urges people to stay safe during summer heat, promotes traditional Indian cooling drinks, and lauds farmers for taking indigenous mango varieties to global markets. Chief of Defence Staff Lieutenant General N.S. Raja Subramani says Indian Armed Forces remain committed to protecting country's sovereignty and territorial integrity. Admiral Krishna Swaminathan assumes charge as a new Chief of Naval Staff. U.S. President Donald Trump says United States is close to reaching a nuclear agreement with Iran, warns military action remains an option if negotiations fail. In badminton, Indian duo Sattvik Sairaj Ranki Reddy and Chirag Shetty to take on Indonesia in the men's doubles final of Singapore Open today. And in IPL cricket final, Gujarat Titans and Royal Challengers Bengaluru all set for epic title clash in Ahmedabad this evening. Prime Minister Narendra Modi said that the government is continuously making efforts to preserve priceless heritage sites in India. Informed about an important discovery made in Malhar, Chhattisgarh under the Gyan Bharatam Abhiyan. Addressing the nation in his monthly radio program Mann Ki Baat on Akashvani today, Mr. Modi said that three rare copper plates have been found there related to Maharishi Bal Arjun of the Pandu Vanshi dynasty of the 6th and 7th centuries.
2: ज्ञान भारतम अभियान के तहत छत्तीसगढ़ के मल्हार में भी एक महत्वपूर्ण खोज हुई है. यहाँ तीन दुर्लभ ताम्र पट्टिकाएं मिली हैं. विशेषज्ञ मानते हैं कि इंस्क्रिप्शंस छठी सातवीं सदी के हैं. ये ताम्र पट्टिकाएं प्राचीन ब्राह्मी लिपि और पाली भाषा में लिखी गई हैं. इनसे उस समय की शासन व्यवस्था, धर्म और संस्कृति के बारे में महत्वपूर्ण जानकारी मिलती है.
1: The Prime Minister also mentioned his recent visit to the Netherlands, where in a special ceremony ancient copper plates from the Chola period were returned to India. Mr. Modi said people are sharing joy and expressing pride, and the Tamil community around the world is also particularly enthusiastic about this. Prime Minister Modi has urged the people of the country to take utmost care during the prevailing hot weather and follow the guidelines issued by various government departments in this regard.
2: इस समय देश के ज्यादातर हिस्सों में बहुत गर्मी पड़ रही है. तेज धूप, गर्म हवाएं, ऐसे मौसम में अपना ध्यान रखना बहुत जरूरी है. पानी पीते रहिए, धूप में अगर निकलना ही पड़े तो थोड़ा संभल कर निकले। इस दिशा में सरकार की भिन्न भिन्न डिपार्टमेंट्स ने जो गाइडलाइंस जारी की है वो भी भूलिएगा नहीं।
1: The Prime Minister suggested that people drink different summer drinks such as Aam Panna, buttermilk, lassi, sattu, sharbat, bel panna, which are traditionally made in different parts of the country to beat the heat.
2: हमारे यहाँ गर्मी से लड़ने का तरीका भारत के अलग अलग क्षेत्रों की परंपरा का हिस्सा है और इसमें एक भारत श्रेष्ठ भारत की भावना की झलक भी मिलती है। और एक बात जरूर ध्यान रखिएगा, इनमें से ज्यादातर चीजें हमारी अपनी रसोई से निकली है। आप भी गर्मी के दौरान देसी पेयजलों का खूब आनंद लीजिए।
1: Referring to mangoes, which often talked about in summer, the Prime Minister said every region has its own mango, its own flavor and its own aroma. Mr. Modi also hailed the contribution of farmers involved in mango cultivation, saying that the journey of the mango is now reaching the global market from the village. The Prime Minister talked about the recently held National Senior Athletics Federation competition in Ranchi, Jharkhand, where nearly 800 athletes participated. He congratulated Gurinder Veer Singh, Vishal TK, Tejaswin Shankar, Dev Meena and Kuldeep Kumar for breaking four national records in different events. The Prime Minister also talked about a video showcasing as to how a Gangetic dolphin was saved after being trapped in a canal.

വിനായക് ശശികുമാറിന്റെ വരികൾക്ക് അനിൽ ജോൺസന്റെ സംഗീതം. ഈ ഗാനം ഏവുജിൻ ഇമാനുവൽ പാടിയത്. ചിത്രം ദൃശ്യം 3.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം പകർന്ന് സ്വർണ്ണ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഡോസ്. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടോടി ഗാനങ്ങൾ. ആദ്യം കുറത്തിയാട്ടം. പി കെ നീലകണ്ഠനും സംഘവും അവതരിപ്പിക്കുന്നു.

പി കെ നീലകണ്ഠനും സംഘവും അവതരിപ്പിച്ച കുറത്തിയാട്ടമാണ് കേട്ടത്. ഇനി കെ ജെ ജോർജ് കുട്ടിയും സംഘവും അവതരിപ്പിച്ച ചവിട്ടുനാടകം.

0: കെ ജെ ജോർജ് കുട്ടിയും സംഘവും അവതരിപ്പിച്ച ചവിട്ടുനാടകമാണ് കേട്ടത്. നാടോടി ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി കണ്ണൂർ.
2: ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 101.5 മെഗാഹെർട്സ് FM കണ്ണൂർ ആകാശവാണിയുടെ തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് അധ്യായം 164 ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്വിസ് മാസ്റ്ററായി ശ്രോതാക്കൾക്കൊപ്പം കെ ദീപ. ഇനി പതിവ് പോലെ പരിപാടിയുടെ നിബന്ധനകൾ പറയുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് യഥാക്രമം 2 വീണ്ടും ചോദിക്കുന്നു. അങ്ങനെയാകെ 3. ഈ 3 ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആദ്യത്തെ പ്രവേശന ചോദ്യം വരികയാണ്. ദാ കേട്ടോളൂ.

ഈ ഗാനത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ ആരാണ് എന്നതാണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം. ആകാശവാണി ടെലിക്വിസ് അധ്യായം 164 സ്വാഗതം. ഇതാരാണ്? ആരാണ്? ചന്ദ്രൻ ചേട്ടാ അല്ലേ? കുടിക്കുമുട്ട. ഓക്കെ, അപ്പോ ചേട്ടനെ പരിചയപ്പെടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞോളൂ. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ആണ്, റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ബോംബെ രവി എന്ന രവിശങ്കർ ശർമ്മയാണ് ഈ ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് അല്ലേ? സിനിമ ഏതാണെന്ന് അറിയാമല്ലോ. നഗക്ഷതങ്ങൾ. 1986 പുറത്തിറങ്ങിയ നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. അപ്പോ ഇതിലെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ ഒരു ചിത്രമാണ്. കേസ് ചിത്രയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ഒരു ഗാനമാണിത്. അങ്ങനെ ഏറെ സവിശേഷതകളുണ്ട് അല്ലേ? ഏത് മലയാളിയുടെ ഒരു കാലഘട്ടത്തിൽ ഏത് മലയാളിയുടെ നാവിൻതുമ്പിൽ എന്നും പാടിക്കൊണ്ടിരുന്ന ഒരു ഗാനം കൂടിയാണിത് അല്ലേ? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? അതെ, അത്രയുള്ളൂ. അല്ല പിന്നെ അടുത്ത ചോദ്യം ഈസിയായ ചോദ്യം വേണല്ലോ അല്ലേ? അടുത്ത ചോദ്യം വരികയാണ് ചന്ദ്രൻ ചേട്ടാ. പോയില്ലല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, ഈസിയായ ഒരു ചോദ്യമാണ്. വയോജന വകുപ്പ് രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? വയോജന വകുപ്പ് രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അതായത് ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം തെറ്റി. ഉത്തരം തെറ്റിപ്പോയി, സാരമില്ല. പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ കഴിഞ്ഞല്ലോ ചേട്ടാ, കുഴപ്പമില്ല. അപ്പോ അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കുക. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്, വയോജന വകുപ്പ് രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? വയോജന വകുപ്പ് രൂപീകരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അതായത് നമ്മുടെ രാജ്യത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം

0: ഏതാണ് എന്നതാണ് ചോദ്യം. നമസ്കാരം, പേര് പറയൂ.
1: പേര് മധുസൂദനൻ.
0: കായലോട് ആണോ?
1: ഓക്കെ
0: ഓക്കെ ചേട്ടാ, ഉത്തരം പറഞ്ഞോളൂ.
1: ഉത്തരം കേരളം.
0: യെസ് റൈറ്റ് ആൻസർ ആണ് ചേട്ടാ.
1: ഇപ്പടുത്ത് പുതിയ മുഖ്യമന്ത്രി
0: അതെ അതെ
1: വകുപ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നാൽ
0: അതാണ്. തീർച്ചയായിട്ടും ഈസിയായ ഒരു ചോദ്യം ചോദിച്ചു. ഇതിന്റെ ലക്ഷ്യം അല്ലെ, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം, ആരോഗ്യം, സുരക്ഷ, പെൻഷൻ എന്നിവയാണ് അല്ലെ?
1: പ്രായമായവർക്കുള്ള ഒരു വകുപ്പ് അതൊരു ഇതല്ലേ?
0: കാരണം ഇനി തീർച്ചയായിട്ടും അങ്ങനെ ഒരു വകുപ്പ് അത്യാവശ്യമാണ് അല്ലേ, നമ്മുടെ നാടിനെ സംബന്ധിച്ച്. മുതിർന്ന പൗരന്മാരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു വകുപ്പ് തന്നെയാണ്, വേണ്ടപ്പെട്ട ഒരു വകുപ്പാണ്. അപ്പൊ മുതിർന്ന പൗരന്മാർക്ക് വിവിധ ആവശ്യങ്ങൾക്കായി മറ്റു വകുപ്പുകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കി, ഇപ്പൊ പലപ്പോഴും പല ആവശ്യങ്ങൾക്കായി പല വകുപ്പുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു. ഇനി ഒരൊറ്റ ഓഫീസിൽ തന്നെ സേവനം ലഭ്യമാക്കുക എന്നതാണ് ഈ ഒരു വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. അടുത്ത ചോദ്യം ഇതാണ്, 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്നതാണ് പ്രമേയമാണ് ചോദിക്കുന്നത്. പ്രമേയം എന്തായിരുന്നു എന്നതാണ് ചോദ്യം.
1: അതിപ്പോ
0: അതെ, അതുകൊണ്ട് ചേട്ടൻ വായിച്ചത് ഓർക്കുന്നുണ്ടാവും എന്ന് കരുതിയാണ് ഈ ചോദ്യം ചോദിച്ചത്.
1: അതെ, പക്ഷെ എന്റെ പ്രമേയം പറയുന്നത് ഇന്നത്തെ ഇതില് ജൈവ രീതിയിലുള്ള ഇത്
0: സമയം
1: രാസവളങ്ങളോ മറ്റോ ഒന്നും ഇതില്ലാണ്ട് ജൈവ രീതിയിലുള്ള ഇതിനല്ലേ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു.
0: പ്രമേയം എന്താണ് എന്നത് പറയണം.
1: അതാണ്.
0: അപ്പോ ചേട്ടന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഓക്കെ ചേട്ടാ, ഒരു ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ കഴിഞ്ഞു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്, 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്?
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.
3: ഹലോ
0: ഹലോ, ഇത് ആരാണ്?
3: എന്റെ പേര് ഗായത്രി.
0: ഗായത്രി അല്ലെ, ഗായത്രി എവിടുന്നാണ് വിളിക്കുന്നത്?
3: ഞാനിപ്പം കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: അപ്പൊ എവിടുന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്?
3: ഞാൻ ബാംഗ്ലൂരിന്ന് കോഴിക്കോട്, ഇപ്പം ഓൾമോസ്റ്റ് കോഴിക്കോട് എത്തി.
0: അപ്പൊ എവിടെയാണ് എത്തേണ്ടത്? എവിടെയാണ് ആക്ച്വലി?
3: കോഴിക്കോടാണ് എത്തേണ്ടത്, എന്റെ ഹസ്ബൻഡിന്റെ വീട് അവിടെയാണ്.
0: കോഴിക്കോടാണ് വീട് അല്ലെ, ഓക്കെ.
3: അതെ അതെ.
0: കണ്ണൂരാണോ സ്വന്തം വീട്?
3: അതെ, കണ്ണൂരാണ് സ്വന്തം വീട്.
0: കണ്ണൂർ എവിടെയാണ്?
3: പയ്യന്നൂര്.
0: പയ്യന്നൂരാണ്, ഓക്കെ. ഗായത്രി എന്ത് ചെയ്യുന്നു?
3: ഞാനിപ്പം ജോലി ചെയ്യുന്നില്ല, ഇനി ഒരു ജോലി, ഒരു ടീച്ചിങ് ജോലിയിലായിട്ട് നോക്കാണ്.
0: ആഹാ, ഓക്കെ. അപ്പൊ ടീച്ചർ ആയിരുന്നോ ആദ്യം?
3: അതെ അതെ, ടീച്ചർ ആയിരുന്നു.
0: ഏതാണ് സബ്ജക്ട്?
3: ഇംഗ്ലീഷ്.
0: ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇനി എന്താണ്, ഇനിയും ടീച്ചിങ്ങിൽ തന്നെയാണ് പോകുന്നത് അല്ലേ? ടീച്ചിങ്ങിലേക്ക് തന്നെയാണ്?
3: ഓക്കെ.
0: യാത്രയിലാണ് അല്ലേ? കേട്ടത്. അപ്പൊ എന്തായാലും ഒന്ന് വിളിച്ച് കളയാമെന്ന് വിചാരിച്ചു, നമ്മൾ കണ്ണൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ. അങ്ങനെ വിളിച്ചു കിട്ടി, ഓക്കെ. അത്ര തന്നെ അല്ലേ? അപ്പൊ ഉത്തരം പറഞ്ഞോളൂ ഗായത്രി.
3: ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ?
0: ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ.
3: Act locally for a global impact.
0: Yes, right answer. ഗായത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഉത്തരം കിട്ടിയത്?

0: സെർച്ച് ചെയ്തോ?
1: ആ കുറച്ചൊരു സെർച്ച് ചെയ്തു.
0: സെർച്ച് ചെയ്ത് ആ അങ്ങനെ കിട്ടിയതാണല്ലേ?
1: അങ്ങനെ കിട്ടിയതാണ്.
0: അപ്പോ നമ്മുടെ ശ്രോതാക്കളൊക്കെ എന്താണ് ഉത്തരം എന്ന് വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ഈ ഉത്തരം ഒന്ന് എടുത്തു പറയട്ടെ ഗായത്രി. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്നതായിരുന്നു ചോദ്യം. പ്രമേയം ഇതാണ്, ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്ട് എന്നതാണ് പ്രമേയം. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ ഗായത്രി?
1: അയ്യോ, അടുത്ത ചോദ്യം.
0: അതെന്താ ഒരു അയ്യോ വന്നത്? ഓ അങ്ങനെ, അതാണ് പ്രശ്നം അല്ലേ. അത് ഇനിയുള്ള ചോദ്യത്തിന് വലിയ സമയം കിട്ടില്ല. അതാണ് അതാണ് തീർച്ചയായിട്ടും. കിട്ടിയാൽ കിട്ടിപ്പോയാ പോയി അല്ലേ ഗായത്രി? അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാണ്. അടുത്ത ചോദ്യം ഇതാണ്, കൊമേഴ്ഷ്യൽ ഡൈവിംഗിൽ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്?
1: ഓക്കെ,
0: സമയം പരമപ്രധാനമാണ്.
1: അതുല്യാണോ?
0: അതുല്യാണോ എന്താണ്? എന്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ എന്താണ് കാരണം?
1: അല്ല, ജസ്റ്റ് ഒന്ന് ഉറപ്പിക്കാൻ. അതുല്യാണ്.
0: അതുല്യാണ്, അങ്ങനെ പറയണ ഉത്തരം കേട്ടോ.
1: അതെ, അതുല്യാണ് ഉത്തരം. നമ്മുടെ കേരളത്തിലെ സ്വദേശിയാണെന്ന് തോന്നുന്നു.
0: അതെ, നമ്മുടെയൊക്കെ ഒരു അഭിമാനം അഹങ്കാരം എന്നൊക്കെ പറയാ അല്ലേ. അപ്പൊ അതുല്യ, കെ.വി. അതുല്യാണ് കേട്ടോ. കെ.വി.
1: അതുല്യാണ്.
0: ഇത് കുറച്ച് റിസ്ക് ഉള്ള ഒരു ജോലിയാണ് കൊമേഴ്സ്യൽ ഡൈവിംഗ് എന്ന് പറയുമ്പോൾ. ചില അറ്റകുറ്റപ്പണികൾക്ക്, പിന്നെ കപ്പലിന്റെ എന്തെങ്കിലും പണിക്ക്, കടലിന്റെ അടിഭാഗത്ത് പോയിട്ടുള്ള നിർമ്മിതികൾ, ഇതിനൊക്കെയാണ് ഈ കൊമേഴ്സ്യൽ ഡൈവിംഗ് വേണ്ടി വരുന്നത്. ചിലപ്പോ കടലിന്റെ 50 മീറ്റർ താഴ്ഭാഗത്തേക്ക് പോയിട്ട് പണിയെടുക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് റിസ്ക് പിടിച്ച ജോലിയാണ്. അപ്പം അങ്ങനെ ആദ്യ കൊമേഴ്ഷ്യൽ ഡൈവിംഗിൽ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന പേരെടുത്തിരിക്കുന്നത് നമ്മുടെ മലയാളിയായ, നമ്മുടെ സ്വന്തം മലയാളിയായ കെ.വി. അതുല്യയാണ്. അപ്പൊ അതല്ല, ഇതിന്റെ റിസ്ക് എന്ന് പറയുന്നത് ഇത് കടലിന്റെ താഴ്ചയിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ മത്സ്യങ്ങളുടെ ആക്രമണമൊക്കെ നേരിടേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ജോലിയാണ് ഈ ഡൈവിംഗ്, കൊമേഴ്ഷ്യൽ ഡൈവിംഗ്. ഓക്കെ ഓക്കെ അതുല്യ. അപ്പോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കൊമേഴ്ഷ്യൽ ഡൈവിംഗിൽ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം കെ.വി. അതുല്യയാണ്. അപ്പൊ നമ്മള് ഇങ്ങനെ വിജയത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ദൂരം കുറഞ്ഞു ഗായത്രി. അപ്പോ നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ടാവും അല്ലേ ദൂരം കുറയുമ്പോ? പ്രതീക്ഷയാണല്ലോ നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അല്ലേ. പ്രതീക്ഷിക്കാതിരിക്കുക എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് എന്താ, ആശയാണ് എല്ലാ ക്ലേശങ്ങൾക്കും കാരണം അല്ലേ. ബുദ്ധന്റെ ചില തത്വങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ആശ, അതേപോലെ പ്രതീക്ഷ, ഇതൊക്കെയാണല്ലോ. അപ്പൊ അതങ്ങ് മാറ്റിവെച്ച പ്രശ്നമൊന്നും ഇല്ലല്ലോ. ടെൻഷൻ
1: കുറയും
0: ഗായത്രി. അടുത്ത് പെട്ടെന്ന് പറയണം കേട്ടോ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്, റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആരാണ്?
1: രണ്ടാമത്തെ വനിത ആയതുകൊണ്ട്
0: സമയം ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആണെങ്കിലും ഒന്നാമത്തെ ആണെങ്കിലും
1: കുഴപ്പമൊന്നുമില്ല, അതൊന്നും ഉത്തരം കിട്ടും.
0: കേട്ടല്ലോ ബസർ അടിച്ചത്. ബസർ എന്തോ ഒരു ശബ്ദം കേട്ടോ? ഒന്നും കേട്ടില്ലേ? ഇല്ല, എനിക്ക് തോന്നുന്നു അത്രയും ശ്രദ്ധിച്ചത് സെർച്ച് ചെയ്യായിരിക്കും. എന്തോ
1: സ്വാമിനാഥ് ആണോ?
0: ഏതായാലും ഗായത്രിയുടെ സമയം കഴിഞ്ഞ് ഈ ഉത്തരം പറയേണ്ടതില്ലായിരുന്നു. അല്ല, എനിക്ക് ഗായത്രി പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് പ്രവേശന ചോദ്യമായിട്ട് ചോദിക്കായിരുന്നു. അപ്പൊ ഗായത്രി പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിന് പറ്റില്ലല്ലോ, ഉത്തരം പറഞ്ഞില്ലേ. അപ്പൊ ഏതായാലും നല്ലൊരു ഉപകാരമായി കേട്ടോ ഗായത്രി. താങ്ക് യു. ഓക്കെ ഗായത്രി, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആരാണ് എന്നതായിരുന്നു ചോദ്യം. ഗായത്രിയോട് ചോദ്യം ചോദിച്ചു, ഗായത്രിക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല, അതിനുശേഷം ഉത്തരം പറഞ്ഞു. ശ്രോതാക്കൾ കേട്ടുകാണും, സൗമ്യ സ്വാമിനാഥനാണ് റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വനിത. എന്റെ അനുബന്ധമായിട്ട് ഓർത്ത് വെക്കുക, എം എസ് സ്വാമിനാഥന്റെ മകളാണ് സൗമ്യ.

0: സ്വാമിനാഥൻ, ലോകാരോഗ്യ സംഘടനയുടെ മുൻ ചീഫ് സയന്റിസ്റ്റും ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ മുൻ ഡയറക്ടർ ജനറലുമായിരുന്നു സൗമ്യ സ്വാമിനാഥൻ. അതും കൂടി അനുബന്ധമായി ഓർത്തുവയ്ക്കുക. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്. പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം ഇതാണ്, പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്?
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
0: പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ആവർത്തിക്കുകയാണ്. ചോദ്യം ഇതാണ്, പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്?
2: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
0: ആകാശവാണി ടെലിക്വിസ് അധ്യായം 164 ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം. ആരാണ്?
4: ഹലോ
0: ഹലോ, ഇതാരാണ്?
4: ഹലോ, തമ്പാ
0: മാഷാണ്. തമ്പാ മാഷാണ് അല്ലേ? ഓക്കെ ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ മാഷേ. എന്താണ്
4: മസൂറി?
0: ഉത്തരം തെറ്റാണല്ലോ.
4: തെറ്റാണോ?
0: ആ, പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നതാണ് ചോദ്യം.
4: ഹിമാലയാണോ?
0: തെറ്റാണ്.
4: രണ്ടു വർഷത്തെ
0: ഒറ്റൊരു ഉത്തരാണ് ഉദ്ദേശിക്കുന്നത്, തെറ്റാണ്. ഓക്കെ ഓക്കെ മാഷേ, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്, പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്? ആകാശവാണി ടെലിക്വിസ് അധ്യായം 164 സ്വാഗതം. ഇതാരാണ്? ഹലോ ഹലോ, നമസ്കാരം, ഇതാരാണ്?
5: ഹലോ.
0: ആ നമസ്കാരം, ഇതാരാണ്? പേര് പറയൂ.
5: ഹലോ,
0: പേര് പറയൂ.
5: ഗീത.
0: ഗീത, ഗീത എവിടെയാണ് സ്ഥലം?
5: മാഹി, ചാലക്കര.
0: ചാലക്കരയിൽ നിന്ന് ഗീത ചേച്ചിയാണ് വിളിക്കുന്നത്. ചേച്ചി എന്ത് ചെയ്യുന്നു?
5: ഓ,
0: ജോലി ചെയ്യുന്നുണ്ടോ?
5: ലേഡീസ് ഹോസ്റ്റൽ
0: ആണോ? ഒന്ന് ആണല്ലേ, ഒന്ന് റേഞ്ചിലേക്ക് മാറി നിൽക്കാവോ? റേഞ്ച് ഇഷ്യൂ ഉണ്ടോ അവിടെ? ആ, അത് മനസ്സിലാകുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം.
5: ഹലോ.
0: ആ ഓക്കെ, അപ്പൊ എന്താണ്, ഹോസ്റ്റൽ വാർഡനായിട്ട് ജോലി ചെയ്യാണല്ലേ? ഓക്കെ, എവിടെയാണ്? മാഹിയിലാണോ? ഓക്കെ, അല്ല എവിടെയാണ് ഹോസ്റ്റൽ വാർഡനായിട്ട് ജോലി ചെയ്യുന്നത്?
5: ഹോസ്റ്റലിൽ ചാലക്കര.
0: ചാലക്കര എന്താണ്? കോളേജ് ആണോ?
5: കോളേജ് ലേഡീസ് ഹോസ്റ്റൽ.
0: ആ ഹാ ഓക്കെ, എത്ര വർഷമായി ഇങ്ങനെ ജോലി തുടങ്ങിയിട്ട്? ഈ വർഷം തുടങ്ങിയതാണ്.
5: ജനുവരി.
0: ഓക്കെ, എങ്ങനെയുണ്ട്, എന്ത് തോന്നുന്നു, ജോലി ആസ്വദിച്ചു വരികയാണോ?
5: ആ, നല്ല, കുഴപ്പമൊന്നുമില്ല. നൈറ്റ് ആണ്, കുട്ടികളെല്ലാം ഉണ്ട്.
0: അപ്പൊ ഷിഫ്റ്റ്?
5: ആ, 6 മണി മുതൽ 7 മണി 8 മണി.
0: പിന്നെ നെക്സ്റ്റ് ഷിഫ്റ്റ്
5: വീട്ടിലേക്ക് വരാം.
0: ആ ഹാ, എത്ര ദിവസം ലീവ് കിട്ടും മാസത്തിൽ?
5: ലീവ് എനിക്ക് വേണ്ടിക്കല്
0: എടുക്കാം,
5: എടുക്കല.
0: ആഹാ,
5: അങ്ങനെ ഒന്നും ലീവ് വേണ്ടി വരുന്നില്ല.
0: ആഹാ,
5: നൈറ്റ് വീട്ടിൽ ആളില്ലാത്ത
0: അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ജോലി അന്വേഷിച്ച് പിടിച്ചിരിക്കുന്നത്. ഇതുവരെ എന്തായിരുന്നു, വേറെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ, ചെയ്തുകൊണ്ടിരുന്നോ?
5: ആദ്യക്ക് ഒരു സ്കൂളിലായിരുന്നു, 24 വർഷം അവിടെ അറ്റൻഡർ ആയിട്ട്.
0: ഓ, അത് ശരി. പിന്നെ അതിൽ നിന്ന് എന്താണ്, റിട്ടയർമെന്റിന് ശേഷമാണോ ഇങ്ങോട്ടേക്ക് വരുന്നത്, അങ്ങനെയാണോ?
5: റിട്ടയർമെന്റ് അകനായിരുന്നു, പക്ഷെ ആ സ്കൂള് വേറെ ആൾക്ക് കൈമാറുന്നായിട്ട് അവര് ഒരു വർഷത്തേക്ക് അടച്ചിട്ടുള്ള.
0: അതുകൊണ്ട് ഏതായാലും റിട്ടയർമെന്റിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നല്ലേ? പ്രൈവറ്റ് സ്കൂളാണ്. എങ്ങനെയാണെങ്കിലും റിട്ടയർമെന്റ് ഉണ്ടാവല്ലോ അല്ലേ, ഒരു നിശ്ചിത സമയം ആണല്ലോ. ഓക്കെ ഓക്കെ ചേച്ചി, ഉത്തരം പറഞ്ഞു. ആദ്യമായിട്ടല്ലേ വിളിക്കുന്നത് ചേച്ചി?
5: ഇന്ന്
0: ആദ്യ കേക്കാണോ അല്ലെങ്കിൽ?
5: അല്ല, കേക്ക്, റേഡിയോ. ഞാനും റേഡിയോ എന്റെ ജീവിതത്തില്.
0: ഓ, അങ്ങനെയാണല്ലേ, അത് ശരിയാ. സ്ഥിരമായൊരു
5: വർഷം ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കും, പക്ഷെ ഒന്നിലും വിളിക്കലൊന്നുമില്ല.
0: ആദ്യമായിട്ടൊന്ന്
5: വിളിച്ചതാ.
0: ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അല്ലേ? അപ്പൊ ആദ്യത്തെ കാൽവയ്പാണ്, അതായത് വിജയകരമാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ആദ്യത്തെ കാൽവയ്പാണ് അല്ലേ,
5: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ.
5: സത്യ പർവ്വതാണോ?
0: എന്റെ ചോദ്യം ശരിക്കും കേട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ, അവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ടല്ലോ, എന്തോ കുറച്ചേ കേട്ടിട്ടുള്ളൂ ചേച്ചി അല്ലേ.
5: ആ,
0: സാരമില്ല ചേച്ചി. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്, പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം ഇതാണ്, പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വാഗതം. ആരാണ്, ആരാണ്, പേര് പറയൂ.
6: ഹലോ
0: ഹലോ, ഇത് ആരാണ്?
6: ഹലോ
0: ഹലോ, കേൾക്കാമോ?
6: കേൾക്കാം കേൾക്കാം.
0: ഇതാരാണ്?
6: കോട്ടയം ജില്ല, തമ്പലക്കാട്, ഗോപാലകൃഷ്ണൻ.
0: ആ, തീർച്ചയായിട്ടും കോട്ടയം ജില്ലയിന്നാണെന്ന് പറയുമ്പോ തന്നെ മനസ്സിലാവും, താമ്പൂലക്കാടല്ലേ എന്ന് ചോദിക്കും ഞാൻ. അതെ അതെ, അതിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു തന്നതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഉത്തരത്തിലേക്ക് പോകാം.
6: എന്തോ
0: ഉത്തരത്തിലേക്ക് പോകാം, ഉത്തരം പറയാമോ?
6: ആ, ഉത്തരം പറഞ്ഞേക്കാം.
0: ആ,
6: അത് സ്പെല്ലിംഗ് ഞാൻ പറയുന്നതിലാവൂന്നില്ല,
0: എന്നാ ഒന്നും കൂടി പറയാമോ ചേട്ടൻ? ഷർപ്പ അല്ലേ?
6: അതെ, അത് ഇംഗ്ലീഷിൽ കാണുന്ന നമ്മൾ മലയാളത്തിൽ പറയുമ്പോ എങ്ങനെ?
0: അതെ അതെ അതെ, ലക്പ ഷർപ്പ.
6: ആ, അങ്ങനെ തോന്നി, മലയാളത്തിൽ പറയുമ്പോ അങ്ങനെ ആയിരിക്കും തോന്നുന്നു.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നതായിരുന്നു പ്രവേശന ചോദ്യം.
6: അവര് 11 പ്രാവശ്യം എവറസ്റ്റ് കയറിയിട്ടുണ്ട്.
0: അതെ, അങ്ങനെയാണല്ലോ രാജ്ഞി ആയത്.
6: അതെ അതെ, അങ്ങനെ ഞാൻ മനസ്സിലാക്കി.
0: ഓക്കെ, പ്രിയ ശ്രോതാക്കളെ, പർവ്വതരാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന ചോദ്യം.
6: അതെ അതെ, പർവ്വതരാജ്ഞി എന്ന് പറഞ്ഞ ഒരു പർവ്വതമല്ല, എല്ലാരും അത് തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു.
0: അതെ, ശരിക്കും
6: പറഞ്ഞെല്ലാം പർവ്വതങ്ങളൊക്കെ ആണല്ലോ പറഞ്ഞത്.
0: അതെ അതെ. അപ്പോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ലക്പ ഷെർപ്പ ആണ് ഉത്തരം. ലക്പ ഷെർപ്പ 11 തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് അവർ പർവ്വതരാജ്ഞി എന്ന വിശേഷണത്തിന് അർഹയാവുന്നത്. അപ്പൊ 11 തവണയാണ് ഈയിടെയായിട്ട് എവറസ്റ്റ് ആരോഹണം നടത്തിയിരിക്കുന്നത്. അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോ ഇന്ന് വിജയിയാവാം അല്ലേ ചേട്ടാ?
6: അതൊന്നും പറയാൻ പറ്റില്ല, പറയുന്ന ചോദ്യം കൃത്യം. ലോകത്തുള്ള മുഴുവൻ അറിവ് അറിയാവുന്ന ആൾക്കല്ലേ അത് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ.
0: അങ്ങനെയല്ല, ഒന്ന് സ്പീഡാ, നമുക്ക് ആ ഒരു സമയപരിധിക്കുള്ളിൽ പറയാൻ കഴിയും.
6: എനിക്കിപ്പം പല കാര്യങ്ങളും അറിയായിരിക്കും, പക്ഷെ ഈ ചോദിക്കുന്ന ചോദ്യം തന്നെ കൃത്യം അറിയാമെങ്കിൽ നമുക്ക് മറുപടി പറഞ്ഞ സാരമില്ല, നമുക്ക് ഇതിനകത്ത് പങ്കെടുക്കാന്നുള്ളേ ഉള്ളൂ. ഞാൻ ആകാശവാണിയുടെ ഒരാരാധ അതുകൊണ്ട് തന്നെയാണ് ഇത്. പിന്നെ ജനറൽ നോളജ് ഇഷ്ടവുമാണ്, ആ രണ്ട് കാര്യമുണ്ട്.
0: ഓക്കെ, എങ്ങനെയാണെങ്കിലും നമുക്ക്
6: ആകാശവാണിയോട് വളരെ താല്പര്യമുണ്ട്,
0: അറിവ് ആർജിക്കാമല്ലോ. ഇങ്ങനത്തെ പരിപാടി കേൾക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അറിവിനെ ഇങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റുമല്ലോ.
6: അല്ല, മറ്റു പരിപാടി ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ, കണ്ണൂർ ആകാശവാണിയുടെ മറ്റു പരിപാടിയും കേൾക്കുന്നുണ്ട്.
0: ഓക്കെ,
6: സമയം കിട്ടുമ്പോഴൊക്കെ.
0: അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ?
6: ആ, ചോദിച്ചു സമയങ്ങളാണ്.
0: അടുത്ത ചോദ്യം, ഈയിടെ അതായത് 2026 മെയ് മാസം ഗ്ലാൻഡിസ് രോഗം.
6: ഹലോ, കേക്കത്തില്ലല്ലോ, ഒന്നുകൂടി പറഞ്ഞോ.
0: ഈയിടെ അതായത് 2026 മെയ് മാസം ഗ്ലാൻഡേഴ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്?
4: ഗ്ലാൻഡേഴ്സ്
0: രോഗം, ഗ്ലാൻഡേഴ്സ് രോഗം കേട്ടോ?
4: ആ

0: ഗ്ലാൻഡേഴ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്?
1: ദക്ഷിണേന്ത്യൻ നഗരം,
0: ആ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്?
1: ഓ, ആ ഏതായാലും ഒരു ഉത്തരം പറഞ്ഞേക്കാം.
0: അതെ,
1: ബാംഗ്ലൂര്. ചുമ്മാന്ന് പറഞ്ഞു,
0: പക്ഷെ വിശ്വാസം രക്ഷിച്ചില്ല.
1: ഇല്ല
0: ഇല്ല, സാരമില്ല, ചേട്ടൻ ആ സ്പിരിറ്റിൽ എടുക്കുന്നുണ്ടല്ലോ അല്ലേ.
1: എന്താണ് നമ്മള് ചുമ്മാ ഒരു ഊഹം പറഞ്ഞ, ഞാൻ ആ ഒരു അതിനെ പറ്റി ഒരു അറിവില്ല. അങ്ങനെ ഒരു
0: വെറുതെ പോയാലൊരു വാക്ക് കിട്ടിയാൽ ഒരു ആന എന്ന ഇതിലങ്ങ് പറഞ്ഞതാണ്.
1: ഓക്കെ,
0: അല്ല ചിലപ്പോ ശരിയാവാം ചെയ്യാലോ, തെറ്റിപ്പോയി.
1: ഓക്കെ,
0: താങ്ക് യു.
1: ഓക്കെ
0: ചേട്ടാ, താങ്ക് യു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്. ഈയിടെ, അതായത് 2026 മെയ് മാസം, ഗ്ലാൻഡേഴ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്? ആകാശവാണി ടെലികാസ്റ്റ് 164 എപ്പിസോഡിൽ ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. സ്വാഗതം. ആരാണ്?
2: ഹലോ
0: ഹലോ, ഇതാരാണ്? തൃശൂർ ജില്ലയാണ് അല്ലേ? എവിടെയാണ്? പ്രോപ്പർ എവിടെയാണ്?
2: പ്രോപ്പർ ചേലക്കര.
0: ചേലക്കര, ഓക്കെ. ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ?
2: അതെ അതെ.
0: എങ്ങനെയാണ്, മൊബൈലിലൂടെയാണ് കേൾക്കുന്നത് അല്ലേ?
2: റേഡിയോ, ഇന്റർനെറ്റ് റേഡിയോ.
0: ആ ഓക്കെ ഓക്കെ, മനസ്സിലായി. പരിപാടി ആദ്യമായിട്ടാണോ കേൾക്കുന്നത്?
2: ആ, പരിപാടി ആദ്യമായിട്ടാണ്.
0: ആഹാ, വിളിച്ചു കിട്ടി എന്നത് വലിയ ഭാഗ്യമാണ്. ഓക്കെ, എന്താ ജോലി ചെയ്യുന്നുണ്ടോ?
2: സ്കൂൾ ടീച്ചറാണ്.
0: ടീച്ചറാണ്, ഓക്കെ. ഏത് സ്കൂളിലാണ് മാഷ് വർക്ക് ചെയ്യുന്നത്?
2: ഞാനിപ്പോ തൃശൂർ മോഡൽ ബോയ്.
0: എവിടെയാണ്, ക്ലിയർ ആയില്ല.
2: തൃശൂര് മോഡൽ ബോയ്.
0: ഓ, അത് ശരി. ഓക്കെ, എത്ര വർഷമായി അധ്യാപനത്തിൽ?
2: അവിടെ 2 വർഷം, ജോലി കയറിയിട്ട് 10 വർഷം.
0: 10 വർഷം, ഓക്കെ. ഏതാണ് മാഷിന്റെ സബ്ജക്ട്?
2: പൊളിറ്റിക്കൽ സയൻസ് ആണ്.
0: പൊളിറ്റിക്കൽ സയൻസ്, ഓക്കെ. അപ്പൊ ഉത്തരം പറഞ്ഞാലോ?
2: ആ, പറയാം. ചെന്നൈ.
0: ചെന്നൈ, റൈറ്റ് ആൻസർ ആണ് മാഷെ. ചെന്നൈയാണ് ഉത്തരം. ഈയിടെ, അതായത് 2026 മെയ് മാസം, ഗ്ലാൻഡേഴ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം ആ ദക്ഷിണേന്ത്യൻ നഗരം ചെന്നൈയാണ്. ഗ്ലാൻഡേഴ്സ് രോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മലയാളത്തിൽ കുതിരപ്പനി എന്ന് പറയും അല്ലേ? കുതിര, കഴുത, കോവർ കഴുത എന്നീ മൃഗങ്ങൾക്ക് വരുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് ഇത് എന്ന കാര്യം ശ്രോതാക്കളെ അനുബന്ധമായി മനസ്സിലാക്കുക. 2025 കർണാടകയിൽ ഈ അസുഖം റിപ്പോർട്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. അപ്പോ മാഷെ, ഏതായാലും പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ കഴിഞ്ഞു. ഇനി നിബന്ധനകളൊക്കെ മാഷക്ക് ഹൃദിസ്ഥാണല്ലോ അല്ലേ? അപ്പൊ ഇനി രണ്ട് ചോദ്യമാണുള്ളത്. അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 രൂപീകരിച്ച ഉന്നത തല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 രൂപീകരിച്ച ഉന്നത തല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഉന്നത തല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? സാരമില്ല മാഷെ, ഏതായാലും തൃശൂരിലെ ചേലക്കരയിൽ നിന്ന് വിളിച്ചു, കിട്ടി എന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ അതിന്റെ ഉത്തരം പറയാനും കഴിഞ്ഞു, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം ശരിയാക്കാൻ കഴിഞ്ഞു. അപ്പോ അടുത്ത പെട്ടെന്ന് അത് ഒരു മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്കത് ഓർമ്മയിലേക്ക് വരില്ല. അപ്പൊ ഓക്കെ മാഷെ, ഒരുപാട് സന്തോഷം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്. കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? നമസ്കാരം. ആരാണ്, പേര്
3: പറയൂ.
0: പ്രീത അല്ലേ? ഓക്കെ, വീട്ടമ്മയാണോ? കഴിഞ്ഞ ദിവസം വിളിച്ചതായിട്ട് ഓർക്കുന്നു, അതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് വീട്ടമ്മയാണോ എന്ന്. ഓക്കെ, പരിചയപ്പെടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉത്തരം പറയാം അല്ലേ? ഉത്തരം പറഞ്ഞോളൂ.
3: ഡോക്ടർ കെ എം ചന്ദ്രശേഖരൻ.
0: യെസ്, റൈറ്റ് ആൻസർ ആണ്. തളിപ്പറമ്പ് പുളിമ്പറമ്പിലുള്ള പ്രീത പറഞ്ഞിരിക്കുന്നത്.

0: നോക്കട്ടെ, ഓള് തീർത്തിക്കണം പോലെ ആളാണ്.
1: ആ ഒരു ധൈര്യത്തിലാണ് വിളിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ മോളാണ് ഇപ്പൊ ഉത്തരം പ്രോംപ്റ്റ് ചെയ്യല്ലേ അവിടുന്ന്?
0: ഞാൻ
1: ശ്രമിക്കാം, നോക്കാം. ഓക്കെ, മോളാണ് ശക്തി, ധൈര്യം.
0: ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കേട്ടതെല്ലാം തപ്പായ ക്വസ്റ്റ്യൻ തന്നെയാന്ന്.
1: ആണോ?
0: അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു വിളിക്ക.
1: പക്ഷെ ഇന്ന് ചോദിച്ചൊക്കെ ഈസി അല്ലേ?
0: ആ ഇന്ന് നേരത്തെ എല്ലാം കിട്ടുന്നില്ല, പക്ഷെ വിളിച്ചു കിട്ടുന്നില്ല.
1: ആ ഓക്കെ, ഇപ്പൊ കിട്ടിയല്ലോ.
0: കിട്ടണമെന്നൊന്നുമില്ല.
1: അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? ചോദ്യം ഇതാണ്, മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5th സാഹിത്യ പുരസ്കാരത്തിന് 2026 അർഹനായത് ആരാണ്? 2026 അർഹനായിരിക്കുന്നത് ആരാണ്? പെട്ടെന്ന് വേണം, സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: മോഹൻ
1: എന്നോട് ചോദിക്കുവാണോ? ചോദ്യല്ല, ഉത്തരം പറയൂ.
0: കെവി മോഹൻകുമാർ.
1: യെസ്, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ ഒരു സംശയം? സോറി, എന്താണ്? അത് മോള് പറഞ്ഞാണ്. ആ ക്രെഡിറ്റ് മോൾക്കാണ്. ഓക്കെ, അപ്പോ ഈസിയായ ചോദ്യം ഞാൻ ചോദിച്ചു, ഈസിയായി തന്നെ ഉത്തരം പറയാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5th സാഹിത്യ പുരസ്കാരത്തിന് 2026 അർഹനായത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. കെ വി മോഹൻകുമാറാണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5th സാഹിത്യ പുരസ്കാരത്തിന് 2026 അർഹനായിരിക്കുന്നത്. അപ്പൊ ഏതാണ് നോവലിന്റെ പേരറിയാമോ? ഒരു നോവലിനാണ് കിട്ടിയിരിക്കുന്നത്. ഉല നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും എന്ന നോവലിനാണ് ഈ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് എന്ന് കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം, ചോദ്യം ഇതാണ്, 2026 ഭക്ഷ്യ കാർഷിക സംഘടനയുടെ പരമോന്നത ബഹുമതിയായ FAO അഗ്രിക്കോള മെഡൽ നേടിയത് ആരാണ്? പെട്ടെന്ന് ഉത്തരം പറയണം. 2026 ഭക്ഷ്യ കാർഷിക സംഘടനയുടെ പരമോന്നത ബഹുമതിയായ FAO അഗ്രിക്കോള മെഡൽ നേടിയത് ആരാണ്?
0: നരേന്ദ്രമോദി.
1: ഇപ്പൊ എത്ര ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു?
0: 3.
1: അപ്പൊ ഇപ്പൊ എന്തായി? എന്താണ് ഇപ്പൊ, എന്താണ്, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടല്ലേ? ഇപ്പൊ ഇത് ആർക്കാ സമ്മാനം കൊടുക്കുക? നമ്മള് കൺഫ്യൂഷനിലാണ്. അതെ, അത് വേണം. അത് പക്ഷെ ഇതുപോലെ സൗകര്യം ഉണ്ടാവില്ല, സെർച്ച് ചെയ്യാനൊന്നും പറ്റില്ല സ്റ്റുഡിയോയില് വന്നിട്ട്. അപ്പൊ സെർച്ച് ചെയ്യാനൊന്നും ആവില്ല, സ്റ്റുഡിയോയില് രണ്ടാംഘട്ട മത്സരം ഉണ്ടാവും. ആദ്യഘട്ട വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്റ്റുഡിയോയിൽ രണ്ടാംഘട്ട മത്സരം
0: നടത്തും. ഹലോ,
1: ഹലോ, അതായത് ഒന്നാംഘട്ട വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ടാംഘട്ട മത്സരം ആകാശവാണി സ്റ്റുഡിയോയിൽ നടത്തും. അപ്പൊ പക്ഷേ ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആരെ പറഞ്ഞേക്ക? മോളെ പറഞ്ഞേക്കുന്നാണോ ഇല്ലെന്നാണോ? ആരാണ് വരിക? അമ്മയാണോ മോളാണോ വരിക? ഇവിടെ ഇതില് മത്സരത്തിൽ ഉള്ള ആള് അമ്മയല്ലേ? വരണമെന്നൊന്നും ആഗ്രഹമില്ല. അതെന്താ, അത് എല്ലാവരും എങ്ങനെയെങ്കിലും ഒന്ന് രണ്ടാംഘട്ട മത്സരത്തിൽ പങ്കെടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്.
0: എനിക്ക് പണ്ട്, ഞാൻ പണ്ടല്ല ഇങ്ങനത്തെ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഇപ്പൊ ഇല്ലെല്ലാം ഭയങ്കര ടഫ് തന്നെയാണ് എനിക്ക് തോന്നല്.
1: ഇന്നത്തെ ടഫായി തോന്നിയിട്ടില്ലല്ലോ പോലെ. ഇന്നത്തെ ടഫായി തോന്നിയോ?
0: ഇല്ല, ഇന്ന് ആദ്യത്തെ നേരത്തെ ആദ്യം വിളിച്ചിട്ട് കിട്ടാൻ.
1: ഇന്ന് മൊത്തം ഈസിയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, അപ്പോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 2026 ഭക്ഷ്യ കാർഷിക സംഘടനയുടെ പരമോന്നത ബഹുമതിയായ FAO അഗ്രിക്കോള മെഡൽ നേടിയത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം നരേന്ദ്രമോദിയാണ്. ഇപ്പോ ഭക്ഷ്യ സുരക്ഷ, സുസ്ഥിര കൃഷി, ഗ്രാമവികസനം എന്നീ മേഖലകളിലെ സംഭാവനകളെ പരിഗണിച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോ FAO ആസ്ഥാനം റോം ആണെന്ന കാര്യം കൂടി അനുബന്ധമായി ഓർത്തുവയ്ക്കുക. 1945 FAO സ്ഥാപിതമായത്. FAO എന്നതിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ പ്രീത ചേച്ചി?

0: ഹലോ ചേച്ചി പോയോ?
1: ഹലോ.
0: ആ എഫ് എ ഒ എന്ന് പറഞ്ഞല്ലോ, എഫ് എ ഒ അഗ്രിക്കോള മെഡൽ എന്നല്ലേ ഞാൻ ചോദിച്ചത്, മെഡൽ നേടിയത് ആരാണെന്ന്. അപ്പൊ എഫ് എ ഒയുടെ ഫുൾ ഫോം എന്താണ്, പൂർണ്ണ രൂപം? ആ ഞാൻ വെറുതെ അനുബന്ധമായി ചോദിച്ചതാണ്. ചേച്ചി വിന്നർ ആയി, പേടിച്ചു പോയോ? സോറി കേട്ടില്ല. യെസ് കറക്റ്റ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ് എഫ് എ ഒയുടെ പൂർണ്ണ രൂപം. അപ്പോൾ പ്രീത ചേച്ചി, ഇന്ന് നമ്മുടെ സമയം ഏകദേശം കഴിയാനായിരിക്കാണ്, ഒന്നോ രണ്ടോ മത്സരാർത്ഥികളെ മാത്രമേ പങ്കെടുപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിന് മുമ്പായി തന്നെ ഇപ്പോ ചേച്ചി എട്ടാമത്തെ മത്സരാർത്ഥിയാണ്. എട്ടാമത്തെ മത്സരാർത്ഥിയായ പ്രീത ചേച്ചി ഇന്നത്തെ ആദ്യത്തെ വിന്നർ ആയിരിക്കാണ്. പ്രീത ചേച്ചിക്ക് ആകാശവാണി ടെലിക്യൂസിന്റെ അഭിനന്ദനങ്ങൾ.
1: അപ്പോ
0: ഓക്കെ ചേച്ചി, സന്തോഷായില്ലേ? ഏറെയൊന്നും ആഗ്രഹിച്ചില്ല അല്ലേ ചേച്ചി, അതുകൊണ്ട് തന്നെ വിജയിയാവാൻ കഴിഞ്ഞു. ഓക്കെ ചേച്ചി, ഏതായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം വരികയാണ്. ഇതാണ് പ്രവേശന ചോദ്യം. ലോക ആമ ദിനം എന്നാണ്, ലോക ആമ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. ആവർത്തിക്കുന്നു ചോദ്യം, ഇതാണ്, ലോക ആമ ദിനമായി ആചരിക്കുന്നത് എന്നാണ്. നമസ്കാരം, ആരാണ്? ഹലോ, ഒന്ന് റേഞ്ചിലേക്ക് മാറി നിൽക്കാമോ? ഹലോ, ഒന്ന് റേഞ്ചിലേക്ക് നിൽക്കാമോ? പേരെന്തായിരുന്നു? ഹരിദാസ് എന്നാണോ പറയുന്നത്? ഹരിദാസൻ ചേട്ടനാണല്ലേ, ഹരിദാസൻ ചേട്ടൻ അഴീക്കൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, കൃത്യമായി കേൾക്കാൻ പറ്റുന്നില്ല, ഞാൻ ഊഹിച്ചു പറഞ്ഞതാണ്, മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നുണ്ട്. ഹലോ, പോയോ, കംപ്ലീറ്റ് പോയോ? ഹലോ, ഹരിദാസൻ ചേട്ടനായിരുന്നു വിളിച്ചിരുന്നത്, അദ്ദേഹത്തിന്റെ കോള് കട്ടായിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ലോക ആമദിനം ആചരിക്കുന്നത് എന്നാണ് എന്നതായിരുന്നു ചോദ്യം. ഇനിയൊരു മത്സരാർത്ഥിയെ പങ്കെടുപ്പിക്കാനുള്ള സമയമില്ല. ഈ ചോദ്യത്തിന്റെ ഉത്തരം ക്വിസ് മാസ്റ്റർ തന്നെ പറയുകയാണ്. മെയ് 23 ലോക ആമ ദിനമായി ആചരിക്കുന്നത്. വംശനാശം കൂടാതെ ആമകളെ സംരക്ഷിക്കുക എന്നതാണ് പ്രസ്തുത ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോക ആമ ദിനാചരണം ആരംഭിച്ചിരിക്കുന്നത് 2000. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആകാശവാണി ടെലിക്യൂസിന്റെ ഇന്നത്തെ, അതായത് 164 അധ്യായം ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ശ്രോതാക്കൾക്കൊപ്പം ഇന്ന് ക്വിസ് മാസ്റ്ററായി കെ ദീപ. ഇന്നത്തെ വിജയിക്കും മത്സരാർത്ഥികൾക്കും ശ്രോതാക്കൾക്കും നന്ദി, ഒപ്പം അഭിനന്ദനങ്ങളും. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം PV രമേശൻ, ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം ഷേണി രഞ്ജിത്.
2: ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ശ്രേയ ഘോഷാൽ പാടിയത്, ചിത്രം ആമി. റഫീഖ് അഹമ്മദിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

അനുഭൂതി എന്ന ചിത്രത്തിൽ ബിജു നാരായണൻ പാടിയ ഗാനമാണ് കേട്ടത്. വിജയകുമാറിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. ഈ ഗാനം വിജയ് യേശുദാസ് പാടിയത്. ചിത്രം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.

എസ് രമേശൻ നായരുടെ വരികൾക്ക് രാജാമണി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി കണ്ണൂർ.
2: കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇനിയുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

പ്രിയപ്പെട്ട സിനിമാ പ്രേമികളെ, കണ്ണൂർ ടാക്കീസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ അതൊരു മായാലോകമാണ്. തിയേറ്ററിന്റെ ഇരുളിൽ നമ്മൾ കാണുന്ന വിസ്മയ കാഴ്ചകൾ, ക്ലോസപ്പ് ഷോട്ടുകളിൽ വിരിയുന്ന നായകന്റെ ഭാവങ്ങളും പശ്ചാത്തലത്തിൽ ഒഴുകിയെത്തുന്ന സംഗീതവും സംവിധായകന്റെ കയ്യൊപ്പുള്ള ദൃശ്യങ്ങളും കണ്ട് നമ്മൾ കയ്യടിക്കാറുണ്ട്. ആ കയ്യടികളും ആർപ്പുവിളികളും തിയേറ്ററിന്റെ ചുവരുകളിലൊടുങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കാതെ പോകുന്ന ഒരു പേരുണ്ട്. ടൈറ്റിൽ കാർഡുകളിൽ ആദ്യമുയരുന്ന, എന്നാൽ ഓർമ്മകളിൽ അവസാനമായി പോകുന്ന ആ പേര്, നിർമ്മാതാവ്. ഒരു എഴുത്തുകാരൻ കടലാസിൽ കുറിച്ചിട്ട അക്ഷരങ്ങളെ കോടികൾ വിലമതിക്കുന്ന ദൃശ്യങ്ങളാക്കി മാറ്റാൻ സ്വന്തം ജീവിതം പണയം വെക്കുന്നൊരാൾ, സംവിധായകൻ മനസ്സിൽ കണ്ട ആകാശക്കോട്ടകൾക്ക് മണ്ണിൽ തറക്കല്ലിടുന്ന വിശ്വസ്തനായ കാവൽക്കാരൻ, സിനിമ പരാജയപ്പെടുമ്പോൾ നഷ്ടത്തിന്റെ കയ്പുനീര് മുഴുവൻ ഒറ്റയ്ക്ക് കുടിച്ചു തീർക്കേണ്ടി വരുന്നയാൾ, വിജയിക്കുമ്പോൾ ആ വിജയത്തിന്റെ പ്രകാശം മുഴുവൻ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത് അണിയറയിൽ പുഞ്ചിരിയോടെ നിൽക്കുന്നയാൾ, പണമെറിയുന്ന വെറുമൊരു കച്ചവടക്കാരനല്ല നിർമ്മാതാവ്, മറിച്ച് പ്രതിഭകളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന ആകാശമാണ്. അക്ഷരങ്ങളെയും ക്യാമറയെയും അഭിനേതാക്കളെയും ഒരു നൂലിൽ കോർത്തെടുത്ത് മാലയാക്കുന്ന സൂത്രധാരൻ. പതിവ് പോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതായിരുന്നു,

0: നിങ്ങളിപ്പോൾ കേട്ട ഈ ഗാനത്തിന്റെ സംഗീതം നിർവഹിച്ചത് ആര് എന്നതായിരുന്നു കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരിയുത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം.
1: ഹലോ, ശ്യാമളയല്ലേ?
2: ഹലോ, അതെ.
1: ആ, ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്നാണ്, കണ്ണൂർ ടാക്കീസിൽ നിന്നാണ്.
0: ഈ ആഴ്ചയിലെ വിജയിയാണ്.
2: ആണോ?
0: എന്താ സന്തോഷമായി തോന്നുന്നു?
2: ഇതെ, നല്ല സന്തോഷമായി.
0: എന്തായിരുന്നു ആൻസർ? എന്തായിരുന്നു?
2: രഘുകുമാർ സംഗീത സംവിധായകൻ മൃദുലെ.
1: പാട്ട് പാടാനറിയോ?
2: പാട്ട് പാടുമെങ്കില നിങ്ങൾ അവിടെ ഇരുന്ന് ഓടും. ഞാൻ പാട്ട് പാടിയാ.
1: പാട്ട് കേൾക്കാറേ ഉള്ളു അല്ലേ?
2: കേൾക്കാറേ ഉള്ളു.
0: അറിയായിരുന്നു അല്ലേ അത് രഘുകുമാർ ആണെന്ന്? ശ്രദ്ധിക്കാറുണ്ടോ ഇതൊക്കെ, ഗാനശില്പികളൊക്കെ ആരാണെന്ന്?
2: മിക്കവാറും എല്ലാം ശ്രദ്ധിക്കാറുണ്ട്.
1: സിനിമ ഏതാണെന്ന് അറിയോ?
2: സിനിമ എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല.
1: ധീര. അതെ, ധീര കണ്ടിരുന്നോ സിനിമ?
2: കണ്ടായിരുന്നു.
0: രഘുകുമാറിന്റെ വേറെ ഏതെങ്കിലും പാട്ട് ഇപ്പൊ ഓർമ്മയുണ്ടോ?
2: എനിക്ക് അങ്ങനെ പറഞ്ഞാൽ ഓർമ്മയില്ല, പക്ഷെ ഇത് എങ്ങനെയോ എനിക്ക് ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ടായതാണ്. കാരണം എന്നാൽ ഇപ്പൊ ഇന്നൊരു ഓർമ്മയിൽ നിൽക്കുന്നില്ല.
1: അത് ശരി,
2: കേൾക്കുമ്പോ ഓർമ്മയുണ്ടോ? ഇന്നതാണ്
0: വിഷം എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, നിന്നെ ഞാൻ സ്വന്തമാക്കും ഞാൻ, വിഷം. ആ സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാള ചലച്ചിത്ര ഗാന രംഗത്തേക്ക് എത്തിയത്. റിലീസായ ആദ്യ സിനിമ ഇതാണ് വിഷം. ആ പാട്ടൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലേ?
2: ഇല്ല ഇല്ല,
0: നിന്നെയും സ്വന്തമാക്കും
2: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്നത്തെ പാട്ടൊന്നും അങ്ങനെ പോയതാന്ന് അല്ല, അങ്ങനെ വിരമസാന്നല്ല, എന്നാലും
1: മനസ്സിൽ നിൽക്കുന്നില്ല. അതാണ്
0: പ്രത്യേകിച്ചും 80s പാട്ടുകൾ അല്ലെ, എത്ര മനോഹരമായ എത്ര എത്ര പാട്ടുകളാണുള്ളത്.
2: ആ ഒരു എന്താ പറയണ്ട, ഒരു കൗമാര യൗവന പ്രായത്തിലുള്ള പാട്ടാണ്
1: അതെല്ലാം. അതെ അതെ.
2: അപ്പൊ പറഞ്ഞാല് അത് ആ ഒരു നല്ല പാട്ടുള്ള പാഠരംഗങ്ങളൊക്കെ മനസ്സിൽ തന്നെ
0: എപ്പോഴും തങ്ങി നിൽക്കുന്ന, നമ്മളെപ്പോഴും മൂളിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളൊക്കെയും എനിക്ക് തോന്നുന്നു 80s പാട്ടുകളാണ്. നമ്മളെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ലളിതമായ വരികളുള്ള ഒരുപാട് പാട്ടുകൾ, അതിനനുസരിച്ചുള്ള ഈണത്തിലുള്ള പാട്ടുകൾ അല്ലേ?
2: അതെ അതെ.
0: ഈ ഗാനത്തിന്റെ രചന ആരാന്ന് ഓർമ്മയുണ്ടോ?
2: ഇല്ല ഇല്ല, എനിക്ക്
0: പൂവച്ചൽ ഖാദർ.
2: പൂവച്ചൽ ഖാദർ. ഇപ്പൊ എനിക്ക് അന്നെല്ലാം ഞാൻ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ പാട്ട് കേൾക്കും എന്നല്ലാതെ എന്തൊരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന പ്രായതുകൊണ്ടാകുമ്പോ.
0: പാടിയതാരാ, അത് ഓർമ്മയുണ്ടോ?
2: ജയചന്ദ്രൻ.
0: ജയചന്ദ്രന്റെ ഭാവ ഗാനം അല്ലെ, ആ ഭാവത്തോടു കൂടിയുള്ള ഓരോരോ വരികളിലുള്ള ആ ഭാവം കൂടിയാണ് ഈ ഈ പാട്ടിനെ ഇത്രയും മനോഹരം ആക്കിയത്.
2: അതെ അതെ, ഇപ്പോ ഓർക്കുമ്പോ ഒരു നഷ്ടം തോന്നുന്നു.
1: അല്ലെങ്കിലും ജയചന്ദ്രൻ പാടിയ ഏത് പാട്ടാണ് ഇഷ്ടമല്ലാത്തത്?
2: എല്ലാ പാട്ടും സൂപ്പർ
1: അല്ലേ? ഏത് പാട്ടെടുത്ത് നോക്കിയാലും നമ്മൾ അതിന്റെ തങ്ങ് ലയിച്ചു പോവും അല്ലേ?
2: അതെ അതെ. പിന്നെ പാട്ട് കേൾക്കുമ്പോൾ ആ രംഗങ്ങൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി ഇങ്ങനെ കാണും.
0: ചേച്ചി ഈ സിനിമ കണ്ടിരുന്നു അല്ലേ?
2: കണ്ടിരുന്നു.
0: ആ, പണ്ട് അതൊക്കെ ഓർമ്മയുണ്ടോ? ആ സിനിമയുടെ കഥയൊക്കെ ഓർമ്മയുണ്ടോ?
2: ചെറുതായിട്ട് സീമ
0: സീമ ഉണ്ടോ അതിന്റെ?
1: സുമലത.
0: സുമലത. ശ്രീവിദ്യ, അംബിക.
1: അംബിക, അതെ, അംബിക ഒക്കെ.
0: എൻ ജി സോമൻ, ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത്
2: പണ്ട്. കണ്ടതാണ്, കാരണം ആ ഇറങ്ങിയ സമയത്ത് കണ്ടതാണ്.
0: പക്ഷെ ഈ പാട്ടുകളൊക്കെ നമ്മളെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന പാട്ടുകളാ. അതുപോലെ മറ്റൊരു പാട്ടായിരുന്നു മെല്ലെ നീ മെല്ലെ വരൂ
2: അല്ലേ?
0: വേറെയും പാട്ടുകൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു.
1: ഇപ്പോഴെങ്ങനെ സിനിമ കാണാൻ പോകാറുണ്ടോ ശ്യാമള?
2: സിനിമ അത്യാവശ്യം കാണാൻ, മക്കള് കൂട്ടിയിട്ട് പോകും, അല്ലെങ്കിൽ മൊബൈലിന്
1: കാണും അല്ലേ?
2: പഴയ സിനിമ അല്ലെങ്കിൽ ചില പാട്ട് കേൾക്കുമ്പോ സിനിമ കാണണം, വീണ്ടും കാണണം തോന്നും. അപ്പൊ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് കാണും.
1: വീട്ടിലാരൊക്കെയാ ഉള്ളത്?
2: വീട്ടില് ഞാനും ഭർത്താവും മോനും പിന്നെ മോളും മോളെ കുട്ടി.
0: മോളെന്താ, എന്ത് ജോലിയാ ചെയ്യുന്നത്?
2: മോള് പ്രൊമോട്ടറാണ്.
0: എസ് സി പ്രൊമോട്ടറാ?
2: വിളിച്ചായിരുന്നു, അതിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
0: എവിടെ? ഇവിടെ ആകാശവാണിയിലോ?
2: ആകാശവാണി. അശ്വതി.
1: ഏതിലാ വിളിച്ചത്?
2: ഇതില് പരിപാടി പങ്കെടുത്ത് വിജയിച്ചു.
0: ഓ, അത് ശരി.
2: ഒരു മാസം
1: കണ്ണൂർ
2: തന്നെ.
0: അപ്പൊ എല്ലാവരും റേഡിയോ കേൾക്കുന്നവരാണ് അല്ലേ? ആകാശവാണിയുടെ
2: റേഡിയോ ശ്രോതാക്കളാണ്. രാവിലെ വെച്ചാൽ ഇനിയിപ്പോ 3:30 നിങ്ങൾ ഓഫാക്കിയാലേ നമ്മളും റേഡിയോ ഓഫ് ആക്കും.
1: ശരി, രാവിലെ തുറക്കും അല്ലേ റേഡിയോ?
2: ആ, രാവിലെ തുറക്കും.
0: നമ്മുടെ കണ്ണൂർ ടാക്കീസ് എല്ലാ ആഴ്ചയും കേട്ടിട്ടുണ്ടായിരുന്നോ? എന്താണ് ആ പരിപാടിയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? എന്താ
2: പരിപാടി? വളരെ സൂപ്പറാണ്. കാരണം ഇങ്ങനെ ഒരു പരിപാടി ആദ്യം എനിക്കൊരു ഇത് ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഈ പരിപാടി, നമ്മളെങ്ങനെയാ ഇതിൽ പങ്കെടുക്കുക, നമ്മളത്തേക്ക് വരുന്ന പറയുമ്പോ ഇത് എങ്ങനെയായിരിക്കും, ഇതിൽ നല്ല ഒരു ഒരു ഒരു
0: എങ്ങനെയാ വരിക എന്നുള്ളത്,
2: എങ്ങനെയാ വരിക എന്നുള്ളത്, നമ്മളങ്ങോട്ട് അത് മെസ്സേജ് ഇട്ടിട്ടാണോ എന്താണെന്നുള്ള ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം മുതലേ നാലു മണിയാകുമ്പോഴേ അവിടെ പോയി കുത്തിയിരുന്നപ്പം വളരെ സന്തോഷായി, നല്ല പരിപാടിയാണ്.
0: മുൻപ് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഇത് ആദ്യമായിട്ട് അയച്ച മെസ്സേജ് ആണോ ഇത്?
2: അല്ല, ഇത് മൂന്നാമത്തെ മെസ്സേജാണ്.
0: ആ, അപ്പൊ ഇപ്പോഴാണ് വിജയിയാകാൻ സാധിച്ചത്.
2: അതെ അതെ.
0: ഓക്കെ, വേറെ എന്താ പറയാനുണ്ട് ആകാശവാണിയോട്?
2: ഇതിനു മുമ്പേ ഒരു മൂന്നാല് പ്രാവശ്യം ആകാശവാണിയിൽ
1: വന്നിട്ടുണ്ട്. ഏത് പരിപാടിക്ക് വന്ന്?
2: സംസാരമുള്ള സമയത്ത് ഇതേപോലെ ഒരു പിന്നെ ഗാനം പരിപാടിയിൽ മെസ്സേജ് ഇട്ടിട്ട് അതില് വിജയിയായിരുന്നു, കൊറേയായി. അപ്പൊ അങ്ങനെ വന്നായിരുന്നു. പിന്നെ ജീജാ മാഡം തന്നെ പരിചയപ്പെട്ട് സ്റ്റുഡിയോ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു.
1: അങ്ങനെ ആകാശവാണി കണ്ടില്ലല്ലേ.
0: എന്തായാലും ചേച്ചിയെ പരിചയപ്പെടാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്.
2: എനിക്ക് നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു ആകാശവാണി ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കണം ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചു. കാരണം ഞാൻ അവിടെ ഒരു മുൻപേ പ്രശംസാറുള്ള സമയത്ത് ഒരു

0: ചെറിയ നാടകമെല്ലാം എഴുതിയിട്ട് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അന്നേരം ഒരു പിന്നെ എട്ട് മണിക്ക് നാടകം
1: വെക്കലുണ്ട്
0: ആ സമയത്ത്.
1: നാടകരചന
0: ക്ഷണിക്കുന്നുണ്ട്.
2: ഇപ്പൊ എഴുതാറുണ്ടോ?
0: ഇല്ല, ഇപ്പൊ എഴുതാറുന്നില്ല.
1: ചോദിക്കാൻ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
0: നാടൻ പണിയാണ്.
1: അതെല്ലേ, ഞങ്ങളുടെ അന്വേഷണം പറയണം, എല്ലാവരുടെ മോളോടും മോനോടും ഒക്കെ പറയണം.
2: അപ്പൊ എന്തായാലും വിജയ് ആയതിലുള്ള അഭിനന്ദനങ്ങളും അറിയിക്കാണ്.
0: ഓക്കെ,
1: ഞങ്ങളുടെ പരിപാടികളൊക്കെ വീണ്ടും വീണ്ടും കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
4: നമസ്കാരം.
5: നമസ്കാരം.
4: ഞാൻ കണ്ണൂർ ആകാശവാണിയിൽ നിന്ന്, കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടിയിൽ നിന്ന് സ്മിതിയാണേ. ചേട്ടൻ ഓട്ടോ ഡ്രൈവർ ആണല്ലേ? എവിടെയാ ഓട്ടോ? എവിടെയാ?
5: കണ്ണൂർ.
4: കണ്ണൂർ എവിടെയാ വെക്കുന്നത്? എവിടെ സ്ഥലം? എവിടെയാ
5: സ്ഥലം? അഞ്ചരക്കണ്ടി.
4: പേരെങ്ങനെയാ?
5: എന്റെ പേര് ജയേന്ദ്ര.
4: കുറെ വർഷമായോ ഓട്ടോറിക്ഷ?
5: 30 വർഷമായി.
4: അതായത് പഠിപ്പ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ പാടിനെ ഓട്ടോ എടുക്കാൻ തുടങ്ങി? വണ്ടിയോട് ഭയങ്കര ക്രേസ് ഉള്ള ആളാണോ? എങ്ങനെയാ?
5: വണ്ടി അങ്ങനെ ഇല്ല, ജീവിതമാർഗം
4: അത്രേ ഉള്ളു. ഓട്ടോ അല്ലാതെ മറ്റു ഫോർ വീലേഴ്സ് എടുക്കാറുണ്ടോ? ടാക്സി ഉണ്ടോ?
5: ടാക്സി കാർഡ് എടുക്കും.
4: അതെ അല്ലേ. ഇപ്പൊ എങ്ങനെ വരുമാനം വരുന്നുണ്ടോ ഇതിനകത്ത് ഓട്ടോയിൽ?
5: ഓട്ടോയിൽ വരുമാനം
4: കുറവാണ്.
5: ചാർജ്, പാർട്സ്, വർക്ക്ഷോപ്പ് എല്ലാം കുറവാ.
4: അതെ അല്ലേ. അപ്പൊ മറ്റെന്തെങ്കിലും ജോലി ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ടോ? സൈഡ്
5: ആയിട്ട്
4: ഇത് തന്നെയാണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളേ?
5: ഭാര്യ, മോള്.
4: ഓക്കെ, മോള് പഠിക്കുന്നതാ? ഞാൻ കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടി എന്നാന്ന് പറഞ്ഞല്ലോ. ആകാശവാണി കേൾക്കാറുണ്ടോ? എങ്ങനെയാണ്?
5: മുന്നിലും കേൾക്കാറുണ്ട്.
4: വീട്ടില് റേഡിയോ ഇല്ലേ? റേഡിയോ ഇല്ല. അപ്പൊ റേഡിയോ വാങ്ങി വെക്കണേ കേട്ടോ. കണ്ണൂർ ടാക്കീസിൽ നമ്മുടെ സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കുക ചെയ്യുക. അത് ഏതാ സിനിമ എന്നാ പറയേണ്ടത്? സിനിമ കാണുന്ന ആളാണോ? സിനിമ
5: മുന്നിലും കാണാനുണ്ട്.
4: കുറവാ? എന്തുകൊണ്ടാ ഇപ്പൊ കാണാൻ
5: സമയമില്ല?
4: രാവിലെ നിങ്ങൾ ഓട്ടോ എടുത്തു കഴിഞ്ഞാല് വൈകുന്നേരം അല്ല നൈറ്റ് റൂം എടുക്കാറുണ്ടോ?
5: ഇല്ല, ഞാനിരുന്ന് ഒരു 5 മണിക്കുള്ളിൽ പോകും.
4: 5 മണിക്കുള്ളിൽ പോകും വീട്ടിലേക്ക്. 5 മണി വരെ ഓട്ടോ ആകുമ്പോൾ ഒരു ഗുണമുണ്ട് അല്ലേ, നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും അല്ലേ. ഒരു കൃത്യസമയം ഒന്നുമില്ല. പിന്നെ രാത്രി ആയാലും ചിലപ്പോൾ 12 മണിക്ക് വിളിച്ചാലും നമുക്ക് പോകാൻ പറ്റും അല്ലേ. പുലർച്ചെ വിളിച്ചാലും പോകാൻ പറ്റും. അതൊരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലി അല്ലെ, ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ഡ്രൈവിംഗ് ആസ്വദിക്കുന്ന ആളല്ലേ?
5: ഡ്രൈവിംഗ് ആസ്വദിക്കുന്നതാണ്. ജോലി കഴിഞ്ഞ് പിന്നെ അതിനുശേഷം രോഗികളെ പരിചരിക്കലാണ്. അവർക്ക് വേണ്ടിയിട്ട്
4: അവർക്ക്
5: എന്നാ വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്വന്തം കൈ നിന്ന് പൈസ എടുത്തിട്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്.
4: അത് ശരി. അപ്പൊ സന്നദ്ധ പ്രവർത്തകം കൂടിയാണ് അല്ലെ. നാട്ടിലുള്ള ആളുകളെയാണോ അല്ല എങ്ങനെയാണ് ഇവരെ?
5: നാട്ടിലെ എന്ന് വെച്ചാൽ നമ്മളെ ലോക്കലിലെ ആളുകളിൽ എടുക്കുമ്പോൾ പിന്നെ അവർക്ക് ആവശ്യമുണ്ട് കട്ടിലെ കിടക്കുക, അല്ലെങ്കിൽ നമ്മൾ IRPC ഞാൻ തന്നെ കൊടുക്കുന്ന IRPC ജോയിന്റ് കൺവീനർ ആണ്.
4: പിന്നെ അങ്ങനെ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടെ ചെയ്യുന്നുണ്ട് അല്ലെ. അത് തന്നെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മള് നമ്മളെ കാര്യം മാത്രം നോക്കി പോകുന്ന ആളല്ല നമ്മള്. പൊതുവേ നമ്മുടെ
5: കടുപ്പ രോഗികൾക്ക് എന്നാ വേണ്ടെന്ന് വെച്ചാല് അവരെ കുളിപ്പിക്കണെങ്കിൽ കുളിപ്പിക്കാം, പിന്നെ എന്ത് വേണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ പിന്നെ നടക്കാൻ കഴിയാതായിട്ട് നടത്തിക്കുന്നുണ്ട്. ഞാൻ ഈയിടെ കയ്യിൽ IRPC നമ്മള് ലോക്കലിൽ വന്നാൽ ഞാൻ എപ്പോ ഉണ്ടാവും IRPC രോഗികൾക്ക് വേണ്ടി എന്ത് വേണ്ടി ചെയ്യാനല്ലേ തയ്യാറായി.
4: അയൽവക്കം ചുറ്റുപാടും എല്ലാം ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ, ആരെങ്കിലും കിടപ്പിലായാൽ നാട്ടുകാരുടെ സഹായം സഹകരണം. പക്ഷെ ഇപ്പം അതെല്ലാം കുറഞ്ഞു കുറഞ്ഞ് സ്വന്തം വീടും ചുറ്റുപാടും സ്വന്തം വീട്ടിലെ ആളുകളെ തന്നെ പരിചരിക്കാൻ തയ്യാറാവാത്ത ആളുകൾ അങ്ങനെയെല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുന്ന ആൾ എന്തായാലും നിങ്ങളുടെ പ്രവർത്തനം നമുക്ക് എല്ലാം പ്രചോദനം നൽകുന്നതന്നെയാണ്. വലിയ സന്തോഷം അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നറിയുമ്പോൾ കേൾക്കുമ്പോഴും. അപ്പോ നമ്മുടെ സിനിമയിലേക്ക് പോകുമ്പോൾ സിനിമ കാണാൻ ഇപ്പൊ കുറവാണെന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ ഈ വർക്കെല്ലാം സിനിമ കാണാൻ സമയം ഉണ്ടാവുന്നില്ല. നമ്മളൊരു കുറച്ച് പഴയ സിനിമ കേൾപ്പിക്കാം. അതേതാ സിനിമ എന്ന് കണ്ടെത്താൻ പറ്റുമോ
5: നോക്കാം.
6: മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ഡൗട്ട് ഉണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ്
4: പെട്ടെന്ന് തോന്നും. ഇന്നസെന്റ് ആ ഡയലോഗിന്റെ മോഡുലേഷൻ കേൾക്കുമ്പോൾ അനുസരിച്ചാണ്
5: പറയുന്നത്.
4: മോഹൻലാൽ ഉണ്ട് ഇതിനകത്ത്, അതേപോലെ ഫിലോമിന, കനക.
5: ഏഹ്
4: കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം, ഉത്തരം പറയട്ടെ. സാറൂല വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ? സിനിമ നല്ല സിനിമയാണ്. ആ പെട്ടെന്ന് ഓർമ്മ കിട്ടിയിട്ടില്ല അല്ലേ? ആ സാറൂല കുഴപ്പമില്ല. അപ്പൊ ഏതായാലും പരിപാടിയിൽ പങ്കെടുത്തത് വലിയ സന്തോഷം. സഞ്ചരിക്കാം
5: സിനിമക്കൊപ്പം.
3: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
7: ഹായ് നമസ്കാരം.
8: ഹലോ നമസ്കാരം.
7: പേര്
8: അനിത.
7: എന്താ ചെയ്യണേ?
8: ഞാൻ ടീച്ചറാണ്.
7: ഏത് സ്കൂളാ?
8: വേങ്ങാട് സൗത്ത് യു പി സ്കൂളിലെ എച്ച് എം ആണ്.
7: അത് ശരി. ഓക്കെ, കണ്ടാതെ തോന്നില്ല കേട്ടോ, ഒരു എച്ച് എമ്മിന്റെ ഒരു ഗൗരവം കാണുന്നില്ല. ഓക്കെ ശരി. അപ്പൊ നല്ല സ്ട്രെങ്ത് ഉള്ള സ്കൂളാണോ? എങ്ങനെയാ?
8: കുഴപ്പമില്ല.
7: എൽ പി സ്കൂളല്ലേ
8: പറഞ്ഞത്? യു പി ആണ്.
7: യു പി സ്കൂള് ഏഴാം തരം വരെ.
8: ഏഴാം ക്ലാസ്.
7: ഇപ്പൊ വെക്കേഷൻ കഴിഞ്ഞ് ഇപ്പൊ സ്കൂള് തുറക്കാനുള്ള തിരക്കിലാണല്ലേ. അപ്പൊ നിങ്ങൾക്ക് വെക്കേഷൻ എന്ന് പറഞ്ഞത് എന്നാലും കുറെ വർക്ക് ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് എച്ച് എമ്മിനെ സംബന്ധിച്ചിട്ട് ഫുൾ ടൈം വർക്ക്
8: തീർന്നു.
7: ഈശ്വര, രണ്ടാമത്തെ ഷോക്ക്. ആദ്യം എച്ച് എം ആണെന്നില്ല ഷോക്ക്, രണ്ടാമത് റിട്ടയർമെന്റ് ആണെന്നില്ല ഷോക്ക്. ഇത്ര ചെറിയ പ്രായത്തിൽ റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാണുമ്പോൾ തോന്നുന്നില്ല സത്യം.
8: താങ്ക് യു.
7: അപ്പോൾ ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടികളൊക്കെ കേൾക്കുന്ന ആളാണോ?
8: കേൾക്കാറുണ്ട്.
7: അതെയല്ലേ. ഏതൊക്കെ പരിപാടികളാണ് ശ്രദ്ധിക്കുന്നത്? ഓർത്തെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടോ?
8: അങ്ങനെ രാവിലത്തെ തുടങ്ങുമ്പോഴേ കേൾക്കും, പിന്നെ വാർത്തകള്. വാർത്ത ഞാൻ മെയിൻ ആയിട്ട് കേൾക്കുക.
7: അത് ശരി.
8: പിന്നെ ഞായറാഴ്ചത്തെ ചലച്ചിത്രം ഉണ്ടാവില്ലേ,
7: അതായത് നമ്മളെ ഹലോ പ്രിയ ഗീതം, അതുപോലെ പരിപാടികൾ.
8: വാർത്തയാണ് അതിന്റെ അകത്ത് ഞാൻ പ്രധാനമായിട്ടും കേൾക്കുന്നത്.
7: ആകാശവാണി കേട്ടിട്ട് വാർത്തകൾ അറിഞ്ഞിട്ട് കുട്ടികളോട് ഇപ്പൊ ചിലപ്പോ മീറ്റിംഗ് എല്ലാം വെക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റില്ലേ? അപ്പോ ഇത് കണ്ണൂട്ടാക്കിയസ് ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. അപ്പൊ ഈ ജോലി തിരക്കിനിടയിൽ സിനിമയെല്ലാം കാണാൻ സമയം ഉണ്ടാവോ? സിനിമ കാണുന്ന ആളാണോ? ആസ്വദിക്കുന്ന
8: ആളാണോ?
7: സിനിമ കാണോ? ആ ഭയങ്കര ഇഷ്ടം
8: തോന്നുന്നല്ലേ.
7: അതെ, ടാക്കീസ് ഇപ്പൊ കാണല്ലേ?
8: അത്യാവശ്യം.
7: ഏതായിപ്പോ ലാസ്റ്റ് കണ്ടത് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ?
8: ലാസ്റ്റ് കണ്ടത്
7: വാഴാറ്റു കണ്ടു. അപ്പൊ ഇപ്പത്തെ കാലത്തിന്റെ സിനിമയല്ലേ വാഴാറ്റു എന്ന് പറയുന്നത്? അതിൽ പഴയ സ്കൂളിന്റെ കാലഘട്ടവും
8: രണ്ടുണ്ട്
7: അല്ലെ. ഇപ്പഴത്തെ ടീച്ചർമാര് ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ
8: അതിനകത്തുണ്ട്
7: അല്ലെ. അത് കണ്ടപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും ഇതുപോലത്തെ പ്രശ്നങ്ങളും പല കാര്യങ്ങളും
8: അല്ലെ.
7: ഒരു ടീച്ചർ എന്ന നിലയിൽ, ഒരു പ്രധാന അധ്യാപിക എന്ന നിലയിൽ ഒരുപാട് റിസ്ക് ഉണ്ടല്ലോ ഈ ജോലിക്ക്. ശരിക്കും പറഞ്ഞ കുട്ടികളുടെ എല്ലാ ഭാവി കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നാണ്. അവരുടെ സ്വഭാവ രൂപീകരണം നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിന്റെ ഒരു ടെൻഷനും ടീച്ചർമാർക്ക് ഉണ്ടോ? പാരന്റ്സിനെ പോലെ തന്നെ കുട്ടികളെല്ലാം നല്ല നിയന്ത്രിച്ച് പോകാൻ
8: പറ്റുന്നുണ്ടോ?
7: ഈ ചിരിയിൽ കുട്ടികൾ പേടി? ആ
8: ഗ്രാമപ്രദേശം.
7: ഈ ചിരിയിൽ കുട്ടികൾ പേടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നല്ലേ.
8: അങ്ങനെ പേടിപ്പിക്കേണ്ട അവസ്ഥയിലുള്ള മക്കളില്ല. നല്ല കെയറിംഗ് ഉള്ള പേരന്റ്സ് ആയാലും നല്ലോണം നോക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് നമുക്ക് കുട്ടികളെ കൊണ്ട്
7: ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഗ്രാമിലേക്ക് വരുമ്പോ സിനിമയുടെ ക്ലിപ്പോ പാട്ടോ മ്യൂസിക്കോ അങ്ങനെ കേൾപ്പിക്കോ, അത് ഏതാണെന്നാ പറയേണ്ടത്. എന്താ വേണ്ടത്? സിനിമയുടെ ക്ലിപ്പ് തരട്ടെ, അല്ല പാട്ട് തരാം. സിനിമയിലെ പാട്ട് തരാം. അത് ഏതാ സിനിമ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? പാട്ട് മനസ്സിലായില്ലേ. മോഹൻലാൽ ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ട് വരുന്നതാണ്.
8: എന്നിട്ട്
7: രേഖയുണ്ടാകും
8: പാട്ട് പാടിപ്പിക്കുന്നത്. രേഖേനെ അവസാനം പാട്ട് പാടിപ്പിക്കുന്നത് ഇവന്റെ കാമുകിയായിരുന്നു. രേഖ
7: അതെ. മുരളി ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്.
8: ആ മുരളി ഉണ്ട്. കിഴക്കുണരൻ.
7: കറക്റ്റ്, കിഴക്കുണരൻ. പക്ഷേ നല്ല സിനിമയാണ് അല്ലേ ഇത്. മ്യൂസിക് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്.
8: കബീർ പൊന്നമ്മ.
7: അതെ അതെ.
8: തിരിച്ചു വരുമ്പോഴത്തേക്ക് കബീർ പൊന്നമ്മ മരിക്കുന്നു.
7: അതെ അതെ. അവന്റെ പാട്ട് ഫസ്റ്റ്
8: റിലീസ്
7: ആവുന്ന ദിവസം. അതെ. ആ സങ്കടവും നല്ല ഒരു സിനിമയായിരുന്നു. നല്ല സിനിമയായിരുന്നു അത്.
8: എനിക്ക് പുതിയ സിനിമേന്റെതാണ് കഥകൾ
7: അതായത് അതാണോ ഇതാണോ? അപ്പൊ ഏതായാലും ടീച്ചർ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
3: സിനിമയ്ക്കൊപ്പം. സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
7: ഹലോ നമസ്കാരം.
9: നമസ്കാരം.
7: പേര്
9: ഷജിത്ത്.
7: ഷജിത്ത്. ഷജിത്ത് എന്താ ചെയ്യുന്നേ?
9: ഞാൻ ഇലക്ട്രീഷ്യൻ.
7: പ്ലംബിംഗ് വയറിംഗ് എല്ലാം ചെയ്യുന്നതാണോ?
9: എല്ലാം ചെയ്യും.
7: പഠിച്ചത് ഇതന്നെയായിരുന്നോ?
9: ആ പഠിച്ചത് തന്നെ.
7: അതെ. എവിടെ പഠിച്ചത്? കോളേജിലാണോ? പിന്നെ ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് പറഞ്ഞ പരിപാടി എന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടികളെല്ലാം കേൾക്കാറുണ്ടോ?
9: കുറച്ചൊന്നും.
7: ചെയ്ത സമയം കേൾക്കാൻ പറ്റില്ലേ?
9: രാത്രി സമയം.
7: റേഡിയോ എപ്പോഴെങ്കിലും റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ?
9: റിപ്പയറിംഗ്
7: ചെയ്യുന്നില്ലേ?
9: റേഡിയോ ഇല്ല, ഇലക്ട്രോണിക്സ് അല്ലേ.
7: ഇലക്ട്രിക്കൽ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം വർക്ക് എങ്ങനെയാ? വർക്ക് ഇല്ലേ?
9: വർക്ക് ഉണ്ട്.
7: പ്രത്യേകിച്ചും ഈ ഫീൽഡിലുള്ളവർക്ക് എപ്പോഴും മെയിന്റനൻസിന്റെ വർക്ക് ഉണ്ടാവുമല്ലോ.
9: മെയിന്റനൻസ് വർക്കാണ് കൂടുതൽ.
7: അതെ, ഇൻസ്റ്റാളേഷനും ഇപ്പൊ ഇൻസ്റ്റാളേഷൻ കിട്ടിയില്ലെങ്കിൽ മെയിന്റനൻസ് എന്തായാലും
9: ഉണ്ടാവും.
7: അപ്പോ സിനിമ കാണാനുള്ള സമയം ഉണ്ടാവാറുണ്ടോ? എങ്ങനെയാണ്?
9: ഇല്ല,
7: കുറച്ച് സമയം സിനിമ കാണും, ബാക്കി അതിന്റെ ക്ലൈമാക്സ് ഒന്നും അറിയണമെന്നില്ല. അത് ശരി, ഉറക്കം കിട്ടാനില്ല ഒരു ഉപാധി മാത്രമാണ് സിനിമ അല്ലേ. തൽക്കാലം അവിടെ ഓണാക്കി വെക്കും, പിന്നെ അത് പ്ലേ ചെയ്തോണ്ടാന്ന് ഉറങ്ങിപ്പോവാ. അത് ശരി. അപ്പൊ അത് പിന്നെ ഓഫാക്കൊന്നുമില്ല. നന്നായി. അപ്പൊ എല്ലാവർക്കും താരാട്ട് പാട്ടാണ് ഉറങ്ങാൻ വേണ്ടത്, ഒരാൾക്ക് സിനിമയാണ് ഉറങ്ങാൻ വേണ്ടത്. എന്തായാലും നന്നായി. കണ്ണൂട്ടാക്കീസ് സിനിമ ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ്. സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കും, അത് ഏതാ സിനിമ എന്നാണ് പറയേണ്ടത്. പറ്റുമോ നോക്ക്. അല്ല, പാട്ട് വേണോ സിനിമ വേണോ എന്താ വേണ്ടത്? ഒരു BGM തരട്ടെ. ഓക്കെ.

0: ഇത് ഗാന്ധർവത്തിലല്ലേ?
1: ആ അതന്നെ, ഗാന്ധർവം എന്ന് പറഞ്ഞ സിനിമയിലേത്തതാണ്. മോഹൻലാലിന്റെ സിനിമ ഗാന്ധർവം. സിനിമ കണ്ടിട്ടുണ്ടോ?
0: സിനിമ പാട്ട് കേട്ടിട്ടു.
1: പാട്ട് കേട്ടിട്ടുണ്ട് അല്ലേ. മാലിനിയുടെ തീരങ്ങളിൽ പാട്ടല്ലേ അല്ലേ, ഫേമസ് പാട്ട്. അതെ, അത് ആ സിനിമയിലെ പാട്ടാണത്. ഏതായാലും പങ്കെടുത്തു, ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം,
0: സിനിമക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
1: നമ്മളിന്ന് രണ്ടാമത്തെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് കണ്ടുമുട്ടുന്നത്. നമസ്കാരം.
3: നമസ്കാരം.
1: പേര്
3: ജിതിൻ.
1: ജിതിൻ, എവിടെ ഓട്ടോ? എവിടെയാ?
3: പള്ളിക്കുന്ന്.
1: ഓക്കെ, എത്ര വർഷമായി ഓട്ടോ?
3: ഞാനിപ്പോ ഒരു 10 വർഷം.
1: ഇതിന് മുമ്പ് എന്താ ചെയ്തോണ്ടിരുന്നേ?
3: മുന്നേ ഗൾഫിലായിരുന്നു. ഗൾഫിൽ വിട്ടു വന്നു.
1: ഗൾഫിൽ വിട്ടു വന്നു. ഗൾഫിൽ ഡ്രൈവിംഗ് ഇല്ലായിരുന്നോ ജോലി?
3: അല്ല, ഡ്രൈവിംഗ് അല്ല, വേറെ സ്റ്റോപ്പിലായിരുന്നു.
1: സ്വന്തമായിട്ടുള്ള ഓട്ടോ ആണോ അല്ല വാടക?
3: സ്വന്തമായിട്ട് ഓട്ടോ.
1: ഓക്കെ, വീട്ടിലാരൊക്കെയല്ലേ?
3: വീട്ടില് അമ്മയുണ്ട്, ഏട്ടനുണ്ട്.
1: എവിടെ സ്ഥലം? എവിടെയാ
3: സ്ഥലം? അടച്ചു.
1: നമ്മള് കണ്ണൂർ ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ട്. എങ്ങനെയാ?
3: ആ, കേൾക്കാറുണ്ട്.
1: സ്ഥിരം കേൾക്കുന്ന ആളാണോ?
3: സ്ഥിരം കേൾക്കാറില്ല, ഇപ്പം പുതിയ പുതിയ എല്ലാം വന്നോണ്ട് പിന്നെ അങ്ങനെ.
1: ഈ വണ്ടിയിലുണ്ടാവോ?
3: വണ്ടിയിലുണ്ട്.
1: റേഡിയോ ഉണ്ട്.
3: റേഡിയോ ഉണ്ട്.
1: ഇത് കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാമാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, അതിന്റെ ഉത്തരം പറയാ വേണ്ടത്. സിനിമ കാണുന്ന ആളാണോ?
3: ആ, സിനിമ
1: കാണുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് കണ്ട സിനിമ ഏതാ?
3: ലാസ്റ്റ് കണ്ടത്
1: ദൃശ്യം 3
3: കണ്ടിട്ടില്ല. കാണാൻ തോന്നുന്നുണ്ട്, ഇപ്പൊ കാണാൻ വേണ്ടി പോണെന്നുണ്ട്.
1: സമയം കിട്ടുന്നില്ല.
3: സമയം കിട്ടുന്നില്ല.
1: രാവിലെ നിങ്ങൾ ഇപ്പോ എത്ര മണിക്കാ ഡ്യൂട്ടി കയറുക?
3: രാവിലെ 9 മണി.
1: 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, വൈകുന്നേരം വരെ.
3: വൈകുന്നേരം
1: ചില സമയം നിങ്ങൾക്ക് സമയം പോലെ എടുക്കാലോ
3: അല്ലെ? ഞാൻ ഈ ഇങ്ങനെ ഓട്ടോ ഫുൾ ആയിട്ട് എടുക്കുന്നില്ല, ഞാൻ സ്കൂൾ ട്രിപ്പ് ഉണ്ട്, മറ്റേ വലിയ വണ്ടി ഉണ്ട്.
1: ഓ, ഇപ്പൊ 2 മാസം ശരിക്കും വെക്കേഷൻ ആയതുകൊണ്ട് ഫുൾ ടൈം
3: ആയതാ.
1: സ്കൂൾ ട്രിപ്പ് ആകുമ്പോ പിന്നെ നമുക്ക് ഒന്നും സ്ഥലം പ്ലാൻ ചെയ്യാൻ പറ്റൂല അല്ലെ. ഒരു ലോങ് ട്രിപ്പ് വന്നാൽ പോലും നമുക്ക് എടുക്കാൻ പറ്റൂല, കാരണം ആ സമയത്ത് തിരിച്ചെടുത്തില്ലെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അതെ, സ്കൂൾ ട്രിപ്പ് ആകുമ്പോ അത് മാത്രം ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റൂ. അതിന്റെ ഇടയിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകൾ അല്ലെ, എങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ല ഇതിനെ കൊണ്ട്. അപ്പൊ സിനിമ കാണുന്ന ആളാണ്, ആസ്വദിക്കുന്ന
3: ആളാണ്.
1: ഞാനൊരു സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കാം, അതേതാ സിനിമ എന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കും. ഓക്കെ, മനസ്സിലായോ? കുറെ പ്രാവശ്യം കണ്ട സിനിമയായിരിക്കും അതല്ലേ സ്റ്റാർട്ട്.
3: പണ്ടത്തെ പടങ്ങളാണ് ഇപ്പം വെച്ച് കാണുന്നത്. പടങ്ങൾക്ക് ഒരു
1: സുഖം കിട്ടുന്നില്ല കാണുമ്പോ അല്ലേ. അതായത് ഞാൻ പ്ലേ ചെയ്യുമ്പോ തന്നെ മുഖത്ത് ചിരി വന്നു, തോന്നിയത് കിട്ടിയില്ല. അപ്പൊ ഏതായാലും ജിതിൻ ഉത്തരം പറഞ്ഞു, പങ്കെടുത്തതിൽ വലിയ സന്തോഷം. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം,
2: സിനിമക്കൊപ്പം. വെള്ളിത്തിരക്ക് പിന്നിൽ

മലയാളിയെ ഈണങ്ങൾ കൊണ്ട് വിസ്മയിപ്പിച്ച, ലാളിത്യം കൊണ്ട് സംഗീതത്തിൽ വസന്തം തീർത്ത പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ മോഹൻ സിതാര. അദ്ദേഹത്തിന്റെ വിരൽത്തുമ്പിൽ

ഉൾപിരിഞ്ഞ വയലിൻ തന്ത്രികളുടെ മനോഹാരിതയും ഓർമ്മകളുടെ സുഗന്ധവുമുള്ള ആ സംഗീതയാത്ര കഴിഞ്ഞയാഴ്ച നമ്മൾ കേട്ടിരുന്നുവല്ലോ. ആ സംഗീതയാത്രയുടെ തുടർന്നുള്ള ഭാഗം നമുക്കിന്ന് കേൾക്കാം. നമ്മുടെ കണ്ണും കാതും മനസ്സും ഒരുപോലെ തുറന്നിരിക്കട്ടെ. മോഹൻ സിതാര മനസ്സ് തുറക്കുന്നു.

அது மழையாய் என்ன பாட்ட் நானும் கைதப்பரம் கூட செய்தது. திருஷ்ஷூர் ரெஸ்ட் ஹவுஸில் வச்சிட்டான புது மழையாய் என்ன பாட்ட் நானும் கைதப்பரம் கூட செய்தது. அந்த கம்போசிங் അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ലോഹിയത്തനാണ്. അങ്ങനെ ലോഹിയത്തൻ നമ്മുടെ കഥ എല്ലാം പറഞ്ഞ് മമ്മൂക്കയാണ് ഇതിന്റെ നായകൻ എന്നെല്ലാം പറഞ്ഞ് ഒരു നമുക്ക് ഒരു എന്താ പറയാ അനാഥരായ കുട്ടികൾ പാടുന്ന ഒരു സീറ്റ് വേണം. അതിനകത്ത് എവിടൊക്കെ ഒരു എന്താ പറയാ ഭയങ്കര സന്തോഷമായിരിക്കണം, പക്ഷെ എവിടെ ഒരു വിങ്ങല് ഈ കുട്ടികളുടെ വിങ്ങലും അതിനകത്ത് ഫീല് വരണം, പക്ഷെ നല്ലൊരു മെലഡിയും കൂടിയാവണം പറഞ്ഞു. അങ്ങനെയാണ് പുതുമഴയായി പൊഴിയാം മധുമയമായി ഞാൻ പാടാം ഡരേ പാട്ടുണ്ടാക്കിയത്. വരികളൊന്നും ഓർമ്മയില്ലാത്തവ, അതുകൊണ്ട് ട്യൂണ് ഇങ്ങനെ അടിച്ചത് മൂടിയത്. അപ്പോ കൈതത്വം വളരെ മനോഹരമായി അദ്ദേഹം എന്താ പറയാ അത് വളരെ മനോഹരമായി എഴുതി. അങ്ങനെ സംഭവിച്ച ഒരു പാട്ടാണ്, പക്ഷെ സിജി മലയിൽ അത് വളരെ മനോഹരമായി വിഷ്വൽ ചെയ്തിട്ടുണ്ട്.

പിന്നെ ഒരു പാട്ട് നമ്മൾ ഇഷ്ടപ്പെടാനുള്ള കാരണം അതിന്റെ വിഷ്വലാണ്. ആ വിഷ്വൽ നന്നായി എടുത്തെങ്കിൽ മാത്രമേ ആ പാട്ട് ജനങ്ങളിൽ ശ്രദ്ധിക്കുള്ളൂ. പിന്നെ അപൂർവം അതല്ല ചില പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ ഒരു പാട്ടുണ്ട്, ഇലപ്പൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി. അതിന്റെ വിഷൽ നന്നായില്ല, പക്ഷെ ആ പാട്ട് എങ്ങനെയോ ഭാഗ്യം കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചില പാട്ടുകളുണ്ട്, അത് വരികളിൽ കൂടെയൊക്കെയാണ് അത് എല്ലാവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അതിനകത്തൊരു പ്രണയ നൈരാശ്യമുണ്ട്, അല്ല ഈ പറഞ്ഞ പോലെ നല്ല എന്താ പറയാ ഭയങ്കര കാച്ചിങ് ആണ് വാക്കുകൾ, അതുപോലെ ട്യൂണും കാച്ചിങ് ആണ്. അങ്ങനെയൊക്കെ അപൂർവം ചിലപ്പോ സംഭവിക്കുന്ന പാട്ടുകളാണ് അതൊക്കെ.

ഞാൻ കുറെ നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ദിവസം വിനയേട്ടന്റെ ഒരു സിനിമയുണ്ട്, ആ പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പൃഥ്വിരാജൊക്കെയാണ് അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത്. ആ സിനിമയിലെ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞു, അത് നമ്മുടെ തൃശ്ശൂർ ചേതന സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ് അത് റെക്കോർഡ് ചെയ്തത്. അതിന്റെ മിക്സിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ടേപ്പ് റെക്കോർഡിലിട്ട് കേൾക്കും. കാരണം വോയിസിന്റെ വാക്കുകൾ എവിടെയെങ്കിലും കേൾക്കാത്തതുണ്ടോ, അല്ലെങ്കിൽ മ്യൂസിക് എവിടെയെങ്കിലും ലെവല് കൂടി നിൽക്കുന്നുണ്ടോ, അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഫൈനൽ മിക്സ് കഴിഞ്ഞാലും പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ആ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ മിക്സിങ് കഴിഞ്ഞ് വീട്ടിൽ വന്നു. ചേതന സ്റ്റുഡിയോയുടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. അപ്പൊ വീട്ടിൽ വന്ന് ടേപ്പ് തൊട്ട് ഓൺ ചെയ്ത് ഇങ്ങനെ പാട്ടുകൾ ശ്രദ്ധിച്ചു, അതിന്റെ ഓർക്കസ്ട്ര ശ്രദ്ധിച്ചു. ചിലപ്പോ ഓർക്കസ്ട്രയുടെ മെയിൻ ബിറ്റുകളൊക്കെ ചിലപ്പോൾ വളരെ ലെവല് കുറഞ്ഞായിരിക്കും, അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യണം. അതൊക്കെ ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്പൊ ഇതെല്ലാം ഞാൻ കണ്ണടച്ചിട്ടാണ് ഞാൻ ശ്രദ്ധിക്കാറ്. അപ്പൊ പെട്ടെന്ന് ടേപ്പ് റെക്കോർഡർ ഓഫായി, ആരോ ഓഫ് ചെയ്തു. അപ്പോ എന്റെ രണ്ട് മക്കളും എന്റെ വീടിന്റെ അടുത്തുള്ള രണ്ട് മൂന്ന് മക്കളെല്ലാരും കൂടെ മുക്കാലാ മുക്കാലുലാ ലൈലാ എന്നൊക്കെയുള്ള പാട്ട്,

അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ഞങ്ങൾ തൃശ്ശൂരിലൊരു ഹോട്ടലിൽ കമ്പോസിംഗ് ഇരുന്നു. കമ്പോസിംഗ് ഇരുന്ന് കമ്മൽ പറഞ്ഞു, നമുക്ക് ഇന്നത്തെ ന്യൂജൻ പിള്ളേർ പാടുന്ന ഒരു ടൈപ്പ് ഒരു പ്രണയമാണ് സബ്ജക്റ്റ്, അതിന്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഥ പറഞ്ഞു. അങ്ങനെ കമ്മൽ പോയി. കൈതപ്പുറം ഉണ്ടായിരുന്നു. അപ്പൊ കൈതപ്പുറം ഞങ്ങൾക്കൊരു വെല്ലുവിളിയായി. കാരണം നമ്മള് അല്ല അങ്ങനെ അടിപൊളി പാട്ടുകളത്തെ പാട്ടുകളായിരുന്നല്ലോ ഞങ്ങളുടെ തിരികരുന്നത്. അങ്ങനെ കൈതപ്പുറത്തിനോട് പറഞ്ഞത്, കൈതപ്പുറം തിരുമേനി മാനി പിടിക്കണം കേട്ടോ, പ്രൊട്ടസ്റ്റ് ആയിട്ട് നമുക്ക് ചേർന്ന് പറഞ്ഞു. അങ്ങനെയാണ് ധീരെ ധീരെ ധീരെ.

അങ്ങനെ ഒരു ട്യൂൺ ഇട്ടു. ഈ ട്യൂണ് താൻ കാരണം ഞാൻ പണ്ട് വെസ്റ്റേണാണ് പഠിച്ചിരുന്നത്. അപ്പൊ ഞാൻ വയലിനാണെന്ന് പഠിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ലെസൺസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്റെ മനസ്സിനകത്ത് വെച്ചിട്ട് ഒരു ഒരു രാത്രിയിൽ എന്താ പറയാ, കാമുകനും കാമുകിയും ഇരുന്ന് അവരുടെ സ്വകാര്യമായ അവസ്ഥയിലുള്ള ഒരു ട്യൂണ് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ സുഖമാണി നീലാവും എന്തുരസമാണി സന്ധ്യ എന്നുള്ള ആ ട്യൂൺ ഉണ്ടാക്കിയത്. ഈ ട്യൂൺ കേട്ടുമ്പോ തന്നെ കൈതപ്പുറം സുഖമാണി നീലാവ് ആ ഫസ്റ്റ് വാക്ക് തന്നെ ആ ട്യൂണിന് എന്തുമാത്രം എന്താ അതാണെന്നറിയോ, എന്നതില് അത്രയും അടുപ്പമാണ് ആ ട്യൂണും എടുക്കും. അതുകൊണ്ട് തന്നെയാണ് ആ പാട്ടും കയറി ഹിറ്റായത്. ഈ പാട്ട് പാടിക്കാൻ എന്റെ മനസ്സിനകത്ത് അത്രയും സോഫ്റ്റ് വോയിസ് ആയിരിക്കണം. ഇപ്പൊ മാസ്റ്റർ പാടിയ നന്നാവും, അല്ലെങ്കിൽ ചേട്ടൻ പാടിയ നന്നാവും, ചിത്ര പാടിയ നന്നാവും, ഓക്കെ. പക്ഷെ അതല്ല വേണ്ടത്, വളരെ സോഫ്റ്റ് ഫീലുള്ള ശബ്ദം, ഒരു ഫീമെയിലും മെയിലും വെസ്റ്റേൺ ടച്ചില് പാടുന്ന കുട്ടികളായിരിക്കണം. അങ്ങനെ കമ്പോസിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വേറെ സിനിമയുടെ ഒരു വർക്കിന് വേണ്ടി ചേതനയിൽ ചെന്ന്, അപ്പൊ അത് കോർസ് പാടാൻ വേണ്ടി ഒരു നാലഞ്ച് പെമ്പിള്ളേരും നാലഞ്ച് ആമ്പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പൊ മൈക്ക് സെന്ററിൽ വെച്ചിട്ട് ചുറ്റുപാടും വരെ നിർത്തും. അകത്ത് ഓരോരുത്തരെ കൊണ്ട് ഞാൻ കമ്പോസ് ചെയ്ത പാട്ട് അല്ലെങ്കിൽ കോർസിന്റെ പോർഷൻ എന്താണോ അത് അവരെ ഓരോരുത്തരെ കൊണ്ട് പാടിപ്പിക്കും. അപ്പൊ അവര് പാടുന്ന സമയത്ത് ഞാൻ കണ്ണടച്ചിരിക്കും. അപ്പോ ചിലര് പാടുമ്പോ ലെവൽ കുറവ് ഉണ്ടാവും. അപ്പൊ മൈക്കിനടുത്തേക്ക് നിൽക്കാൻ പറയും. അങ്ങനെ കറക്റ്റ് ചെയ്ത് ലെവൽ എല്ലാം കറക്റ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു കുട്ടി ആ പാട്ട് ഒരു ട്യൂൺ അല്ലെങ്കിൽ എന്തോ ഒരു പാട്ട് അത് പാടി രണ്ടുപേരും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ കുട്ടിയുടെ എക്സ്പ്രഷൻ, ആ മോഡുലേഷൻ, വിബ്രോട്ടോ അങ്ങനെയുള്ള ഒക്കെ ഞാൻ പെട്ടെന്ന് സജ്ജി കണ്ടു തുറന്നു ഒരു പെൺകുട്ടി അത് മനസ്സിൽ വെച്ചു. ഒരു ആ കോറസ് പോർഷന് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഞാൻ കൊച്ചിനെ വിളിച്ചു, പറഞ്ഞു മോളെ പാട്ടുണ്ട്, നീ ഒന്ന് ട്രാക്ക് പാടി നോക്കാൻ പറഞ്ഞു. അപ്പോ അയ്യോ അവൾ ആദ്യം പേടിച്ചു കൊടുക്കും, ശരിയാകുമെന്ന് പറഞ്ഞില്ല മോളെ നന്നായി പാടുണ്ട് നോക്കുന്നു. അങ്ങനെയാണ് പിന്നെ ഈ ജോത്സന എന്ന് പറഞ്ഞ കുട്ടിയെ കൊണ്ട് ഞാൻ പാടിക്കുന്നത്. അത് അതിമനോഹരമായി പാടി. പക്ഷെ ഇനിയും അവിടെ നിന്ന് നന്നായി നമുക്ക് എന്താ അവൾക്ക് നന്നായി പാടാൻ പറ്റും. അപ്പോ ഒരു പ്രാവശ്യം നമ്മൾ റെക്കോർഡ് ചെയ്തു, അതൊക്കെ അവള് പറഞ്ഞു വെച്ചു. പിന്നെ വിധു പ്രതാപനെ വിളിച്ചു, അവനും പാടി. പാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറെ സിനിമയുടെ വർക്ക് ചെയ്തോട്ടിരുന്നു. അപ്പൊ അവർക്ക് ഈ പാട്ട് ഷൂട്ടിങ്ങിന് കൊടുക്കേണ്ട ഡേറ്റ് ആയപ്പോ വീണ്ടും ഞാൻ ആ പാട്ട് ഒന്നോട്ട് കേട്ടു. അപ്പൊ പാട്ട് കേട്ടപ്പോ കുഴപ്പമില്ല, ഇനിയും അവരെ കൊണ്ട് നന്നാക്കി പാടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും അവരെ ഒന്നുകൂടി വരാൻ പറഞ്ഞു സ്ഥലത്തേക്ക്. അങ്ങനെ അവര് വന്നു. അപ്പോ ജോത്സന പാടി, പക്ഷെ കുഴപ്പമില്ല പാടി. പക്ഷെ ഞാൻ അപ്പോ ടൈറ്റാനിക്കിൽ ഒരു പാട്ട്, സൂപ്പർ ഹിറ്റ് ഒരു പാട്ടുണ്ട്, അതൊന്ന് അവളെ കൊണ്ട് പാടിപ്പിച്ചു. അപ്പൊ അവള് അത് പാടി. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, മോളെ ഈ ടൈപ്പാണ് എനിക്ക് ഈ പാട്ട് വേണ്ടത്. അപ്പോ അവിടുത്തെ ഞാൻ അതായത് വാക്കുകൾക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്, എവിടൊക്കെ സോഫ്റ്റ് ആക്കേണ്ടത്, എവിടൊക്കെ വിബ്രട്ടോ കൊടുക്കേണ്ടത്, എവിടൊക്കെ ബ്രൈറ്റ് ആയിട്ട് പാടേണ്ടത്, അതെല്ലാം പറഞ്ഞു കൊടുത്ത് അത് മനോഹരമായി അവള് പാടി. അതിനുശേഷം വീണ്ടും വിദ്യുത് പ്രതാപനെ വിളിച്ച് വീണ്ടും അതിനെ കൊണ്ട് ഈ പറഞ്ഞതുപോലെ ചില വാക്കുകളുടെ ഒക്കെ ചില സുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അതും വിദ്യു വളരെ മനോഹരമായി പാടി. അങ്ങനെയാണ് സുഖമാണി നിലാവ് എന്ന

നമ്മളൊരു പാട്ട് നന്നാവണമെങ്കിൽ അതിന്റെ ഓർക്കസ്ട്രേഷൻ ഈ പാട്ടിനേക്കാൾ നന്നായിരിക്കണം. എന്നുവെച്ചാൽ പാട്ടിന് വിഴുങ്ങാതെ വളരെ സപ്പോർട്ട് ചെയ്ത് ഓർക്കസ്ട്രേഷനൊക്കെ വളരെ ക്ലീനായിട്ട് ചെയ്യണം. അതുപോലെ റിതം ആണ് ഒരു പാട്ടിന്റെ എന്താ പറയാ നെടുന്തൂണ്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു മത്തല്. ആ ഒരു പാട്ടിന്റെ റിതം അതിന് ആപ്റ്റ് അല്ലെങ്കിൽ ആ പാട്ട് വീണു പോകും. ഒരു പാട്ടിനെ നിലനിർത്തുന്ന അതിന്റെ റിതം, അതുപോലെ അതിന്റെ ബാക്കിന്റെ സ്റ്റൈല്, അതുപോലെ തന്നെ അതിന്റെ പിന്നെ എന്താ പറയാ കൗണ്ടർ, ചില ഡല്ലായിട്ടുള്ള പോർഷനിലൊക്കെ നമ്മൾ കൗണ്ടർ വെച്ച് ചിന്തിക്കുക, അങ്ങനെ ഇങ്ങനെ അങ്ങനെ വന്നിട്ടങ്ങ് പോകും. അതുപോലെ തന്നെ അതിന്റെ കോഡ്സുകള്, അതിന്റെ മറ്റ് എല്ലാതും അതിന്റെ ലിങ്കുകള്, അതുപോലെ ബിജിഎംസിന്റെ സ്റ്റൈല്, ഇതെല്ലാം ആ പാട്ടിനെ നന്നാക്കുന്നതാണ്. ചിലപ്പോ സംഭവിച്ചിട്ടുണ്ട്, പണ്ടൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, കാരണം ഒരു പാട്ട് നല്ല രസത്തിൽ കമ്പോസ് ചെയ്യും, ചില പാട്ടുകൾ ചിലപ്പോ ഓർക്കസ്ട്രേഷനെ കൊണ്ട് ഭയങ്കര ബോറാവും ആ പാട്ട് കൊളവും ചെയ്യും, ആൾക്കാരെ ശ്രദ്ധിക്കില്ല. അപ്പോ എപ്പോഴായാലും ഒരു ആവറേജ് സോങ്ങിനെ അത് അതിന്റെ ഓർക്കസ്ട്രേഷനെ കൊണ്ടാണ് നന്നാക്കുന്നത്. ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ഒരാള് അല്ല ഒരു ലുങ്കിയും ഒരു സാധാരണ ഷർട്ടും ഇട്ടാൽ അയാളെ കാണാൻ ഒരു സാധാരണ ഒരു ഇതായിരുന്നു. അതേ സ്ഥാനത്ത് അയാളൊരു പാന്റും കോട്ടും ടൈയും എല്ലാം കെട്ടിയാൽ അയാളെ കാണാൻ വേറെ ലുക്കായിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു പാട്ടിനെ നമ്മൾ സമീപിക്കേണ്ടത്. സാധാരണ ഓർക്കസ്ട്രേഷൻ വെച്ചാൽ ആ പാട്ട് സാധാരണ ആയിപ്പോകും. അതേ സ്ഥാനത്ത് മോഡേൺ സ്റ്റൈലും അതിന്റെ ഓർക്കസ്ട്രേഷൻ നമ്മൾ പിന്നെ നമ്മൾ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന അത് നമ്മൾ കേട്ട് പഴകിയ ഇൻസ്ട്രുമെന്റ്സും അല്ലാതെ നമ്മൾ വ്യത്യസ്തമായ കീബോർഡിൽ നിന്നും സെലക്ട് ചെയ്തുള്ള ടോണുകളായിരിക്കും പാട്ടിനെ പുതുമ ഉണ്ടാക്കുന്നത്. മഴവില്ല് ഒരു പാട്ടുണ്ട്, പൊന്നോനത്തുമ്പി പൂവാലി തുമ്പി, അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ട്, എനിക്ക് പാട്ട് അത്ര ഓർമ്മയില്ല. അതിലൊക്കെ ഈ പറഞ്ഞ പോലെ ഓർക്കസ്ട്രേഷനെ കൊണ്ടാണ് അതിന്റെ നന്നാക്കിയിട്ടുള്ളത്. അതിന്റെ ഡിസ്റ്റോർഷൻ ഗിറ്റാറും ഒരു മെലഡി പോലൊക്കെ വെച്ച് അങ്ങനെ ഒരു പാട്ട് നന്നാക്കുമ്പോൾ എപ്പോഴും അതിന്റെ ഓർക്കസ്ട്രേഷനാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരു സിനിമയെ നമ്മൾ നന്നാക്കുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നമ്മൾ വൃത്തിയില്ലാത്ത കുറെ ചിലപ്പോൾ ഷോട്ടുകളൊക്കെ വരും, പക്ഷെ അത് നല്ല മ്യൂസിക് കൊടുത്ത് അതുപോലെ അവൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ ആ വിഷ്വലും ഇതൊക്കെ ആൾക്കും മറന്നു പോകും. അതുപോലെ തന്നെ നമ്മൾ ഈ സിനിമയെ റീ റെക്കോർഡിങ് കൊണ്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്താറുണ്ട്. പല സീനുകളും നമ്മൾക്ക് സിനിമയിൽ ചിലപ്പോ ഡന്നായിരിക്കും. ആ ചിലപ്പോ നമ്മള് തോന്നുന്നത് എന്തിനാ ഈ സീനുകളെല്ലാം എന്തിനാ ഈ ഷോർട്ട് ഇട്ടത് എന്ന് ചിലപ്പോ തോന്നും. അത് ആക്ച്വലി അവിടെ നമുക്ക് ലാഗ് ആണ്, പക്ഷെ ആ ലാഗ് ഇല്ലാതിരിക്കും നമ്മൾ അങ്ങനെ കുറെ മ്യൂസിക്കും. അപ്പൊ സസ്പെൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഒരു ഹൊറർ സംഭവമാണ്, അതിനൊക്കെ നമ്മള് മ്യൂസിക് കൊടുത്താൽ അതിനെ ഡെവലപ്പ് ചെയ്ത് വേറൊരു കളറാണ്. അപ്പൊ ആളുകളും ഇങ്ങനെ ഇരുന്നിരിക്കും. അപ്പൊ ലാഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ആ മ്യൂസിക്കിൽ നമ്മുടെ മനസ്സ് എന്തോതിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തും. അതുപോലെ നമ്മള് സൈനസ് അബ്ദുള്ളയിലൊരു ഒരു തീം മ്യൂസിക് ഉണ്ട്. കവിയൂർ പൊന്നമ്മയുടെ മകനാണ് അവര് മോഹൻലാല്. ഈ മോഹൻലാലിനെ കാണുമ്പോഴും മോഹൻലാലിനോട് സംസാരിക്കുമ്പോഴും അവരെ അമ്മയുടെ ലാളന അല്ലെങ്കിൽ ഒരു എന്താ പറയാ മകന്റെ സ്നേഹം ഇതെല്ലാം ഫീലുള്ള ഒരു ഒരു ഇത് കൊടുത്തു. ഞാൻ ഒരു മ്യൂസ് കൊടുത്തു ഒരു ട്യൂണ്, അത് വീണയാണ്, വീണ അതുപോലെ ക്ലാസിക്കൽ വയലാണ് ഞാൻ മാറി മാറി കൊടുത്തു. പിന്നെ ഗ്രൂപ്പ് വയലും സെല്ലോസും ഗിയോളൊക്കെ ഉണ്ടാവും ഇത്. പിന്നെ നമ്മൾ സാന്ത്വനം പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് സിബിയാണ് എന്നോട് പറഞ്ഞു, മോഹൻ എനിക്ക് ആ കവിയർ പറഞ്ഞ വെച്ചത് അവരുടെ ടീമുണ്ടല്ലോ മലയാളിന്റെ ടീം, അതൊന്ന് ഓർമ്മയുണ്ട് വെച്ചു. അപ്പൊ എനിക്ക് ആദ്യം അങ്ങനെ ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പൊ സിബി എന്നാ ചെറുതായിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു മോളി അങ്ങനെ പിടിച്ച് അങ്ങനെ ഉണ്ടാക്കിയ പാട്ടാണ് സ്വരകന്യകുമാർ വീണാം വീട്ടുകയായി എന്ന പാട്ട്. അതുപോലെ ചാണക്യൻ എന്ന സിനിമയുടെ റീ റെക്കോർഡിങ്, അത് ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ ടൻ

0: എന്നിരിക്കും അതിനകത്ത് കൊടുക്കും. ഇപ്പോ കമലഹാസൻ അയാളുടെ ചെറുപ്പകാലത്ത് ഒരു പ്രശ്നങ്ങളിലും ഒക്കെ ഉണ്ടായി, അതിനകത്ത് ചോദ്യം ചെയ്യാനും അത് പണി കൊടുക്കാൻ വേണ്ടി അയാള് ഒരു വണ്ടിയില് പോകുമ്പോ അങ്ങനെ ഒരു സാധനം അങ്ങനെ കിടന്നപ്പോ ഉണ്ടല്ലോ, അത് ഒരു വല്ലാത്തൊരു ഫീലാണ്. അത് അയാളുടെ ഒരു മാനസികാവസ്ഥ, ഇയാള് കാമുകീന നഷ്ടപ്പെട്ടൊരവസ്ഥ, അതൊക്കെ ഈ ആ തീമിന്റെ കൂടെ ഞാൻ ഒരു മെലഡി കൂടെ ആഡ് ചെയ്ത് നേരത്തെ പറഞ്ഞു പോന്നെ അതൊക്കെ വന്നപ്പോഴല്ലോ പടം വേറൊരു അവസ്ഥയിലേക്ക് എത്തിച്ചു. അത് കാരണം നമുക്ക് അങ്ങനത്തെ പടങ്ങളൊക്കെ ചിലപ്പോഴാണ് വീട് കിട്ടുക, അത് എപ്പോഴും കിട്ടില്ല. അതുപോലെ പിന്നെ നമ്മുടെ ഇന്നലെ എന്ന് പറഞ്ഞൊരു സിനിമ, നമ്മുടെ പത്മരാജൻ സാറിന്റെ ഒരു സിനിമ, അപ്പൊ അതിനകത്ത് ക്ലൈമാക്സില് പത്മരാജൻ സാറ് വിചാരിച്ച പോലെ വിഷുവൽ എടുക്കാൻ പറ്റില്ല, അത് ഭയങ്കര ഡറായിരുന്നു. സ്വന്തം ഭാര്യ മറ്റൊരാളുടെ കൂടെ നിൽക്കുന്നത്, അവര് ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുകയാണ്. ആക്ച്വലി ശരിക്കുള്ള ഭർത്താവ് ലാസ്റ്റ് വരെ ഇവിടെ ഭാര്യനെയും അയാളും കണ്ടുമുട്ടുന്നതാണ്. അസുഖമ്പോ ഭാര്യനെ അയാൾക്ക് നൽകിക്കൊണ്ട് മനസ്സുകൊണ്ട് നൽകിക്കൊണ്ട് സങ്കടത്തോടെ വേദനിക്ക മനസ്സുമായി സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കഥാപാത്രം തിരിച്ചു പോവുകയാണ്. അവിടെ പത്മരാജൻ സാറ് ഡള്ളായിട്ടാണ് വിഷയത്തുള്ള. അപ്പൊ എന്നോട് പറഞ്ഞു മോഹൻ, അവിടെ ഞാൻ വിചാരിച്ചു പറഞ്ഞെടുക്കാൻ പറ്റില്ല, അത് മ്യൂസിക് കൊണ്ട് അവിടെ നമുക്കത് ഫില്ല് ചെയ്യണം. ഭയങ്കര ബോറായി ആ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ പ്ലേസ്, അത് ഒന്ന് മ്യൂസിക് കൊണ്ട് ശരിയാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അതിനകത്തൊരു സുരേഷ് ഗോപി വന്ന് ശോഭനയെ തന്റെ ഭാര്യ മറ്റൊരാളെ ജയറാമിന്റെ കൂടെ നിൽക്കുന്ന, ജയറാം ചെയ്യുന്ന ക്യാരക്ടറിന്റെ കൂടെ നിൽക്കുന്ന കണ്ട് അയാളെ നെഞ്ചു കുട്ടിയായി അവിടുന്ന് ഭാര്യനെ ഉപേക്ഷിച്ച് അങ്ങനെ പോകുന്ന സീനുണ്ട്. അങ്ങനെ ആ അതിനൊരു വയലൻസ് ഓർഡറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സംഗീത സംവിധായകൻ ഔസേപ്പിച്ചിന്റെ കൊണ്ടാണ് ഞാൻ വായിപ്പിച്ചത്. അത് എന്താ പറയാം, ആ മ്യൂസിക് കഴിഞ്ഞപ്പോൾ അപ്പൊ ഭരതേട്ടനുണ്ടായിരുന്നു, നമ്മുടെ ഡയറക്ടർ ഭരതേട്ടൻ. ഭരതേട്ടനും നമ്മുടെ പത്മരാജൻ സാറും കൂടെ വന്നിട്ട് എന്നെ കെട്ടിമിട്ട് ഇങ്ങനെ രക്ഷപ്പെടുത്തി, ഞാൻ വല്ലാത്ത ടെൻഷനിൽ കയറും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി. അതെങ്ങനെ നന്നായി വന്നത്, എന്താ പറയാ, അത് ആ വിഷ മ്യൂസിക് കൊണ്ട് ആ വിഷന് രക്ഷപ്പെട്ടു ശരിക്കും.
1: നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന പെൺകുട്ടി ഇവരല്ലേ?

ഞാൻ ജംഗിൾ ബുക്ക് എന്ന് തോന്നുന്നുണ്ട് എന്റെ ഒരു പേര്. അതിന്റെ ഡയറക്ടർ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോഴാണ് അതൊക്കെ ചെയ്തത്. അപ്പോ അങ്ങനെ ഡയറക്ടറിന്റെ എനിക്ക് വരികയും എന്നെ അങ്ങനെ ഒരു സീരിയൽ പോലെ കൊച്ചു കുട്ടികൾക്കുള്ള ഒരു സംഭവം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് കുട്ടികളൊരു പാട്ടാണ് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തെറ്റര തെറ്റ തെറ്റര തെറ്റ തെറ്റര തെറ്റ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടാക്കി. അതില് ബിച്ചുവേട്ടനാണ് തോന്നുന്നുണ്ട് എഴുതിയത്, ബിച്ചു തിരുമല. ചെപ്പടിക്കുന്നില്ല, അത് കറക്റ്റ് എന്താ പറയാ, വളരെ രസമുള്ള ലിറിക്കുകളായിരുന്നു അത്. പിന്നെ പാടിയത് എന്റെ മക്കളൊക്കെ കൂടിയാണ്, എന്റെയും ചേട്ടന്റെയും മക്കളൊക്കെ കൂടിയാണ്, പിന്നെ അവരുടെ രണ്ടു മൂന്ന് ഫ്രണ്ട്സും കൂടിയാണ് പാട്ട് പാടിയത്. അത് നമ്മുടെ നമ്മുടെ തരംഗിണി സ്റ്റുഡിയോയുടെ ആയിരുന്നു അതിന്റെ റെക്കോർഡിങ്. അങ്ങനെ ആ പാട്ട് എല്ലാവർക്കും ആ കുട്ടികളൊക്കെ അന്ന് എനിക്കൊന്ന് ദൂരദർശനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്ന ആ കാലഘട്ടത്തിലൊക്കെ. അങ്ങനെ കുട്ടികളൊക്കെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി ടിവിയുടെ മുമ്പിലായിട്ട് ഇരിക്കുന്നതായി ഞാൻ ഓർക്കുന്നു. പുതിയതായി ഞാനിപ്പോ ഒന്ന് രണ്ട് സിനിമകളുടെ വർക്കിലാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അമ്പിളി എന്ന് പറഞ്ഞൊരു പഴയ ഒരു ഡയറക്ടർ ഉണ്ട്. അദ്ദേഹം ഏതൊക്കെ കുറെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇപ്പൊ ഒരു പടം സ്വാമിയും വർക്കിയും എന്ന് പറഞ്ഞൊരു പടം. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേറെ രണ്ട് പുതിയ ആളുകളുടെ വർക്കുകളുണ്ട്. അത് അത് ഉടനെ തന്നെ തുടങ്ങും. അത് നാല് പാട്ടാണ് ഒരു പടത്തിൽ, ഒരെണ്ണത്തിൽ രണ്ട് പാട്ടാണ്, അങ്ങനെ എന്താണ്, പിന്നെ ചെറിയ കവിതി അങ്ങനെയൊക്കെ പോണു ഇപ്പൊ.

0: അന്ന് രാത്രി കഥക് മുട്ടിയാണ് ആത്മാക്കൾ അകത്തേക്ക് പ്രവേശിച്ചത്.
1: മികച്ച പ്രേക്ഷക പ്രതികരണവുമായി മലയാളത്തിലെ ആദ്യ മ്യൂസിക്കൽ ഹൊറർ കോമഡി ചിത്രമായ കറക്കം. പുതുമയുള്ള ദൃശ്യാവിഷ്കാരങ്ങളും ത്രസിപ്പിക്കുന്ന സംഗീതവും ചേർത്ത് ഒരുക്കിയ സിനിമ തീവ് ഹൊറർ ചിത്രങ്ങളുടെ ചട്ടക്കൂടുകൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഒരു എന്റർടൈനറാണ്. അമാനുഷിക സംഭവങ്ങൾ കഥയെ മുന്നോട്ട് നയിക്കുമ്പോൾ കഥാപാത്രങ്ങൾ നേരിടുന്ന അപ്രതീക്ഷിത സംഭവങ്ങളും നർമ്മമുഹൂർത്തങ്ങളും സിനിമയെ രസകരമായ കാഴ്ചാനുഭവമാക്കുകയാണ്. ഇവിടെ ഒരു കൂട്ടം യുവാക്കളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായി കടന്നുവരുന്ന റെട്രോ ആത്മാക്കളും തുടർന്നുണ്ടാകുന്ന വിചിത്രവും രസകരവുമായ സംഭവങ്ങളുമാണ് കഥയുടെ പശ്ചാത്തലം.
2: ഇപ്പാ നാളത്തേക്ക് ഈ തോന്നലൊക്കെ ഒന്ന് പോവായിരിക്കും അല്ലേ?
3: അങ്ങനെ പോയവരുണ്ട്, പോവാത്തവരുണ്ട്, ആദ്യം പിടിച്ചവരുണ്ട്.
1: സംഗീതവും ദുരൂഹതയും നർമ്മവും അമാനുഷിക സംഭവങ്ങളും കൂടിച്ചേരുന്ന കറക്കം വേറിട്ട അനുഭവമാണെന്ന് പ്രേക്ഷകരും പറയുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ശ്രീനാഥ് ഭാസി നായകനാകുന്ന ഒരു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ശ്രീനാഥ് ഭാസിക്കൊപ്പം ഫെമിന ജോർജ്, ഷൗൺ റോമി, സിദ്ധാർത്ഥ് ഭരതൻ, അഭിറാം രാധാകൃഷ്ണൻ, പ്രവീൺ ടി ജെ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്ന ചിത്രം മലയാള സിനിമാ ലോകത്തെ ഒരു പുതുപുത്തൻ ദൃശ്യാനുഭവമാണ് പ്രേക്ഷകർക്കായി ഒരുക്കുന്നത്. ബ്ലാക്ക് ടർട്ടിൽ പ്രൊഡക്ഷൻസിന്റെയും ക്രൗൺ സ്റ്റാർസ് എന്റർടൈൻമെന്റ്സിന്റെയും ബാനറിൽ അങ്കുഷ് സിംഗ്, കിംബർലി ട്രിനിഡാഡ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചാൾസ് എന്റർപ്രൈസസ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സുഭാഷ് ലളിതാ സുബ്രഹ്മണ്യനാണ് സംവിധാനം. ധനുഷ് വർഗീസിന്റെ കഥയെ ആസ്പദമാക്കി നിബിൻ നാരായണൻ, സുഭാഷ് ലളിതാ സുബ്രഹ്മണ്യൻ, അർജുൻ നാരായണൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത് സാം സി എസ് ആണ്. ബബ്ലു അജു ഛായാഗ്രഹണവും നിതിൻ രാജ് അറോൾ എഡിറ്റിംഗും നിർവഹിക്കുന്നു. അൻവർ അലി, വിനായക് ശശികുമാർ, മൂസിൻ പരാരി, ഹരീഷ് മേനോൻ, സു എന്നിവർ ഗാനരചനയും രാജേഷ് പി വേലായുധൻ കലാ സംവിധാനവും അരവിന്ദ് മേനോൻ സൗണ്ട് മിക്സിംഗും സിങ്ക് സിനിമ സൗണ്ട് ഡിസൈനും നിർവഹിക്കുന്നു. സ്റ്റോറീസ് സോഷ്യലിന്റെ ബാനറിൽ ഡോക്ടർ സംഗീത ജനചന്ദ്രനാണ് ചിത്രത്തിന്റെ മാർക്കറ്റിംഗും കമ്മ്യൂണിക്കേഷനും കൈകാര്യം ചെയ്യുന്നത്.
4: ഇനി എന്താ പ്ലാൻ?
5: നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ്.

0: ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ച് എന്നുള്ള കൊമ്പുകള എ ഗ്രേഡ്, കൊമ്പൊന്നിന് 3.5 കോടിയോളം വരും.
1: പത്തിരുന്നൂറ് ആനകളൊക്കെ ഒന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള്.
2: ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ബ്രഹ്മാണ്ട ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ പ്രദർശനത്തിനെത്തി. ആദ്യ ഷോകൾ കഴിയുമ്പോൾ ഗംഭീര പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപേ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രീ സെയിലാണ് ലഭിച്ചത്. നവാഗതനായ പോൾ ജോർജാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മാർക്കോ എന്ന പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ ആക്ഷൻ ത്രില്ലറിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് കാട്ടാളൻ.
3: ചെറുത്താന്റെ പ്ലാൻ തെറ്റിക്കുന്നതാ, ദൈവത്തിന് ഇഷ്ടം.
2: ഗംഭീര ആക്ഷൻ ത്രില്ലറായി ഒരുക്കിയ ചിത്രത്തിന്റെ ട്രെയിലർ, ടീസർ എന്നിവ നൽകിയ പ്രതീക്ഷകൾ പ്രേക്ഷകരെ ഏറെ ആവേശത്തോടെ ചിത്രം കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആന്റണി വർഗീസ് നായകനായി എത്തുന്ന ചിത്രത്തിൽ വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത്. തുഷാര വിജയൻ നായികയായി മലയാളത്തിൽ എത്തുന്ന ചിത്രത്തിൽ പുഷ്പ, ജയിലർ എന്നിവയിലൂടെ ശ്രദ്ധ നേടിയ തെലുങ്ക് താരം സുനിൽ, മാർക്കോയിലൂടെ മലയാളത്തിലെത്തി ശ്രദ്ധ നേടിയ കബീർ ദുഹാൻ സിംഗ്, പുഷ്പ ഫെയിം തെലുങ്ക് താരം രാജ് തിരാൻസു, കില്ലെന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിന്ദി ചിത്രത്തിലൂടെ പ്രശംസ നേടിയ ബോളിവുഡ് താരം പാർത്ഥ് തിവാരി, മലയാളത്തിൽ നിന്നും ജഗദീഷ്, സിദ്ദിഖ്, വ്ളോഗറും ഗായകനുമായ ഹനാൻ ഷാ, ഹിപ്സ്റ്റർ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. പ്രേക്ഷകരെ ഒരേ സമയം അമ്പരപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്യുന്ന സംഘടന രംഗങ്ങൾ ചിത്രത്തിന്റെ ഹൈലൈറ്റാണ്. രവി ബസ്രൂർ ഒരുക്കിയ പശ്ചാത്തല സംഗീതവും ചിത്രത്തിന്റെ മാറ്റുകൂടുന്നുണ്ട്. മലയാളത്തിൽ ഇതുവരെ കാണാത്ത പശ്ചാത്തലത്തിലാണ് ചിത്രം കഥ പറയുന്നത്. ഹോം ബാക്ക് സീരീസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ആക്ഷൻ ത്രില്ലറുകൾക്ക് സംഘടനമൊരുക്കിയ ലോകപ്രശസ്തനായ കെച്ച കെമ്പാഡ്കിയുടെയും അദ്ദേഹത്തിന്റെ ടീമിന്റെയും നേതൃത്വത്തിൽ ആക്ഷൻ രംഗങ്ങൾ തായ്ലന്റിലാണ് ചിത്രീകരിച്ചത്. പോങ് ബാക്ക് സീരീസിലൂടെ വലിയ ശ്രദ്ധ നേടിയ പോങ് എന്ന ആനയും ചിത്രത്തിലുണ്ട്. KGF, സലാർ എന്നിവയിലൂടെ പാൻ ഇന്ത്യൻ ലെവലിൽ തരംഗമായ കന്നഡ സംഗീത സംവിധായകൻ രവി ബസ്രൂറാണ് സംഗീതമൊരുക്കിയത്. ജോബി വർഗീസ്, പോൾ ജോർജ്, ജെറോ ജേക്കബ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചത്. സംഭാഷണങ്ങൾ ഒരുക്കിയത് ഉണ്ണി ആർ ആണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജുമാന ഷെരീഫ്, ഛായാഗ്രഹണം റെനഡിവെ, അഡീഷണൽ ഛായാഗ്രഹണം ചന്ദ്രു സെൽവരാജ്, സംഗീതം രവി ബസൂർ, അഡീഷണൽ സോങ് ബി അജനീഷ് ലോക്നാഥ്, എഡിറ്റിംഗ് ഷെമീർ മുഹമ്മദ്, ആക്ഷൻ സന്തോഷ്, പ്രൊഡക്ഷൻ ഡിസൈൻ സുനിൽ ദാസ്, ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ഡിപിൽ ദേവ്, പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ, ഓഡിയോഗ്രാഫി രാജകൃഷ്ണൻ MR, സൌണ്ട് ഡിസൈൻ കിഷൻ, സപ്ത റെക്കോർഡ്സ്, വസ്ത്രാലങ്കാരം ധന്യ ബാലകൃഷ്ണൻ, മേക്കപ്പ് റോണക് സേവ്യർ, വരികൾ സുഹേൽ കോയ, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അമൽ സി സദർ.
4: ആന്റണി നാമ നനച്ച മാതിരി ഇല്ലേ.

0: Song of the Week.
1: ഈ ഗാനം സ്വച്ഛന്ദ മൃത്യു എന്ന ചിത്രത്തിൽ ഗൗരി ലക്ഷ്മി പാടിയത്. ജോഫി തരകന്റെ വരികൾ, നവനീതിന്റെ സംഗീതം.

0: നിങ്ങളിപ്പോൾ കേട്ട ഗാനത്തിന്റെ രചന നിർവഹിച്ചത് ആര്? ചോദ്യമിതാ, ഒരിക്കൽ കൂടി, നിങ്ങളിപ്പോൾ കേട്ട ഗാനത്തിന്റെ രചന നിർവഹിച്ചത് ആര്?
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് 94 95 96 70 80 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കൂ. ആദ്യം ശരിയുത്തരം അയക്കുന്ന ആളായിരിക്കും അടുത്ത ആഴ്ചയിലെ കണ്ണൂട്ടാക്കീസിലെ ആദ്യ കോളർ. നമ്പർ ഒരിക്കൽ കൂടി 94 95 96 70 80.
0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം ശശി കാപ്പാട്, നിർവഹണ സഹായം ബേബി സ്മിത, ഷേനി രഞ്ജിത്ത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയ.
2: കണ്ണൂർ ടോക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മെഹബൂബ എന്ന പടത്തിൽ കിഷോർ കുമാർ പാടിയ ഗാനം ആദ്യം.

ചിന്നത്തമ്പി എന്ന പടത്തിൽ സ്വർണലത പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. അടുത്ത ഗാനം അഭിമന്യു എന്ന പടത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്.

വരവേൽപ്പ് എന്ന പടത്തിൽ ചിത്രപാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കൈതപ്പുറത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം. അടുത്ത ഗാനം എം ജി ശ്രീകുമാർ പാടുന്നു, ചിത്രം കിന്നരിപ്പുഴയോരം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനക്ക്, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: അർത്ഥം എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
9: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
8: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
9: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
8: ഏറ്റവും പുതിയ റിലീസുകൾ,
9: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
8: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
10: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
11: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
12: പറഞ്ഞു പറഞ്ഞു മടുത്തു.
13: എന്ത് പറ്റി?
12: പുതിയ കിറ്റ് ബാഗ് വേണം.
13: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
12: കറക്റ്റ്.
13: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടൂ. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിറ്റ് ബാഗ്.
14: RBI പറയുന്നു,
15: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
6: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
16: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. കാളിദാസ കാവ്യ മനോഹരേ.

ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ്ങായ PM സ്വനിധി പദ്ധതി 2030 വരെ ദീർഘിപ്പിച്ചതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. തുറന്നുകിടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പശ്ചിമബംഗാൾ ഗവർണർ RN രവി. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ഉപജീവന ഭത്ത 3 മാസത്തേക്ക് കൂടി തുടരാൻ തീരുമാനം. ദുരന്തബാധിതർക്ക് നിലവിൽ സ്വന്തമായി വരുമാനമാർഗം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. കനത്ത മഴയെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ മരം വീണ് ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. 2nd വളവിലാണ് മരം വീണത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്ന ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. June 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേൽ നന്ദി പ്രമേയം ചർച്ച ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ദീപസ്തംഭ മഹാശ്ചര്യം എന്ന പടത്തിൽ ചിത്രപാടിയത് യൂസഫ് അലി കേച്ചറുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

സസ്നേഹം സുമിത്ര എന്ന പടത്തിൽ ഗായത്രി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താപേക്ഷണം, 6:50 വയലും വീടും, 7:20 സേവന വാർത്തകൾ, 7:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 മൻ കി ബാത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 ദർപ്പണം, 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ കേരള സന്ദർശനത്തിൽ കോട്ടയത്ത് പങ്കെടുത്ത പരിപാടികളെക്കുറിച്ചുള്ള റിപ്പോർട്ട്, 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീതസഭ, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഗോമതി ആലക്കാടൻ. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ പി ഭാസ്കരൻ എഴുതിയ ആദ്യ വിദ്യാലയം എന്ന കവിത എ എം ദിലീപ് കുമാർ ആലപിക്കുന്നു. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസാരണ ബാങ്ക് ജാലകം. ആ അമ്മ ആ ആന, 1-ാം ക്ലാസിന്റെ പടിവാതിൽ കയറുന്ന കുഞ്ഞുമക്കളുടെ കളിയും ചിരിയും പാട്ടും കഥകളും. 7:35 മോഡേൺ ITI FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, നിർമ്മല ITI വായനയുടെ വാതായനങ്ങളിൽ പി വി ഷാജികുമാറിന്റെ മരണവംശം എന്ന നോവലിനെ വിലയിരുത്തി ഡോക്ടർ സി കെ ദീപ സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീത മാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.

പതിനൊന്ന് മണിക്ക് ഹലോ ആകാശവാണി. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 ടി ബിന്ദു ഗംഗാധരനും സംഘം അവതരിപ്പിച്ച ചരട് പിന്നിക്കളിപ്പാട്ട്. 12:40 ആരോഗ്യദീപ്തി. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ടി ബി സെന്ററിലെ ശ്വാസകോശ വിദഗ്ധ ഡോക്ടർ റിജന ശ്രീധരനുമായി അഭിമുഖം. ഒരു മണിക്ക് ഗോൾഡൻ 60s ചലച്ചിത്ര ഗാനങ്ങൾ, 1:58 പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 ഗൃഹരശ്മി, കുടുംബത്തിനൊരു കൂട്ട്, വെരിക്കോസ് വെയിൻ കാരണങ്ങളും ലക്ഷണങ്ങളും, ഹോമിയോ ചികിത്സയും, കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ആർഎംഒ ഡോക്ടർ ഷിബി പി വർഗീസ് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു. വൈകിട്ട് 5 മണിക്കും 6 മണിക്കും രാത്രി 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 ലളിത ഗാനങ്ങൾ, 5:30 കണ്ണേറുപാട്ട് തുമ്പക്കോൽ രാമൻ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്, 5:45 ഞാറ്റുവേല, 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീതി, ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ, കാസർഗോഡ് ഉദുമയിലെ ബി ആരിഫയുടെ വിജയവഴികൾ, 7:20 കമ്പോള വില നിലവാരം, 7:35 FM ഹെൽത്ത് പ്ലസ്, 8 മണിക്ക് കിള്ളിക്കൂട്ട് മൌവഞ്ചേരി UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ഫീച്ചർ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം.

0: ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അനേവർക്കും നമസ്കാരം. All the good efforts should be encouraged by every section of the society. We may belong to different religion, we may belong to different caste, we may belong to different our mother tongue may be different. What is important is we have to appreciate the right work, positive effort, the right effort of everyone. Positive society cannot be created overnight. Without the contribution of everyone, creating a positive society is never possible.
0: ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആംപന്ന, ലസി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും വിശദീകരിച്ചു. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. വാനനിരീക്ഷണ സംഘങ്ങളുടെ ഭാഗമാകണമെന്ന് അദ്ദേഹം യുവജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു.
2: रात में तारों को निहारना अपने आप में अद्भुत अनुभव होता है. एस्ट्रो केरला नाम की एक संस्था नाइट ऑब्जर्वेशन कैंप और वर्कशॉप आयोजित करती है. यहाँ युवा साथी टेलीस्कोप बनाना और स्टार मैप्स का इस्तेमाल करना सीखते हैं.
0: ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. ആലുവയിൽ നീന്തൽ ക്ലബിലൂടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ത്തിലധികം പേരെ നീന്തൽ പരിശീലിപ്പിച്ച സജി വാളശ്ശേരിലിനെയും അദ്ദേഹം മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രചോദനം പകരുന്നതായി ശ്രീ സജി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഞാനൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് ഇത്രയും നാൾ ഇത് നടത്തിയത്. പക്ഷെ ഇന്ന് എനിക്ക് വന്നു ചേർന്ന പ്രതിഫലമാണ് ഏറ്റവും വലുത്. പ്രധാനമന്ത്രി സാധാരണക്കാരനായ എന്നെയും പരാമർശിച്ചല്ലോ. അപ്പൊ ഇതിലും വലിയ അംഗീകാരം എനിക്ക് ഇനി കിട്ടാനില്ല. അത്രയും സന്തോഷവാനാണ് ഞാൻ ഇതിനകത്ത്. 17 വർഷമായി നീന്തൽ തുടങ്ങിയിട്ട് ഇനി തുടർന്ന് നടത്താനുള്ള പ്രചോദനം കൂടിയായി എനിക്ക്.
0: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലാൻഡ്സ് കൈമാറിയത്. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല പി സി വിഷ്ണുനാഥിനും ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും കോഴിക്കോടിന്റെ ചുമതല എ പി അനിൽകുമാറിനും കാസർഗോഡ് ജില്ലയുടേത് കെ എം ഷാജിക്കുമാണ്. തിരുവനന്തപുരം സി പി ജോൺ, കൊല്ലം ഷിബു ബേബി ജോൺ, ആലപ്പുഴ എം ലിജു, കോട്ടയം മോൻസ് ജോസഫ്, എറണാകുളം റോജി എം ജോൺ, തൃശൂർ ഒ ജെ ജനീഷ്, പാലക്കാട് എൻ ഷംസുദ്ദീൻ, മലപ്പുറം പി കെ ബഷീർ, വയനാട് ടി സിദ്ദിഖ്, കണ്ണൂർ സണ്ണി ജോസഫ് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളുടെ ചുമതല.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രോജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. June 1 സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ 2 സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ June 4 വരെ തുടരും. മിൽമാപാലിന്റെ പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. വർധനയിൽ 3 രൂപ 35 പൈസ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും.

0: ലഭിക്കും. നിലവിലുള്ള പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കുത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക്. മഴയെ തുടർന്ന് ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മഴ പെയ്തതോടെ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം അതിന്റെ പൂർണതയിൽ എത്തിയിരിക്കുകയാണ്. ഈ മനോഹര ദൃശ്യം കാണാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിവസവും എത്തുന്നത്. നേരത്തെ വെള്ളച്ചാട്ടത്തിന് താഴെ വാഹനം നിർത്തി കുത്തനെയുള്ള കയറ്റം നടന്നു കയറേണ്ടി വന്നിരുന്ന സാഹചര്യം ഇവിടേക്ക് എത്തുന്നതിൽ നിന്നും സഞ്ചാരികളെ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുകൾഭാഗം വരെ BMBC നിലവാരത്തിൽ റോഡ് സൌകര്യം ഒരുങ്ങിയതോടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ സുഗമമായി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കുക. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞജാഗ്രതയാണ്. ബുധനാഴ്ച മുതൽ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമാപാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 134 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
3: മേരെ പ്യാരെ ദേശവാസിയോ നമസ്കാർ. മൻ കി ബാത് മേ ഏക് ബാർ ഫിർ ആപ്സേ ജുഡ്കർ മുജേ ബേഹദ് ഖുശി ഹോ റഹി ഹൈ.
2: കായിക രംഗത്ത് അടുത്തകാലത്തായി രാജ്യം കൈവരിച്ച നേട്ടം പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത് പരിപാടിയുടെ 134 ഭാഗത്തിന് തുടക്കമിട്ടത്.
3: ആജ് കാര്യക്രം കി ശുരുആത് മേ അത്ലറ്റിക്സ് മേ ദേശ് കി ഐസി ഹി ഉപലബ്ധി സേ കരുംഗ. കുദ് ദിൻ പെഹ്ലെ ഹി ജാർഖണ്ഡ് കെ റാഞ്ചി മേ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പിറ്റിഷൻ ഹുവാ. ഇസ് ദൌരാൻ ചാർ അലഗ് അലഗ് ഇവന്റ് മേ ചാർ നാഷണൽ റിക്കോർഡ് ടൂട്ടെ. ഗുരിന്ദർ വീർ സിംഗ്, വിശാൽ ടീകെ, തേജസ്വിനി ശങ്കർ, ദേവ് മീണ ഓർ കുൽദീപ് കുമാർ.
2: നാഷണൽ സീനിയർ അത്ലറ്റിക് ഫെഡറേഷൻ മത്സരത്തിൽ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ച ഗുരീന്ദർ വീർ സിംഗ്, അനിമേഷ് കുജൂർ എന്നിവരുമായി പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ സംവദിച്ചു.
3: അനിമേഷ് ജി നമസ്കാർ. ഗുരീന്ദർ വീർ ആപ്കോ ഭി നമസ്കാർ. സത് ശ്രീ അകാൽ.
4: നമസ്കാർ സർ. നമസ്കാർ.
5: നമസ്കാർ സർ.
3: അച്ഛ ഭയ്യ ആപ്നെ തോ ബഹുത് ബഡാ അച്ചീവ്മെന്റ് കിയാ ഹൈ.
4: നമസ്തേ സർ, മേ നാം അനിമേഷ് കുജൂർ ഹൈ. മേ 200 മീറ്റർ ഓർ 4x100 മീറ്റർ കാ നാഷണൽ റെക്കോർഡ് ഹോൾഡർ ഹൂ. And मैं छत्तीसगढ़ से बिलोंग करता हूँ सर.
3: और गुरिंदर वीर जी का क्या है?
4: नमस्ते सर, मेरा नाम गुरिंदर वीर है और मैं इंडियन नेवी में पैटी ऑफिसर हूँ और मैं इंडिया का सबसे तेज स्प्रिंटर हूँ. अभी मैंने 100 मीटर में 10.09 का नेशनल रिकॉर्ड बनाया है.
2: ഇപ്പോൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണെന്നും ഈ സാഹചര്യത്തിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കഠിനമായ വെയിലിൽ ജാഗ്രത പാലിക്കുകയും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
3: മേരെ പ്യാരെ ദേശവാസിയോ ഇസ് സമയ ദേശ് കെ ജ്യാദാതർ ഹിസ്സോ മേ ബഹുത് ഗർമി പഡ് റഹി ഹൈ. ഇസ് ദിശ മേ സർക്കാർ കി ഭിന്ന ഭിന്ന ഡിപ്പാർട്ട്മെന്റ്സ് നേ ജോ ഗൈഡ്ലൈൻസ് ജാരി കി ഹൈ വോ ഭി ഭൂലിയേഗാ നഹീ.
2: വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ഉപയോഗിക്കണമെന്നും ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ള പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആം പന്ന തുടങ്ങിയവ നമ്മുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണെന്നും അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ തനതായ മാമ്പഴ ഇനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വേനൽക്കാലത്ത് രാജ്യത്തെ എല്ലാ വീടുകളിലും

0: മാമ്പഴം സുലഭമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പ്രദേശത്തെയും സവിശേഷമായ മാമ്പഴങ്ങൾ ഇപ്പോൾ ആഗോള വിപണിയിലെത്തിയതായും മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ആജ് മൻ കി ബാത് കെ മാധ്യം സേ മൈ ആം കി പൈദാവർ സേ ജുഡേ അപ്നെ കിസാൻ ഭായ് ബഹനോ കി പ്രശംസ കരുംഗ. ആപ് ദേശ് കി കൃഷി അർത്ഥവ്യവസ്ഥ കെ ലിയെ ആം കിസാൻ നഹി ബഹുത് വിശേഷ ഹൈ.
0: കേരളത്തിലെ ആലുവയിൽ ശ്രീ സജീവ് ബാലശ്ശേരിയിൽ നൽകുന്ന നിസ്വാർത്ഥ സേവനത്തെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സജീവ് ബാലശ്ശേരിയിൽ നടത്തുന്ന നീന്തൽ ക്ലബ്ബ് പ്രായഭേദമന്യേ നിരവധി പേരെ ശാക്തീകരിച്ചതിന്റെ കഥയാണ് പ്രധാനമന്ത്രി ശ്രോതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ബോട്ടപകടത്തിൽ നിരവധി വിദ്യാർത്ഥികൾ മരണമടഞ്ഞ സംഭവമാണ് സജിയെ ഈ രംഗത്ത് സേവന സന്നദ്ധനാകാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുവരെ 18,000 പേരെ നീന്തൽ അഭ്യസിപ്പിക്കാൻ കഴിഞ്ഞതായും ഇത്തവണത്തെ മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ഇക്കാര്യം പരാമർശിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സജീവ് ബാലശ്ശേരിയിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: കഴിഞ്ഞ 17 ഞാൻ ആലുവ പെരിയാറിലെ കുട്ടികളോ മുതിർന്നവരോ മുങ്ങി വരിക്കാതിരിക്കാൻ വേണ്ടി നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം 18,000 ആളുകളെ എനിക്ക് നീന്തൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു. ഈ വർഷം തന്നെ വളരെ മേന്മയുണ്ടായിരുന്നു. നവംബർ 1 മെയ് 31 വരെയുള്ള കാലയളവില് 3,620 പേര് പഠിക്കാൻ വന്നു. ഒരു ദിവസം തന്നെ 912 പേരെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ് രീതികൾ.
0: ഭാരതത്തിന്റെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യൂറോപ്പിലെ നെതർലാൻഡ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകടുകൾ വീണ്ടെടുക്കാനായത് ഏറെ സന്തോഷകരമായ നിമിഷമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 പഴക്കമുള്ള ചെമ്പ് തകടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു.
1: നെതർലാൻഡ്സ് उस कार्यक्रम में नेदरलैंड्स के प्रधानमंत्री भी मौजूद थे. इन ताम्र पट्टिकाओं को लेकर मुझे देश विदेश से लगातार संदेश मिल रहे हैं.
0: രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ ഏറെ അഭിമാനമുണ്ടെന്നും ആസ്ട്രോ കേരള ഉദ്യമത്തിലൂടെ യുവാക്കൾക്ക് ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പരിശീലനം നൽകുന്നുണ്ടെന്നും ആസ്ട്രോ കേരള ജ്യോതി ശാസ്ത്ര പരിചരണ കൂട്ടായ്മയുടെ സ്ഥാപക സെക്രട്ടറി വി എസ് ശ്യാം പറഞ്ഞു.
3: ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് എന്ന പ്രഭാഷണത്തിൽ ഈ രാജ്യത്തുടനീളം വളർന്നു വരുന്ന ജ്യോതിശാസ്ത്ര പ്രചരണ കൂട്ടായ്മകളെ കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചും പരാമർശിക്കുകയുണ്ടായി. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷവും അഭിമാനമുണ്ട്. കഴിഞ്ഞ 1.5 ഞങ്ങൾ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. 2009 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷത്തെ തുടർന്നാണ് ഈ ആസ്ട്രോ കേരള എന്ന ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. തിരുവനന്തപുരത്തെ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം പ്ലാനറ്റേറിയം കേന്ദ്രീകരിച്ചാണ് ഇത് രൂപം കൊണ്ടതും ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നതും. സംസ്ഥാനത്തുടനീളം അതിന്റെ ജില്ലാ ചാപ്റ്ററുകൾ വഴി വിദ്യാർത്ഥികളും അധ്യാപകരും ശാസ്ത്രപ്രേമികളും പൊതുജനങ്ങളുമായിട്ടുള്ള എല്ലാവരെയും ഒന്നിച്ചണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത്. ജ്യോതിശാസ്ത്രം എന്നത് കേവലം പുസ്തകങ്ങളിലോ സിലബസിലോ ഒന്നും ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല, മറിച്ച് പ്രായോഗികമായി എല്ലാവരും അനുഭവിച്ചറിയേണ്ടുന്ന ഒന്നാണെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാത്രികാല നക്ഷത്ര നിരീക്ഷണ പരിപാടികൾ, സ്റ്റാർ മാപ്പുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശീലനം, അതുപോലെ ടെലിസ്കോപ്പ് നിർമ്മാണം, സമ്മർ സ്കൂളുകൾ, ശാസ്ത്ര ക്ലാസ്സുകൾ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 എല്ലാ മാസത്തെയും ആദ്യത്തെ വ്യാഴാഴ്ച തിരുവനന്തപുരം പ്ലാനറ്റേറിയത്തിൽ വെച്ച് മുടക്കമില്ലാതെ ജ്യോതിശാസ്ത്ര ശാസ്ത്ര പ്രഭാഷണ പരമ്പര ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഈ പരിപാടിയിലൂടെ ഈ രംഗത്തെ നിരവധി പ്രമുഖരായ ആൾക്കാർ ക്ലാസ്സുകൾ എടുക്കുകയും അവരുടെ അറിവ് നമ്മളോട് പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിലൊരു ശാസ്ത്രീയ മനോവൃത്തി അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞെന്നുള്ളത് വളരെ അഭിമാനകരമാണ്. കൂടാതെ ഞങ്ങളുടെ ഈ പരിപാടികളിൽ നിന്ന് പങ്കെടുത്ത് ഇവിടെ നിന്നും പരിശീലനം നേടിപ്പോയ ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് രാജ്യത്തിന്റെ അകത്തും വിദേശത്തുമായിട്ടുള്ള പ്രമുഖ സർവകലാശാലകളിലും പല സ്ഥാപനങ്ങളിലും ശ്രദ്ധേയമായ ഗവേഷണങ്ങൾ നടത്തി വരുന്നുണ്ട്. അവരെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ കൈവരിക്കുന്ന നേട്ടങ്ങൾ ഞങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകുന്ന ഇപ്പൊ വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ ഇത്തരം ജ്യോതിശാസ്ത്ര വനനിരീക്ഷണ കൂട്ടായ്മകളിലൊക്കെ പങ്കാളികളാകണമെന്നുള്ള പ്രധാനമന്ത്രിയുടെ ഒരു ആഹ്വാനം കൂടുതൽ പേരിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങളെ എത്തിക്കാൻ കാരണമാകും. അപ്പൊ ഈ ഒരു വലിയ അംഗീകാരം ഇത്തരം ശാസ്ത്ര ജ്യോതിശാസ്ത്ര പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കും വലിയ ഊർജ്ജമാണ് നൽകുന്നത്.
0: അടുത്തിടെ ദൂരദർശനിലൂടെ ഒരു ഗംഗാ ഡോൾഫിനെ സവിശേഷമായ ആംബുലൻസിന്റെ സഹായത്തോടെ രക്ഷിക്കുന്ന ദൃശ്യം കാണാനിടയായതായി പ്രധാനമന്ത്രി പറഞ്ഞു. 13 മണിക്കൂറുകൾ ശ്രമപ്പെട്ടാണ് ആ ഡോൾഫിന്റെ ജീവൻ രക്ഷിച്ചത്. നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നതെന്നും ഗംഗയുടെ ജൈവ വൈവിധ്യതയാണ് സംരക്ഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. രാജ്യം കാക്കുന്ന സൈനികരുടെ സേവനത്തെ ആദരിക്കാനും അവരുടെ ക്ഷേമനിധിയിലേക്ക് സഹായം നൽകാനും അധ്യാപികയായ തമിഴ്നാട്ടിലെ ഗിരിജമ്മ കാണിച്ച താൽപര്യത്തെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഏറെ പ്രാധാന്യത്തോടെയാണ് പരാമർശിച്ചത്. ഈ രാജ്യസ്നേഹം ഓരോ ഭാരതീയനും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 15 സ്കൂളുകൾ നടത്തുന്ന അവർ വിദ്യാർത്ഥികളിൽ പ്രതിദിനം നൽകിയ ഓരോ രൂപ സമാഹരിച്ച് 40 ലക്ഷം രൂപയാണ് സൈനികർക്കായി നൽകിയത്. രാജ്യത്ത് നടക്കുന്ന ഇത്തരം ഓരോ സൽപ്രവൃത്തികളെയും അതിന്റേതായ പ്രാധാന്യത്തോടെ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടി ഏറെ ശ്ലാഘനീയമാണെന്ന് അധ്യാപികയായ ബിന്ദു KS അഭിപ്രായപ്പെടുന്നു.
4: നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രോഗ്രാം വിദ്യാർത്ഥികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഈ പ്രോഗ്രാമിന്റെ ശ്രോതാക്കളാണ്. ഇതിനകം തന്നെ ബഹുജന ശ്രദ്ധ നേടിയ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മൻ കി ബാത് എപ്പിസോഡിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒരു അധ്യാപികയെ കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായും ഈ നാഗർകോവിലെ ഗിരിജാമ്മ കാണിച്ചു തന്ന ഈ മഹനീയ പ്രവൃത്തി എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്. വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഗിരിജാമ്മ കാണിച്ചത്. അത് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രിക്കും ഗിരിജാമ്മയ്ക്കും ആശംസകൾ.
0: സമൂഹത്തിനു വേണ്ടി ഗിരിജാമ്മയെപ്പോലുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനും അഭിനന്ദിക്കാനും ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് അവസാനിപ്പിച്ചത്.
1: ജോ ലോഗ് സമാജ് കെ ലിയേ അച്ഛാ കാം കർ റഹേ ഹേ ഉൻഹേ പെഹ്ചാനിയേ ഉൻകി സരാഹന കീജിയേ ഉൻസേ സീഖിയേ ഓർ ഹോ സകേ തോ ഖുദ് ബി കിസി അച്ഛേ കാം സേ ജുഡിയേ അഗലേ മഹീനേ മൻ കി ബാത് മേ कुछ और प्रेरक गाथाओं के साथ मैं फिर आपसे जुड़ूंगा. बहुत बहुत धन्यवाद. नमस्कार.
0: നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 134 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ അയിരൂപ്പാറ.
5: ആകാശവാണി.
6: വയലും വേടും
7: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
8: പെരുമാറ്റം താക്കോൽ പോലെയാണ്. തുറക്കാത്ത ഏത് വാതിലും തുറക്കാൻ അതിന് കഴിയും. വീണ്ടും ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്ത വിധം പൂട്ടുവാനും അതിനാകും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. ആടുവസന്ത കാരണങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ ഒരു അഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. വളരെ സങ്കീർണമായ ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോകുന്നത്. ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടിനൊരു കുറവും വരുന്നില്ല. ചൂടും മഴയും ഇടവിട്ട് വരുമ്പോൾ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളും നമുക്കുണ്ടാകും. പനി പോലുള്ള പകർച്ചവ്യാധികൾ കൂടുന്ന സമയവും കൂടിയാണിത്. ചൂട് കഴിഞ്ഞു വരുന്നത് ഇടവപ്പാതിയിലെ ഇടമുറിയാത്ത മഴയാണ്. മഴ തണുപ്പുള്ള നല്ല സുഖമുള്ള കാലാവസ്ഥയാണ്. എന്നാലും രോഗസാധ്യത കൂടുന്ന സമയം കൂടിയാണ്. രോഗങ്ങൾ മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഉണ്ടാകും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ആടുകളിലും ചെമ്മരിയാടുകളിലും കണ്ടുവരുന്ന ആടുവസന്ത എന്ന ഗുരുതര രോഗത്തെക്കുറിച്ചാണ്. മരണനിരക്ക് വളരെ കൂടുതലായ ഈ രോഗം വരാതിരിക്കാൻ നല്ല മുൻകരുതലുകൾ ആവശ്യമാണ്. ആടുവസന്ത രോഗത്തിന്റെ കാരണങ്ങളെയും പരിഹാരമാർഗങ്ങളെയും കുറിച്ച് വിശദമായി പറഞ്ഞുതരുന്നത് വെറ്റിനറി സർജൻ ഡോക്ടർ സൌമ്യ വിജയകുമാറാണ്. ഷിബു ജോർജാണ് ഡോക്ടർ സൌമ്യയുമായി സംസാരിക്കുന്നത്.
9: ഡോക്ടർ, പരിപാടിയിലേക്ക് സ്വാഗതം.
5: ഡോക്ടർ, ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ PPR എന്ന് പറയുന്ന ഏത് രോഗമാണിത്?
6: ആടുകൾക്കും ചെമ്മരിയാടുകളിൽ

0: ും കാണുന്ന തീവ്രവും അതിസാംക്രമികവുമായ ഒരു രോഗമാണ് പി പി ആർ, അതായത് പെസ്റ്റേഡി പെറ്റിറ്റ്സ് റൂമിനൻസ്. ഇത് ഈ ചെറിയ അയവെട്ടുന്ന മൃഗങ്ങളിൽ കാണുന്ന ഒരു പകർച്ചവ്യാധിയാണ്. അതായത് വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്ത്, ലോക മൃഗാരോഗ്യ സംഘടന നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ് ബൗണ്ടറി രോഗമാണിത്. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വേഗം തന്നെ ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉള്ള ഒരു അസുഖമാണ്. ഇത് കേരളത്തിൽ പൊതുവെ ആട് വസന്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
1: അപ്പോൾ ഇതിന്റെ പകർച്ചശേഷി കൂടുതലാണ്?
0: ഒത്തിരി കൂടുതലാണ്. ഏകദേശം 100% ഇതിന്റെ അകത്ത് പകർച്ചവ്യാധി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
1: ഒരു സ്ഥലത്ത് വന്നാൽ മറ്റേ സ്ഥലത്തോട്ട് പോകാനുള്ള ചാൻസസ് ഒത്തിരി അധികമാണ്.
0: അതായത് ഒരു ഫാമില് ഒരു 100 മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിന് വന്നു കഴിഞ്ഞാൽ 100 വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: അത് തടുത്തു നിർത്താൻ പാടാണ്.
0: അത് നമുക്ക് ഒരുപാട് കൺട്രോൾ മെഷേഴ്സ് എടുക്കാവുന്നതാണ്. എന്നാൽ കൂടി ഈ വൈറസിന്റെ ഒരു പ്രത്യേകതയാണ് ഇതെന്ന്.
1: ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ചരിത്രത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
0: 1942 പശ്ചിമ ആഫ്രിക്കയിലെ ഐവറി കോസ്റ്റ എന്ന രാജ്യത്താണ് ആദ്യമായി ഈ രോഗം കണ്ടെത്തിയത്. 1984 വരെ ഈ രോഗം പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം കാണുന്ന ഒരു രോഗമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് പിന്നീട് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക്, അതായത് ഏഷ്യയിലേക്കും പിന്നെ യൂറോപ്പിലേക്കും എല്ലാം പകരുകയുണ്ടായി. ഇപ്പോൾ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ വില്ലുപുരത്താണ് 1987 ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഒരു 2000 കാലയളവിലാണ് കേരളത്തിൽ പി പി ആർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ അന്ന് ഇതിന്റെ അളവ് വളരെ കുറവായിരുന്നെങ്കിലും 2011 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ഇതിന്റെ ഔട്ട്ബ്രേക്കുകളുടെ എണ്ണം വളരെ കൂടുകയുണ്ടായി. 2022-23 ഒരു സ്ഥിരീകരിക്കൽ റിപ്പോർട്ടുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ 2021 ഏകദേശം 12 ഔട്ട്ബ്രേക്കുകൾ കേരളത്തിൽ തന്നെ ഉണ്ടായി. അതിൽ തന്നെ ഏകദേശം 134 മൃഗങ്ങൾക്ക് അസുഖം വരികയും 34 മൃഗങ്ങൾ മരണപ്പെടുകയും ചെയ്തു. 2024 തിരുവനന്തപുരത്തും കൊല്ലത്തും ഈ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്.
1: അപ്പോൾ ഇതിന്റെ ഈ രോഗത്തിന്റെ കാരണങ്ങൾ എന്തുവാണ്?
0: അതായത് പാരാമിക്സോ വൈറിഡ എന്ന ഫാമിലിയിൽപ്പെട്ട മോർബിലി വൈറസ് ജീനസിൽപ്പെട്ട വൈറസാണ് ഇത്. അതായത് പി പി ആർ വൈറസ്, ഇതൊരു RNA വൈറസാണ്. കന്നുകാലികളിൽ കാണുന്ന റിൻഡർപെസ്റ്റ് വൈറസ്, മനുഷ്യരിൽ കാണുന്ന മീസൽസ് വൈറസ്, നായ്ക്കളിൽ കാണുന്ന കനൈൻ ഡിസ്റ്റംബർ എന്നീ അസുഖങ്ങളിലെല്ലാം ഉണ്ടാക്കുന്ന വൈറസുകളെല്ലാം ഈ ജീനസിൽപ്പെട്ടവയെ തന്നെയാണ്. RNA വൈറസ് ആണ്. അതായത് ഈ RNA വൈറസ് ആവുമ്പോൾ അതൊരു ഫ്രജൈൽ, അതായത് അതിന് ഒരു സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. DNA വൈറസുകൾക്കാണ് സാധാരണ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഇത് RNA വൈറസ് ആണ്.
1: അപ്പൊ ഏതൊക്കെ മൃഗങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്? ആടിനെപ്പറ്റി ഡോക്ടർ സൂചിപ്പിച്ചു.
0: അതെ, ആടുകളിലും ചെമ്മരി ആടുകളിലുമാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത്. അതിൽ തന്നെ ആടുകളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. പിന്നെ ആടുകളുടെ ഒരു പോപ്പുലേഷൻ 2019 സെൻസസ് പ്രകാരം നമ്മുടെ കേരളത്തിലെല്ലാം ഏകദേശം 350,000 ഉണ്ട്. ചെമ്മരി ആടുകളുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ കൂടി ആടുകളിലാണ് ഇത് കൂടുതലായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത രോഗാവസ്ഥ, അതായത് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ആണ് കന്നുകാലികളിലും പന്നികളിലുമെല്ലാം കൂടുതലായി കാണാറുണ്ട്. അതുപോലെ ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ഏരിയസിൽ ഒട്ടകങ്ങളിലും ഇത് കാണപ്പെടാറുണ്ട്. അതുപോലെ വന്യമൃഗങ്ങളിൽ തന്നെ ചെറിയ അയവെട്ടുന്ന മൃഗങ്ങൾ ആയിട്ടുള്ള കൃഷ്ണമൃഗം, മാനുകൾ എന്നിവയിലും ഈ അസുഖം കണ്ടിട്ടുണ്ട്.
1: അപ്പം ഡോക്ടർ പറഞ്ഞില്ലേ സബ് ക്ലിനിക്കലായിട്ടും ചില മൃഗങ്ങളിൽ ഇത് കാണാറുണ്ട്. അപ്പം അവിടെ മരണനിരക്ക് അല്ലെങ്കിൽ ആ മൃഗത്തിന് ഇതിൽ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ലേ?
0: സാധാരണഗതിയിൽ പശുക്കളിൽ അങ്ങനെ മരണം അധികമായി റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. എന്നാൽ ആടുകളിലാണ് കൂടുതലായും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.
1: ഇതൊരു ജന്തുജന്യ രോഗമാണോ ഇത്?
0: ഇത് മനുഷ്യരിൽ പകരാറില്ല. മനുഷ്യർക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മനുഷ്യരിൽ ഈ വൈറസ് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല.
1: അതൊരു ആശ്വാസമായ കാര്യമല്ലേ?
0: അതെ അതെ.
1: അപ്പൊ ഇതിന്റെ ഒരു പകർച്ച രീതി എങ്ങനെ? ഡോക്ടർ പറഞ്ഞത് ഒത്തിരി സ്പീഡിൽ പകരും.
0: ഇത് പ്രധാനമായും ശ്വസനേന്ദ്രിയത്തിലൂടെയാണ് അണുബാധ ഉണ്ടാകുന്നത്. അതായത് ഇപ്പോ രോഗാവസ്ഥയിലുള്ള ആടുകളിൽ നിന്ന് അത് നേരിട്ട് പകരാം. ഉദാഹരണത്തിന് പൊതുവിടങ്ങളിൽ ആടുകളെ മേയ്ക്കാൻ വിടുക, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വേഗം ഡയറക്റ്റ് കോണ്ടാക്ട് വഴി തന്നെ വരാം. പിന്നീട് അസുഖം ബാധിച്ച ആടുകളുടെ മലിനീകരിക്കപ്പെട്ട വസ്തുക്കൾ, അതായത് അവയുടെ വിസർജ്യങ്ങളിലെല്ലാം ഈ വൈറസിന്റെ ലോഡ് വളരെ കൂടുതലായിരിക്കും. പിന്നെ അവയുടെ തീറ്റ, പുല്ല്, വൈക്കോല്, പാത്രങ്ങൾ എന്നിവയിലെല്ലാം മലിനീകരിക്കപ്പെട്ടതായിരിക്കും. അപ്പോൾ അതുമായി ഒരു കോണ്ടാക്ട് വരുമ്പോഴും മറ്റ് മൃഗങ്ങളിലേക്ക് പകരാനും, അത് മാത്രമല്ല ഇപ്പൊ മനുഷ്യരിൽ ഇവരെ പരിചരിക്കുന്ന ആ ഫാമിലെ ആൾക്കാർക്കും അവരുടെ വസ്ത്രങ്ങളിലും ചെരുപ്പുകളിലും എല്ലാം ഈ വൈറസ് ഇത് മലിനീകരിക്കപ്പെട്ടതുമായി ബന്ധം വരുമ്പോൾ അതും പിന്നെ ബാക്കിയുള്ള മൃഗങ്ങളിലേക്ക് പകരാനും
1: പരിചരിക്കുന്ന
0: ആൾക്കാരിൽ നിന്ന് വരാം. അതായത് ആൾക്കാർക്ക് അസുഖം വരുന്നില്ല, പക്ഷെ ആൾക്കാർ വാഹകരായിട്ട് പ്രവർത്തിക്കുന്നു.
1: ഒരു ഹെൽത്തി ഫാം

0: മുന്നോട്ട് പോകുക ഒരു കർഷകന്,
1: അതെ
0: ആരോഗ്യം കർഷകന്റെ കൂടെ അവിടം വരെ പോകാനുള്ള സാധ്യതകളുണ്ട്.
1: ഇത് മാത്രമല്ല, ഇപ്പോ പുതുതായി ആടുകളെ ഫാമുകളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല വിൽപ്പനയ്ക്കായി മാർക്കറ്റിൽ കൊണ്ടുപോവുകയും ഇപ്പൊ വിൽപ്പന നടക്കാതെ ആ മൃഗങ്ങളെ തിരിച്ച് ഫാമിലേക്ക് തിരിച്ചു കൊണ്ടുവരുമല്ലോ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് ചിലപ്പോൾ ആ മാർക്കറ്റിൽ നിന്നും രോഗം
0: കിട്ടാനുള്ള
1: സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ തിരിച്ച് ആ ഫാമിലേക്ക് വരുമ്പോഴും ബാക്കിയുള്ള മൃഗങ്ങൾക്ക് പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു കാര്യം കൂടെ, അതായത് വിരളമായിട്ടാണെങ്കിലും കാട്ടുമൃഗങ്ങളിൽ നിന്നും ഈ അസുഖം പകർന്നേക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കൊതുകിൽ നിന്നും ഈ രോഗം പകരുന്നതായിട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല.
0: നമ്മുടെ ഈ ആടുകൾക്ക് അല്ലെങ്കിൽ പശുക്കൾക്ക് എല്ലാം എക്സ്റ്റേണൽ പാരസൈറ്റ്സ് ഉണ്ടല്ലോ, പരാദങ്ങളുണ്ട്, അപ്പൊ അതിൽ നിന്ന് ഈ രോഗം പകരുന്ന ചാൻസസ് ഉണ്ടോ?
1: ഇല്ല ഇല്ല, അതുവഴിയും ചാൻസസ് ഇല്ല.
0: ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: ഈ രോഗത്തിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 മുതൽ 6 ദിവസം വരെയാണ്. അതായത് രോഗാണുവുമായി സമ്പർക്കം വന്ന് പിന്നീട് ലക്ഷണങ്ങൾ തുടങ്ങാൻ എടുക്കുന്ന ആ സമയം, അതെന്ന് പറഞ്ഞാൽ 2 മുതൽ 6 ദിവസം വരെയാണ്. പെട്ടെന്ന് കാണുന്ന ഈ ഒരു രോഗാവസ്ഥയിൽ ആദ്യമായി കാണുന്നത് ഇതിന്റെ ഒരു ഫെബ്രൈൽ ഫേസ്, അതായത് പനി വരുന്ന സ്റ്റേജാണ്. അത് 104 മുതൽ 105 ഡിഗ്രി വരെ ഫാരൻഹീറ്റ് വരെ ഇതിന് പനിക്കാവുന്നതാണ്.
0: ടെമ്പറേച്ചർ
1: അത്രയും കൂടും. പിന്നെ അതിന്റെ വരണ്ട ചർമ്മം, പിന്നെ മൂക്ക് വരണ്ടിരിക്കും, അതുപോലെ വിശപ്പില്ലായ്മ. പിന്നീട് അടുത്തതായിട്ട് വരുന്നത് അതിന്റെ മ്യൂക്കോസൽ ഫേസ്, അതായത് ഇതിന്റെ വായിലെല്ലാം ചുവപ്പ് കൂടി നിൽക്കുന്നതായിട്ട് കാണാം, മ്യൂക്കസ് മെംബ്രെയിനിലെല്ലാം. അത് മാത്രമല്ല മൂക്കൊലിപ്പ്, കണ്ണുനീര് വരിക, തുമ്മല്, കണ്ണീർ പീള കിട്ടുക എന്നീ ലക്ഷണങ്ങൾ കാണാവുന്നതാണ്. ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് ന്യൂമോണിയയുടെ ലക്ഷണങ്ങളായി മാറുന്നു. പിന്നെ ചുണ്ടിലും വായ്ക്കുള്ളിലും എല്ലാം നീര് പോലെ വരികയും പോളങ്ങൾ, പുണ്ണ്, തുടർന്ന് ഭക്ഷണം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ അത് ക്ഷീണം വരികയും, ഇത് നമുക്കറിയാം ഇത് ഇങ്ങനെയെല്ലാം വരുമ്പോൾ തന്നെ അതിൻ്റെ പാല് കുറയുക തുടങ്ങിയ ലക്ഷണങ്ങളും കാണാം. എന്നാലും പ്രധാനമായും ഇതിന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു അസുഖമാണ് ഇത്
0: മനസ്സിലാക്കാൻ സാധിക്കുന്ന അത് വെച്ചാൽ.
1: അതെ, പിന്നീട് പറയുകയാണെങ്കിൽ ഇത് തുടർന്ന് വരുമ്പം ഇതിന് ചികിത്സ എടുക്കാതിരിക്കുകയൊക്കെ ആണെങ്കിൽ അതിന് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് വളരെ ദുർഗന്ധത്തോടു കൂടിയ ഒരു വയറിളക്കമായിരിക്കും ഉണ്ടാകുന്നത്. അതിൽ ചിലപ്പോൾ കഫവും രക്തത്തിന്റെ അംശങ്ങളും കാണാൻ സാധിക്കും. പിന്നെ ഒരു ഡീഹൈഡ്രേഷൻ, നിർജലീകരണം ഉണ്ടാവും. പിന്നെ അതിന്റെ ടെമ്പറേച്ചർ കുറയുകയും പിന്നീട് അത് കിടപ്പിലാവുകയും തുടർന്ന് അവസാനമായിട്ട് അതിന് ശ്വാസം സംബന്ധമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിട്ടായിരിക്കും ഇത് മരണമടയും. പിന്നെ ഇപ്പോൾ ചിലത് എല്ലാം ഈ അസുഖത്തിൽ നിന്ന്, അതായത് നമ്മൾ ശരിയായ രീതിയിൽ ചികിത്സയും പരിചരണവും എല്ലാം നൽകുകയാണെങ്കിൽ അത് ഈ മൃഗങ്ങൾ ഈ രോഗം ഭേദമാവും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇത് റിക്കവർ ചെയ്ത് വരുമ്പോൾ അതിന് ജീവിതകാലം മൊത്തം അതിനുള്ള ഇമ്മ്യൂണിറ്റി കാണും. പിന്നെ പ്രകടമായ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഗർഭം ഉണ്ടെങ്കിൽ അത് അലസിപ്പോവുകയും ചെയ്യാം.
0: ഇതിന്റെ ഒരു പകർച്ചനിരക്കും മരണനിരക്കും ഇത് എത്രയാണ്?
1: ഈ രോഗത്തിന്റെ പകർച്ചാ നിരക്ക് ഏകദേശം 100%. അതായത് ഏകദേശം 100 മൃഗങ്ങളുള്ള ഒരു ഫാമില് ഒരു മൃഗത്തിന് ഈ അസുഖം വന്നാൽ ബാക്കിയുള്ള 99 മൃഗങ്ങൾക്കും ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൽ തന്നെ ഒരു 90%, അതായത് ഈ അസുഖം വന്നതിൽ തന്നെ 90% മൃഗങ്ങൾക്കും മരണം വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്.
0: ഡോക്ടർ ആദ്യേ പറഞ്ഞില്ലേ ഇതിന്റെ ഈ ഒരു സിംപ്റ്റം അല്ലെങ്കിൽ ഈ ഒരു രോഗം ആടുകൾക്ക് മാത്രമല്ല മറ്റു പശുക്കൾക്കും ഇത് വരാറുണ്ട്. അപ്പൊ ഈ ലക്ഷണങ്ങൾ എല്ലാ മൃഗങ്ങൾക്കും ഒരേ മാതിരിയാണോ വരുന്നത്, അതോ അതിൽ വല്ലതും ഡിഫറൻസസ് ഉണ്ടോ?
1: ഇതിൽ കാണുന്ന ഈ ലക്ഷണങ്ങൾ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അതായത് ഇപ്പൊ വൈറസിന്റെ വീര്യം, അതായത് അതിന്റെ വിർലൻസ് അല്ലെങ്കിൽ ലീനേജ്, ഇതെല്ലാം ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ കഠിനമായ വീര്യം കൂടിയ വൈറസുകളാണെങ്കിൽ അതിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ള സിംറ്റംസും കാണിക്കും. ഇപ്പൊ മൃഗങ്ങളിൽ തന്നെയാണെങ്കിൽ ആടുകളിലാണ് ചെമ്മരി ആടുകളെക്കാളും കൂടുതലായി ലക്ഷണങ്ങളും അതിന്റെ തീവ്രതയും ഉള്ളത്. പിന്നെ അതിന്റെ പ്രതിരോധ ശേഷി, അതായത് ഇപ്പോൾ വാക്സിനേറ്റ് ചെയ്ത അമ്മ ആടുകൾക്കുണ്ടാകുന്ന കുട്ടികളിൽ 3 മാസം വരെ അവയുടെ ആന്റിബോഡീസ് കാണും. എന്നാൽ 3 മാസം കഴിഞ്ഞ് ഈ ആടുകൾക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
0: ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ ഈ PPR എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനാവോ, ഈ രോഗം തന്നെ ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമോ?
1: അതായത് ഇതേ ലക്ഷണങ്ങൾ കാണിക്കുന്ന മറ്റസുഖങ്ങളും ഉണ്ട്. അതായത് ആടുകളിൽ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ, അതായത് ഈക്കോളൈ, അതുപോലെ തന്നെ എൻട്രോടോക്സീമിയ, കോക്സീഡിയ, അതുപോലെ പണ്ടപ്പുഴു എന്നിവയെല്ലാം ഈ വയറ് സംബന്ധമായിട്ടുള്ള വയറിളക്കം എല്ലാം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ബാക്കി ടെസ്റ്റുകൾ മുഖേന അതിനെ വേർതിരിച്ച് അറിയണം.
0: ന്യൂമോണിയയും നോർമൽ ആണല്ലോ.
1: അപ്പൊ ന്യൂമോണിയ അതായത് ശ്വാസകോശ രോഗങ്ങൾ സാധാരണയായിട്ട് നമ്മുടെ സാധാരണ നീരുവീഴ്ച അതായത് സൈനസൈറ്റിസ് മുതൽ CCPP കണ്ടേജിയസ് കാപ്രൈൻ പ്ലൂറോ ന്യൂമോണിയ എന്ന് പറയുന്ന രോഗവും, അത് മാത്രമല്ല ഈ ന്യൂമോണിക് പാസ്ട്രലോസിസ് എന്ന് പറഞ്ഞ ഈ അസുഖത്തിലും എല്ലാം ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളാണ് കാണാറുള്ളത്. അപ്പൊ ആടുവസന്തയിലാണെങ്കിൽ അതിന് വയറിളക്കം അതുപോലെ വായിലെ കുരുക്കൾ എന്നിവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ലക്ഷണങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് കുറേയൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. എന്നിരുന്നാലും നമ്മളൊരു വെറ്റിനറി ഡോക്ടറിന്റെ സഹായം തേടുന്നതായിരിക്കും ഉത്തമം. കാര്യം ഡോക്ടർക്ക് മാത്രമാണ് ഇത് കറക്റ്റായിട്ട് വേർതിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വായിലുള്ള ലക്ഷണങ്ങൾ മാത്രമാണ് കാണുന്നതെങ്കിൽ നമുക്ക് വൈറ്റമിൻ്റെ കുറവുകൾ, അതുപോലെ ഓർഫ് എന്ന് പറഞ്ഞ വേറൊരു വൈറസ് രോഗമുണ്ട്, അതുമെല്ലാമായിട്ട് നമുക്ക് ഇത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തിരിച്ചറിയുമ്പോൾ തന്നെ ഓർഫ് എന്ന അസുഖം ബാധിക്കുമ്പോൾ അതിന് വയറിളക്കം അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല അതിൻ്റെ മരണനിരക്കും വളരെ കുറവായിരിക്കും, ഒരു 1% വരുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും. പിന്നെ അബോഷൻ അങ്ങനെയുള്ള ഒന്നും തന്നെ ഓർഫിലൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ കുളമ്പ് രോഗം, കുളമ്പ് രോഗത്തിലാണെങ്കിലും മുടന്ത് ഈ വായ്പോളവും ഈ വായ്പോളം രണ്ടിലും കാണാം, അതിൻ്റെ അകത്ത് കൂടാതെ മുടന്തും കാണാം. എന്നാൽ നമ്മുടെ ആടുവസന്ത എന്ന് പറഞ്ഞ രോഗത്തിൽ മുടന്ത് അങ്ങനെ കാണാറില്ല. പിന്നെ വേറൊരു അസുഖമാണ് ബ്ലൂ ടങ്. ബ്ലൂ ടങ്ങിലും ഇതുപോലെ തന്നെ മുടന്തും കുളമ്പിനെ തൊട്ട് മുകളിൽ ചുവന്ന തടുപ്പുള്ള വരകളും കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിയാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്.
0: അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാനുള്ള സജ്ജീകരണം എല്ലാം നമ്മുടെ ഇവിടെ അവൈലബിൾ ആണോ?
1: മൃഗസംരക്ഷണ വകുപ്പിന്റെ തിരുവനന്തപുരം ജില്ലയിൽ പാലോട് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസ് SIAD, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. അവിടെ RT-PCR എന്ന ടെസ്റ്റ് മുഖാന്തരമാണ് ഈ രോഗാണുവിനെ തിരിച്ചറിയുന്നത്. മൃഗങ്ങൾക്ക് പനിയുള്ളപ്പോൾ എടുക്കുന്ന രക്തം, പിന്നെ അവയുടെ വായ, മൂക്ക്, മലദ്വാരം എന്നിവിടങ്ങളിൽ നിന്ന് എടുക്കുന്ന സ്വാബുകൾ എന്നിവയെല്ലാം വെച്ച് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ജീവനുള്ള മൃഗങ്ങളിൽ നിന്ന് നമുക്കിതെല്ലാം ടെസ്റ്റ് ചെയ്യാം. എന്നാൽ ഇത് മരണശേഷമാണെങ്കിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഇതിൻ്റെ അവയവങ്ങൾ അതായത് കരൾ, പ്ലീഹ, ലിംഫ് നോഡ്സ് അതായത് ലസികാഗ്രന്ഥികൾ എന്നിവയെല്ലാം എടുത്ത് വൈറസ് ആന്റിജനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്.
0: ഡോക്ടർ പറഞ്ഞില്ലായിരുന്നോ ഒരു കൂട്ടത്തിൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ തടഞ്ഞു നിർത്താൻ ഒത്തിരി പാടാണ്, പക്ഷേ ഇത് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ മാർഗം സ്വീകരിക്കണം?
1: ആദ്യമായി തന്നെ ഈ രോഗാവസ്ഥയിലുള്ള ആടുകളെ എത്രയും വേഗം തന്നെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റണം, അതാണ് ആദ്യമായി വേണ്ടത്. പിന്നെ കൂടും പരിസരവും അണുവിമുക്തമാക്കുക, 2% ഫീനോൾ അല്ലെങ്കിൽ 2% സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നിവയെല്ലാം അണുനശീകരണത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നല്ല രീതിയിൽ ശുചിത്വം പാലിക്കുകയും പിന്നെ ഫുഡിപ്പ്, ഇപ്പൊ ഫാമുകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഫാമിൽ വേറെ വസ്ത്രവും ചെരുപ്പും ധരിക്കുക, അതായത് അവർ ഫാമിലേക്ക് വരുമ്പോൾ ഉള്ളതല്ല, ഫാമിൽ ഇടാനായിട്ട് തന്നെ വേറെ ഒരു വസ്ത്രവും ചെരുപ്പും വേണ്ടതാണ്. പിന്നെ പുതിയ മൃഗങ്ങളെ വാങ്ങുമ്പോഴാണ് ഏറ്റവും അധികം ഇത് ശ്രദ്ധിക്കേണ്ടത്. അതായത് രോഗാവസ്ഥയിലുള്ള ആടുകൾ ഒരിക്കലും വാങ്ങാതിരിക്കുക. ഒരു ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ തന്നെയും അതിനെ ഒരു 3 മുതൽ 4 ആഴ്ച വരെ അതിനെ ക്വാറന്റൈൻ ഫെസിലിറ്റിയിൽ തന്നെ വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും രോഗ ലക്ഷണങ്ങൾ വെളിയിലേക്ക് വരികയും നമുക്ക് അപ്പോൾ തന്നെ ബാക്കിയുള്ള മൃഗങ്ങളിലേക്ക് പകരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുള്ളൂ.
0: ഡോക്ടർ, ഇതിന്റെ ചികിത്സയെക്കുറിച്ച് ഒന്ന് പറയാമോ?
1: ഇത് ഒരു വൈറസ് രോഗം ആയതിനാൽ തന്നെ ആടുവസന്ത വരുമ്പോൾ അനുബന്ധമായുള്ള സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക, വെറ്റിനറി ഡോക്ടറെ തന്നെ കാണിക്കുക. ഇപ്പോൾ വായ്പുണ്ണിന് ഒരു താൽക്കാലിക ചികിത്സ എന്ന രീതിയിൽ നമുക്ക് ബോറിക് ആസിഡ് തേനിൽ ചാലിച്ച് ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആന്റിബയോട്ടിക്കുകളൊക്കെ എടുക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ ധാരാളമായി വെള്ളം കൊടുക്കുകയും ഒരു കാരണവശാലും ഈ അസുഖം വന്ന മൃഗങ്ങളെ ശുശ്രൂഷിക്കുന്നവർ മറ്റു മൃഗങ്ങളുടെ അടുത്ത് ശുചിയാകാതെ പോകരുത്.
0: ഈ അസുഖം വന്നു കഴിയുമ്പോൾ ഈ മൃഗങ്ങൾ തീറ്റ എടുക്കാറുണ്ടോ? അതോ അതും കുറയുമോ?
1: തീറ്റ എടുക്കുന്നത് വളരെയധികം കുറയും. കാര്യം ഇതിൻ്റെ വായിലെല്ലാം പുണ്ണ് വരികയും അതുപോലെ ആ ഒരു ചുവപ്പും ഒരു പൊള്ള പോലെ വരികയും പിന്നീട് അത് പൊട്ടുകയും ഒക്കെ ചെയ്യുന്ന കാരണം, അതായത് നെക്രോട്ടൈസിങ് സ്റ്റൊമറ്റൈറ്റിസ് എന്നാണ് പറയുന്നത്, അതെല്ലാം വരുമ്പോഴത്തേക്കും ഇതിന് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയും. അത് മാത്രമല്ല പിന്നെ അത് വയറിളക്കത്തിലേക്ക് പിന്നെ തുടർന്ന് വരികയും ചെയ്യും. അപ്പോൾ അതിന് ഭയങ്കരമായ ക്ഷീണവും അങ്ങനെയെല്ലാം സംഭവിക്കും.
0: ഇതൊരു വൈറസ് രോഗമായതുകൊണ്ട് പ്രതിരോധ കുത്തിവെപ്പ് വല്ലതും ഇതിന് അവൈലബിൾ ആണോ?
1: ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് IHNVP പാലോട് സ്ഥിതി ചെയ്യുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ വാക്സിൻ പ്രൊഡക്ഷൻ കേന്ദ്രമാണ്. അവിടെ PPR വാക്സിൻ എന്ന പേരിൽ ഈ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
2: ആടുവസന്ത കാരണങ്ങളും പരിഹാരമാർഗങ്ങളും. വെറ്റിനറി സർജൻ ഡോക്ടർ സൗമ്യ വിജയകുമാറുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: നിങ്ങൾക്കറിയാമോ? പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
1: ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽ എണ്ണക്കുരുവായി വളർത്തിയിരുന്ന ഒരു സസ്യമാണ് എള്ള്. ആയുർവേദത്തിൽ ഇതിനെ സ്നേഹവർഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിത്തിന്റെ നിറമടിസ്ഥാനമാക്കി ഇതിനെ കറുത്ത എള്ള്, വെളുത്ത എള്ള്, ചാരനിറമുള്ള എള്ള് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു. വിതയ്ക്കുന്ന കാലം കണക്കാക്കി മൂപ്പ് കുറഞ്ഞത്, ഇടത്തരം മൂപ്പുള്ളത്, മൂപ്പ് കൂടിയത് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട്. എള്ളിൽ

0: എടുക്കുന്ന പ്രധാന ഉൽപ്പന്നമാണ് എള്ളെണ്ണ. ഇതിന് നല്ലെണ്ണ എന്നും പേരുണ്ട്. പ്രധാനമായും എണ്ണയ്ക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു വിളയാണിത്. എള്ള് വിത്തിന്റെ 50% വരെ എണ്ണ അടങ്ങിയിരിക്കുന്നു. 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഏകവർഷ ഔഷധി വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണിത്. സസ്യത്തിൽ മുഴുവനും രോമങ്ങൾ പോലെ വെളുത്ത നാരുകൾ കാണപ്പെടുന്നു. സാധാരണ 3 മാസമാണ് എള്ള് കൃഷിക്ക് വേണ്ടി വരുന്ന സമയം. ചെടി മൂടോട് പിഴുതെടുത്ത് കായകൾ വേർതിരിച്ചാണ് വിളവെടുക്കുന്നത്. എള്ളിന്റെ കായകൾക്ക് കത്തിക്ക എന്ന നാടൻ പേരുകൂടിയുണ്ട്.
1: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. മഴക്കാല പച്ചക്കറികൾ ഈ സമയത്ത് നടാവുന്നതാണ്. സെന്റൊന്നിന് 3 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടങ്ങളാണെങ്കിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകാവുന്നതാണ്. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കുരുമുളകിലെ ദ്രുതബാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തി നല്ലവണ്ണം ഇളക്കി ചേർത്ത് ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി തണലിൽ സൂക്ഷിക്കുക. 5 ദിവസത്തിന് ശേഷം വെള്ളം തളിച്ച് വീണ്ടും ഇളക്കി 3 ദിവസം കൂടി വയ്ക്കുക. ശേഷം ഇവ ഇളക്കി യോജിപ്പിച്ച് ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോഗ്രാം വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകിൻ തൈകൾ ഈ മാസത്തിലും നടാം. 12 മുതൽ 18 മാസം വരെ വളർച്ചയെത്തിയ നല്ല തൈ തെരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തെരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. 60x60x60 cm വലിപ്പത്തിൽ കുഴികൾ 2.7x2.7 m അകലത്തിൽ വടക്ക് തെക്ക് ദിശയിൽ എടുത്ത ശേഷം തൈകൾ കുഴിയുടെ നടുക്ക് നടുക. ഇതിനുശേഷം ചെടി 1 12 കിലോഗ്രാം ജൈവവളവും മേൽമണ്ണും ചേർത്ത് കുഴി മൂടുക. കുമിൽ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചുകൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്.

0: പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഉത്തരം സിങ്ക് ആണ്. ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.
2: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് ഹിന്ദി വിഷയങ്ങളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖം നടക്കും. ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകണം. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖ പരീക്ഷ ജൂൺ 3, 4, 5 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിലും ജൂൺ 18 കോഴിക്കോട് മേഖലാ ഓഫീസിലും നടക്കും. ചെറുകുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് കൊമേഴ്സ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് വിഷയത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ് നോൺ വൊക്കേഷണൽ ടീച്ചർ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. അതത് തസ്തികകളിൽ നിലവിലുള്ള PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, അതിന്റെ രേഖകളും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ സീനിയോറിറ്റി ഉള്ളവർ, അത് തെളിയിക്കുന്ന രേഖകളും സഹിതം ജൂൺ 2 രാവിലെ 11 മണിക്ക് സ്കൂളിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 9656-19-3240. മൊബൈൽ വെറ്റിനറി ക്ലിനിക്കിലേക്ക് വെറ്റിനറി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂൺ 5 രാവിലെ 10:30 പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത: വെറ്റിനറി സയൻസിൽ ബിരുദം, കേരള വെറ്റിനറി കൌൺസിൽ രജിസ്ട്രേഷൻ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9745-06-88-09. അഡാക്ക് എരഞ്ഞോളി ഫിഷ് ഫാമിൽ ജനറേറ്റർ, വാട്ടർ പമ്പ്, എയറേറ്റർ എന്നീ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നതിനായി സ്കിൽഡ് ലേബർമാരെ ദിവസവേതനടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. SSLCയോടൊപ്പം ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI യോഗ്യതയുള്ള 45 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. ബയോഡാറ്റയോടൊപ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം. ജൂൺ 5 ഉച്ചയ്ക്ക് 2 മണിക്ക് എരഞ്ഞോളി അഡാക്ക് നോർത്ത് സോൺ റീജിയണൽ ഓഫീസിൽ അഭിമുഖത്തിനെത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0490-2-354-073. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

രാത്രി 8 മണിക്ക് മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ കേൾക്കാം രാത്രി 8 മണിക്ക്.

ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ കേരള സന്ദർശനത്തിൽ കോട്ടയത്ത് പങ്കെടുത്ത പരിപാടികളെക്കുറിച്ചുള്ള റിപ്പോർട്ട് കേൾക്കാം ഇന്ന് രാത്രി 9:30.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രവികസനമെന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ പി എം സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇന്തോ പെസഫിക് സുരക്ഷയും പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നേതാക്കളെയും നയങ്ങളെയും സർക്കാരിനെയും എല്ലാം വിമർശിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ വിമർശനങ്ങളിൽ സത്യം ഉണ്ടാകണമെന്നും അതാണ് യഥാർത്ഥ വിമർശനമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിയാത്മക പത്രപ്രവർത്തനമെന്നാൽ സമൂഹത്തിൽ ശരിയായ ചിന്ത എത്തിച്ച് സമൂഹത്തെ ഉണർത്തുക എന്നുള്ളതാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷിക ആഘോഷ പരിപാടികൾ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: We want to be the most developed nation by 2047. That cannot be achieved without the contribution of every section of the society. The nation development is not the duty of one single individual or one single party or one single government. It is the primary duty of every citizen of this country. So we should not see politics in everything. We should see development in everything.
1: സാമൂഹിക സാഹോദര്യവും വിദ്യാഭ്യാസവും പ്രചരിപ്പിക്കുന്നതിൽ ദീപിക ദിനപത്രം സുപ്രധാന പങ്ക് വഹിച്ചതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. കണ്ണൂരിൽ സി സദാശിവൻ മാസ്റ്റർ എം പി സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുത്തു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ആകാശവാണിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ് സന്ദർശനവേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യയ്ക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. വലുതും ചെറുതുമായ 24 ചെമ്പ് ഫലകങ്ങൾ തിരികെ ലഭിച്ചവയിൽ ഉൾപ്പെടുന്നു. ഛത്തീസ്ഗഡിലെ മൽഹാറിൽ 6th നൂറ്റാണ്ടിലെ പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനനുമായി ബന്ധപ്പെട്ട 3 അപൂർവ ചെമ്പ് ഫലകങ്ങൾ കണ്ടെത്തിയതായി അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി.
3: നെതർലാൻഡ്സ് മേ ആയോജിത് എക് വിശേഷ സമാരോഹ് ചോല കാൽ കി പ്രാചീന താമ്ര പട്ടികായ ഭാരത് കോ വാപിസ് സൗപി ഗൈ ഇൻമേ 21 ബഡി ഓർ 3 ഛോട്ടി താമ്ര പട്ടികായ ഈ മുഖ്യ രൂപ സെ രാജാ രാജ രാജാ ചോല കെ എക് വചൻ കോ പൂരാ കർനെ സെ ജുഡി.
1: റാഞ്ചിയിൽ നടന്ന ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ പങ്കെടുത്ത 800 കായിക താരങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സൌജന്യമായി നീന്തൽ പരിശീലനം നൽകി 15,000+ ആളുകളെ നീന്തൽ പഠിപ്പിച്ച ആലുവ സ്വദേശി സജി വളശ്ശേരിലിന്റെ സേവനങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ എന്ന അധ്യാപികയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ വീതം സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ചെറിയ സംഭാവനകളിലൂടെ സമാഹരിച്ച 40 ലക്ഷം രൂപയുടെ ചെക്ക് ഗിരിജ അമ്മ തനിക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
3: तमिलनाडु के नागरकोइल में मेरी मुलाकात एक टीचर से हुई। मैं बात कर रहा हूँ गिरिजा अम्मा जी की। गिरिजा अम्मा जी करीब 15 स्कूल चलाती हैं। इनमें चेन्नई का जय गोपाल गरोड़िया हिंदू विद्यालय बहुत प्रमुख है। उनकी देशभक्ति की भावना हर भारतवासी को प्रेरित करने वाली है।
1: തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി PM സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ 6th വാർഷികത്തോടനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും QR കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. കച്ചവടക്കാർക്ക് ദിവസേന പലിശരഹിത ഇടപാടുകൾ നടത്താൻ പുതിയ ക്രെഡിറ്റ് കാർഡുകൾ സഹായിക്കും. ചടങ്ങിൽ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ പങ്കെടുത്തു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം ഒരു മാസം നീണ്ടു നിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രതങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം. ഗുജറാത്ത് ടൈറ്റൻസും നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് പോരാട്ടം. ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
5: ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. കൂടാതെ ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനായി ജൽ സഞ്ജയ്, ജൻ ഭാഗീധാരി, ക്യാച്ച് ദി റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISRO തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ 2nd സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനികക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പെസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: ഐഐടി എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് രുദ്രപ്രയാഗ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. നിലവിൽ പാതയിലുള്ള തീർത്ഥാടകരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ PM സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇന്തോ പെസഫിക് സുരക്ഷയും സുപ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ ചലച്ചിത്രഗാനങ്ങൾ. ചിത്രപാടിയ ഗാനം ചിത്രം പരിണയം, യൂസുഫലിയുടെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം.

0: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർ വീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർ വീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർ വീർ. നമസ്കാരം. സത് ശ്രീ അകാൽ.
2: നമസ്കാരം സാർ. നമസ്കാരം.
3: നമസ്കാരം സാർ.
1: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാൾ അത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
2: ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോട് ഒരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
1: ഗുരീന്ദർ വീർ പറയൂ.
4: ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർ വീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെറ്റി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിന്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീട് വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു. എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും, അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
1: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
4: അതെ സർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാസിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാസിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്ന ഒരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു, ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങളത് ചെയ്ത് കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ടു പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
1: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർവീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
4: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോൾ ഒക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമല്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
1: അനിമേഷ്.
2: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട്

0: പറയുമായിരുന്നു, നോക്കൂ ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും, പക്ഷേ വളരെ കുറച്ചു പേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിൽ വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക, നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും, എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും, ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക, ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക, കാരണം ഭാരതീയരുടെ ജീനുകൾ സബ് 10 അല്ലെങ്കിൽ സബ് 10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും ഭാരതീയർക്ക് സ്പ്രിന്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല, വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു, മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ഇത് ചെയ്യാൻ കഴിയും, ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു, വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
1: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എന്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നോ? ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
0: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു, അത് എന്റേതായിരുന്നു. തുടർന്ന് സെമി ഫൈനലിൽ ഉരീന്ദർ വീർ ബയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമി ഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എന്റെ സെമി ഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
1: ഗുരീന്ദർ വീർ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
2: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷിനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്ക് ഇവിടെ വാമപ്പ് ചെയ്യാം, വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷേ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
1: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എന്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതി ഉണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ആശംസകൾ.
0: നന്ദി സാർ. നന്ദി.
2: നന്ദി സർ.
1: വളരെ നന്ദി. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്. ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്, അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിന്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷെ അവ തലമുറകളുടെ അനുഭവം പേർന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എന്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്, പഴുത്തതിനു ശേഷവും അതിന്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിന്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിന്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ത്തിലധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിനു പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താനറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തന്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പ് തകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തന്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പുതകിടുകൾ ചോളരാജവംശത്തിന്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ ശക്തമായ നാവികശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പ് തകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശീയ രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പ് തകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണസംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചില റാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASEയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്.

0: അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു, അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്, പ്രത്യേക സ്ട്രെച്ചറുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത്, ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്, പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും, ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്, ചിലർക്ക് ആ മണ്ണിന്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തന്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി, മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിന്റെ മന്ത്രമായി. അദ്ദേഹം തന്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്തോല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്കുവഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജ അമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിന്റെ 50ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിന്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിന്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എന്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

നാളെ രാവിലെ 5:55 സുഭാഷിതത്തിൽ ഗോമതി ആലക്കാടൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:10 കാവ്യാഞ്ജലിയിൽ പി ഭാസ്കരന്റെ ആദ്യവിദ്യാലയം എന്ന കവിത എ എം ദിലീപ് കുമാർ ആലപിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം മുരളി.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപികാ ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മികവുറ്റ സമൂഹത്തിന് രൂപം നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഭാവന ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ്സ് സന്ദർശനവേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യയ്ക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രൊജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗ്യാലറിയും കൈത്തറി മ്യൂസിയവും നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്ററിന്റെയും ഫോറിൻ ലാംഗ്വേജ് സെന്ററിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. June 1 സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ 2 സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ June 4 തുടരും. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദിനാർ കുഹാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. എക്സൈസ് വകുപ്പിനെ പരിവർത്തനം ചെയ്യണമെന്നും മയക്കുമരുന്നിന് എതിരായ നടപടികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും മന്ത്രി എം ലിജു. LDFന്റെ മദ്യനയം ആയിരിക്കില്ല UDFന്റേതെന്നും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുമെന്നും അദ്ദേഹം ഹരിപ്പാട് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം June 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം July 31 തുടരും. മുൻമന്ത്രി ടി യു കുരുവിളയുടെ ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബെസ് അനിയ വലിയ പള്ളിയിലായിരുന്നു സംസ്കാരം. രാവിലെ മുതൽ നടന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്രസിംഗും

0: ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി പിഎം സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ 6th വാർഷികത്തോട് അനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും QR കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ 2nd സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനികക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSC വിഭാഗത്തിൽ വൊക്കേഷണൽ ടീച്ചർ മാത്തമെറ്റിക്സ്, കെമിസ്ട്രി, ജൂനിയർ, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തസ്തികകളിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 9946985775. കാസർഗോഡ് ദേലമ്പാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക നിയമന കൂടിക്കാഴ്ച June 2 രാവിലെ 11 മണിക്ക് നടക്കും. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഫിസിക്കൽ സയൻസ് ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് DHQ ക്യാമ്പിൽ 59 ദിവസത്തേക്ക് താൽക്കാലികമായി ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ സ്വീപ്പർ 1, കുക്ക് 2 നിയമനം നടത്തുന്നു. മുൻ പരിചയമുള്ളവർ അസൽ, തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം June 2 രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പിലുള്ള കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് അഭിമുഖത്തിനെത്തണം. അഴീക്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ ദിവസവേതന വ്യവസ്ഥയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ, ജൂനിയർ, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തസ്തികയിൽ ഒഴിവുണ്ട്. മാസ്റ്റർ ബിരുദത്തോടൊപ്പം BEd സെറ്റ് യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി June 2 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഉദുമ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച June 2 രാവിലെ 11 മണിക്ക് ഉദുമ FHCയിൽ കൂടിക്കാഴ്ച നടത്തുന്നു. MBBS, TC, MC രജിസ്ട്രേഷൻ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകേണ്ടതാണ്. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

നാളെ ഉച്ചയ്ക്ക് 2:30 ഗ്രഹരശ്മിയിൽ കുടുംബത്തിൻ്റെ ഒരു കൂട്ട്. ഇതിൽ വെരിക്കോസ് വെയിൻ കാരണങ്ങളും ലക്ഷണങ്ങളും ഹോമിയോ ചികിത്സയും. ഇതേക്കുറിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ RMO ഡോക്ടർ ഷിബി പി വർഗീസ് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു. നാളെ ഉച്ചയ്ക്ക് 2:30 ഗ്രഹരശ്മിയിൽ.

നാളെ വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ, കാസർഗോഡ് ഉദുമയിലെ ബി ആരിഫയുടെ വിജയവഴികൾ.

0: And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi lauds efforts of individuals towards nature conservation, solving local problems and other social causes. Also compliments record-breaking performances by emerging athletes in national sports events in Mann Ki Baat program on Akashvani. CBSE deploys team of cybersecurity experts to secure OnMark portal for evaluation of class 12 answer sheets. BJP wins 3 out of 4 municipal corporations in Himachal Pradesh civic body polls. Over 45 people killed in a blast at a building storing explosives in Namkham town of Myanmar. India's Sattvik Sairaj, Ranki Reddy and Chirag Shetty clinch men's doubles title of Singapore Open badminton tournament. That is all in the news at 9. Good night.
1: ആകാശവാണി കണ്ണൂർ
2: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
4: ദർപ്പണത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം.
3: അതെ.
4: അല്ല, ഒരാഴ്ചയായല്ലോ ചേട്ടനെ കണ്ടിട്ട്.
3: അതെ, ലീവായിരുന്നു, ഒരു യാത്രയിലായിരുന്നു.
4: ഓ അല്ല ഏട്ടാ, ഈ ഒരാഴ്ച കൊണ്ടൊക്കെ എന്ത് യാത്ര ചെയ്യാനാണ്? ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ?
3: മതിയായിരുന്നു, പക്ഷേ ഞാനില്ലെങ്കിൽ ഈ ദർപ്പണത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമോ എന്നെ ഓർത്തപ്പോ.
4: ആ, ചേട്ടനില്ലെങ്കിൽ ഈ ദർപ്പണം മധുരമിടാത്ത ചായ പോലെയാകും.
3: അതെന്താ മധുരമിടാത്ത ചായ പോലെ തന്നെ? സാധാരണ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്നല്ലോ പറയുക.
4: ഓഹോ, അപ്പൊ കഞ്ഞിന്ന് വിളിക്കാത്തതാ, അല്ല പറയാത്തതാ ചേട്ടന്റെ പ്രശ്നം?
3: ചേച്ചി.
4: അത് ചേട്ടാ, ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഈ ഉപ്പില്ലാത്ത കഞ്ഞി ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല, പക്ഷെ ചായ മധുരമിടാത്തതാണ് ഇപ്പൊ പലർക്കും ഇഷ്ടം.
3: ഓ, അതായത് ഞാനില്ലെങ്കിലും ദർപ്പണം എല്ലാവരും ഇഷ്ടത്തോടെ കേൾക്കും എന്ന്.
4: ആ, അങ്ങനെ പറയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ശ്രോതാക്കൾ അത് സമ്മതിച്ചു തരില്ല എന്നറിയാവുന്നത് കൊണ്ട് ചേട്ടൻ ഈ ദർപ്പണത്തിന്റെ ഐശ്വര്യം എന്ന് മനസ്സിലാ മനസ്സോടെ പറഞ്ഞുകൊണ്ട്. ആ, ഞാനിതാ ആദ്യത്തെ മെസ്സേജ് വായിക്കുകയാണ്.
5: ചിരിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? എന്നാൽ ചിരിപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. ചിരിയുടെ മാസ്മരിക ലോകം തീർത്ത പലരെയും ഓർത്തുകൊണ്ട് 27 പി കെ ഗൗരി ടീച്ചർ അവതരിപ്പിച്ച സുഭാഷിതം വളരെ നന്നായി. ചില കാര്യങ്ങൾ കണ്ടാൽ കേട്ടാൽ ഒക്കെ നമുക്ക് ചിരി വരും. അതിനൊരു ഉദാഹരണമാണ് ഞായറാഴ്ചയിലെ ദർപ്പണം പരിപാടി. നർമ്മത്തിൽ ചാലിച്ച അവതരണം ശരിക്കും ഒരു ചിരി മരുന്ന് തന്നെയാണ് എന്നാണ് ഷൈന മനോഹരൻ മലപ്പട്ടം എഴുതുന്നത്.
3: ആ ചിരിക്ക് വേണ്ടി ഇവിടെ ഒരാള്
5: ബലിയാടാക്കപ്പെടുന്നുണ്ട് എന്നല്ലേ? അതെല്ലാവർക്കും അറിയാട്ടാ. എന്നാ പിന്നെ അടുത്ത മെസ്സേജ്.
3: ശരി ശരി.
5: സയൻസ് കഫേയിലൂടെ അവതരിപ്പിച്ച QR കോഡ് ചരിത്രം പ്രാധാന്യം ഇതേക്കുറിച്ചുള്ള വിശദീകരണം ലളിതമായിരുന്നു. ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. കൂടാതെ AI കാലഘട്ടത്തിൽ തുറന്നു കിടക്കുന്ന പുതിയ അവസരങ്ങളെക്കുറിച്ചുള്ള അവതരണവും ഏറെ ശ്രദ്ധേയമായി തോന്നി. അതോടൊപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് AI രംഗത്ത് ലഭ്യമായ ജോലി സാധ്യതകളെയും ഭാവിയിലെ തൊഴിലവസരങ്ങളെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നെങ്കിൽ പരിപാടി സമ്പൂർണമായേനെ എന്നും തോന്നി എന്ന് പ്രജിമ കണ്ണൂർ.
3: ഓക്കെ ചേച്ചി, ഈ സീബ്രയ്ക്ക് വെളുപ്പിൽ കറുപ്പ് വരകളാണോ അല്ലെങ്കിൽ കറുപ്പിൽ വെളുപ്പ് വരകളാണോ?
5: ചേട്ടാ, ഈ കോഴിയാണോ കോഴി മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന കാര്യത്തില് ഞാനൊരു തീരുമാനത്തിലെത്താൻ പോകുന്നേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ക്ലിയർ ആവാനുണ്ട്. അതിന്റെ ഇടക്ക് ചേട്ടൻ ഈ സീബ്രനെ തെളിച്ച് വരല്ല. തൽക്കാലം അക്കാര്യത്തിൽ ചേട്ടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്ക് പ്ലീസ്.
3: ചേച്ചി, ഇത് ബിന്ദു സുന്ദർ പറസനിക്കടവിന്റെ മെസ്സേജിൽ ഉള്ളതാണ്.
5: ഓ അതെയോ, എന്നാൽ ബിന്ദു സുന്ദർ കൂടി ആ ഗവേഷണത്തിൽ പങ്കാളിയാവട്ടെ ചേട്ടന്റെ ഒപ്പം. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണ് ബിന്ദു സുന്ദർ എഴുതിയിട്ടുള്ളത്?
3: അല്ലയോ സീബ്രെ, നീ വെളുത്ത വരകളോടുകൂടിയ കറുത്ത കുതിരയോ കറുത്ത വരകളോടുകൂടിയ വെളുത്ത കുതിരയോ എസ് കെ പൊട്ടക്കാടിന്റെ യാത്രാ വിവരണ ഗ്രന്ഥമായ കാപ്പിരികളുടെ നാട്ടിൽ എന്ന പുസ്തകത്തിലാണ് ഈ കാര്യം പറഞ്ഞത്. ബാർകോഡുകൾ കാണുമ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് വരയൻ കുതിര എന്ന് പറയാറുണ്ട്. സനീഷ് കുമാർ AI സാങ്കേതിക വിദ്യയിലൂടെ ബാർകോഡുകളെ പറ്റി പകർന്നു തന്ന അറിവ് വളരെ നന്നായിട്ടുണ്ട്.
5: ഓക്കെ, തലശ്ശേരി മാളിയേക്കൽ തറവാട്ടിലെ വിശേഷങ്ങളുമായി പെരുന്നാൾ ദിനത്തിൽ വന്നെത്തിയ ജാലകം ഗംഭീരം. പണ്ടത്തെ കാലവും ഇന്നത്തെ കാലവും എവിടെ കിടക്കുന്നു? അന്ന് ഒരു കോഴിയെ കറിവെച്ചാൽ കിട്ടിയവർക്ക് കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. ഇന്നോ? അന്ന് ഉള്ളത് കൊണ്ട് ഓണം പോലെ, ഇന്നതാണോ എന്നും ഓണം പോലെ, അങ്ങനെയല്ലേ എന്ന് ബിന്ദു സുരേഷ് കുതിരുമ്മൽ കുഞ്ഞിമംഗലം.
3: ആ പരിപാടി കൗതുകം ഉണർത്തുന്നതായിരുന്നു. നോമ്പ് നാളുകളിലെ സക്കാത്ത് വിതരണവും പെരുന്നാൾ ദിനത്തിലെ ആകാര രീതിയും ആഘോഷങ്ങളും ഒക്കെ കേട്ടപ്പോൾ

0: ഏകദേശം 100 അംഗങ്ങൾ ഉള്ള മാളിയക്കൽ തറവാട്ടിൽ നടക്കുന്നത് ഉത്സവമല്ല, ഒരു മഹോത്സവം തന്നെയാണ് എന്ന് മനസ്സിലായി എന്ന് വി ശിവദാസൻ കണ്ണാടിപ്പറമ്പ്.
1: ആദിത്യ സുരേന്ദ്രൻ കാവുമ്പായി എഴുതുന്നു, 24 തീയതിയിലെ ഓർമ്മകളുടെ സംഗീതം പരിപാടിയിൽ കമുകറ പുരുഷോത്തമന്റെ സംഗീത ജീവിതത്തെ പ്രതിപാദിച്ചത് ഏറെ നന്നായി. ആത്മവിദ്യാലയമേ ഈശ്വര ചിന്തയി തൊന്നേ, ഈ രണ്ടു ഗാനങ്ങളിൽ കൂടി എനിക്കും ഈ ഗായകനെ അറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഗാനചരിത്രം ഒന്നും തന്നെ അറിയില്ലതാനും. അതുകൊണ്ട് തന്നെ ഈ ഗായകന്റെ പ്രസക്തമായ പല ഗാനങ്ങളും അതിനു പിന്നിലെ കഥകളും വ്യക്തമായി അറിയാൻ ഈ പരിപാടിയിലൂടെ കഴിഞ്ഞു.
0: ഓക്കെ, ആ ഓർമ്മകളുടെ സംഗീതം ഇഷ്ടമായി എന്ന് കെ പി ജാനകി പരിപ്പായും എഴുതിയിട്ടുണ്ട്.
1: ഓക്കെ, പിന്നെ നാടകോത്സവത്തെ കുറിച്ച് ഈ ആഴ്ചയും കൊറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്.
0: ശരി.
1: രാഹുൽ ടി ഒ ചെറുപഴശ്ശി മയിൽ, അദ്ദേഹമാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: ശരി.
2: ചെറുപ്പത്തിൽ രാത്രി കാത്തിരുന്ന് കേട്ടിരുന്ന പരിപാടിയാണ് അഖില കേരള റേഡിയോ നാടകോത്സവം. കേട്ട നാടകങ്ങൾക്ക് ഡയറിയിൽ മാർക്കിടുന്ന പരിപാടി വരെ ഉണ്ടായിരുന്നു.
0: വെരി ഗുഡ്.
2: പിന്നെ വീട്ടിൽ ടി വി വാങ്ങിയതു മുതൽ റേഡിയോ കേൾക്കൽ ഇല്ലാതായി. കണ്ടുമടുത്ത പ്രോഗ്രാമുകളും ദുരന്തം സിനിമകളും ഉണ്ടായ ഒരു ഓണക്കാലത്ത് എന്റെ ഈ ഓണം റേഡിയോ പരിപാടികളുടെ കൂടെയാണ് എന്ന് തീരുമാനിച്ച് ഓരോ ദിവസത്തെയും പരമാവധി പരിപാടികൾ കേട്ടു. പിന്നെ ഓരോ വർഷവും എന്തെങ്കിലും പ്രത്യേക പരിപാടികളെ കുറിച്ച് അറിഞ്ഞാൽ മാത്രം റേഡിയോ കേൾക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ മാസം അഖില കേരള റേഡിയോ നാടകോത്സവം ഉണ്ടെന്ന് കണ്ണൂർ ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജ് വഴി അറിഞ്ഞത്. അങ്ങനെ ആദ്യത്തെ 5 നാടകങ്ങൾ കേട്ടു. അവതരണത്തിൽ ചില പുതുമകൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ ഒന്നും മനസ്സ് തൊട്ടില്ല. അങ്ങനെ 6 ദിവസത്തെ നാടകരാത്രിയിലെത്തി. കാൺക കടലിനെ കണ്ടുറക്കാതെ, അത്രയും ഹൃദയം തൊട്ട നാടകം. കെ വി ശരത്ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച കോഴിക്കോട് നിലയത്തിന്റെ നാടകം. ആദ്യത്തെ കുറച്ച് ഡയലോഗിലൂടെയും രംഗത്തിലൂടെയും നാടകത്തിനൊപ്പം കൂടെ കൂട്ടി, പിന്നെ അതിൽ നിന്നിറങ്ങാനായില്ല. കണ്ണു നിറഞ്ഞു കേട്ട ആ നാടകം ഒരു കാലത്തെ കോഴിക്കോട് ആകാശവാണിയുടെ വാങ്മയ ചിത്രം മനസ്സിൽ വരച്ചിട്ടു. പിറ്റേന്ന് പുനഃപ്രക്ഷേപണവും കേട്ടു. ഈ മെസ്സേജ് അയക്കാൻ ഒരേയൊരു കാരണം, അത് കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകം എന്നെഴുതിക്കൊണ്ടാണ് രാഹുൽ മെസ്സേജ് അവസാനിപ്പിക്കുന്നത്.
0: ശരി. ജിമ്മി ജോർജ് കൊളിച്ചാൽ എഴുതുന്നു, സി കൃഷ്ണകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച കോഴിക്കോട് നിലയത്തിന്റെ നാടകം. മടക്കം. അക്ഷരാർത്ഥത്തിൽ അതിലെ മാധവ് എന്ന കഥാപാത്രം ഹൃദയം പൊടിച്ചു കളഞ്ഞു. വർത്തമാനകാലത്തെ ചില പൊയ് മുഖങ്ങളെ രചയിതാവ് എടുത്തുകാട്ടി. പിന്നെ സന്തോഷ് കണ്ണൂരിന്റെ അഭിപ്രായത്തിൽ നാടക ഉത്സവത്തിൽ 1 സ്ഥാനത്തിലുള്ളത് കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ, 2 സ്ഥാനത്ത് തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, 3 സ്ഥാനത്ത് കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: പിന്നെ എല്ലാരും നാടകോത്സവത്തെ കുറിച്ച് വളരെ കാര്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് മാക്സിമം വായിക്കാം. ഇനി പ്രേമാജനാർദ്ദനൻ മൊറാഴയുടെ വിലയിരുത്തൽ നോക്കാം. 1 ദിവസം തിരുവനന്തപുരം അവതരിപ്പിച്ച ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകം പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടും നന്നായി. കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി പഴയ രാജവാഴ്ചയുടെയും മന്ത്രിമാരുടെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടുള്ള ഇടപെടലിനെയും ഓർമ്മിപ്പിക്കുന്ന, എന്നാൽ സത്യത്തിനുമേലെ ഒരു കുതന്ത്രവും വിലപ്പോകില്ലെന്ന് മനസ്സിലാക്കി തരുന്ന നല്ലൊരു നാടകമായിരുന്നു. പിന്നെ 16 തീയതി കെ വി ശരത്ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം കാൺക കടലിനെ കൺതുറക്കാതെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തിക്കോടിയൻ എന്ന പ്രതിഭയുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ ചിത്രവും ചരിത്രവും മനസ്സിലാക്കി തന്നതിനു പുറമെ സാങ്കേതിക വിദ്യയിലൂടെ രാഘവൻ മാഷും ഉറൂബും എല്ലാം നമ്മുടെ കാതോരം എത്തിയപ്പോൾ സംവിധായകൻ പറഞ്ഞതുപോലെ കൺതുറക്കാതെ കാണുകയായിരുന്നു ആ നാടകം. ഇതുവരെ ആരും അവതരിപ്പിച്ചിട്ടില്ലാത്ത നല്ലൊരു പ്രമേയം കൊണ്ടുവന്ന് നല്ലൊരു അനുഭവം സമ്മാനിച്ച ശരത്ചന്ദ്രൻ സാറിന് അഭിനന്ദനങ്ങൾ. പിന്നെ നമ്മുടെ എം ജി ധരൻ തൃക്കരിപ്പൂര് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. നാടകങ്ങളെല്ലാം മികച്ചു നിന്നു എങ്കിലും ആകാശവാണി കോഴിക്കോട് നിലയം ആത്മകഥാ നാടകമായി AI സാങ്കേതിക വിദ്യയിലൂടെ അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ട് ഇദ്ദേഹം ഈ 7 നാടകങ്ങളെയും വിലയിരുത്തി നാടകങ്ങൾക്ക് 1, 2, 3 സ്ഥാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് 1 സ്ഥാനം കോഴിക്കോട് നിലയത്തിന്റെ കെ വി ശരത്ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച കാൺക കടലിനെ കൺതുറക്കാതെ, പിന്നെ 2 സ്ഥാനം കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകം, 3 സ്ഥാനം നൽകിയിരിക്കുന്നത് കണ്ണൂർ നിലയത്തിന്റെ വിനോദ് ബാബു രചനയും സംവിധാനവും നിർവഹിച്ച മൗനസാക്ഷി എന്ന നാടകത്തിന്. ബാലകൃഷ്ണൻ വെള്ളൂർ പയ്യന്നൂർ റേഡിയോ നാടകോത്സവത്തിന്റെ കുട്ടിക്കലാശമായി 18 രാത്രി നടത്തിയ നാടക അവലോകനം നാടക പഠിതാക്കൾക്ക് മുന്നിൽ തുറന്നുവച്ച പാഠപുസ്തകമായി മാറി എന്ന് എഴുതിയിട്ടുണ്ട്.
0: ശരി.
1: പിന്നെ ലതീഷ് കുന്നുമ്മൽ ആലപ്പടമ്പ്, കലയുടെയും ഭാവനയുടെയും ആവിഷ്കാരമായ നാടകങ്ങൾ വല്ലാത്തൊരനുഭവം.

0: പൂതിയാണ് നൽകിയത് എന്ന് എഴുതിയിട്ടുണ്ട്.
1: ശരി,
0: അപ്പോ അടുത്ത മെസ്സേജ് ചേട്ടൻ വായിച്ചു
1: വായിക്കാം. മായാമണി ടി പി തളിപ്പറമ്പ് എഴുതുന്നു, 29ാം തീയതി അവതരിപ്പിച്ച ഗാന്ധി ദർശനം വളരെ മികച്ചതായിരുന്നു. പ്രൊഫസർ എം മുഹമ്മദിന്റെ ഭാഷണത്തിലൂടെ ആ ഗാന്ധി ദർശനങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നു.
0: ഓക്കെ.
1: രാഗാപൂവത്തൂറിന്റെ മെസ്സേജ്, റിതേഷ് ബത്ര സംവിധാനം ചെയ്ത ഫോട്ടോഗ്രാഫ് എന്ന ചിത്രത്തെ കേൾവിക്കാരുടെ മനസ്സിന്റെ വെള്ളിത്തിരയിൽ ആർ നന്ദലാൽ വാക്കുകൾ കൊണ്ട് പ്രദർശിപ്പിച്ചപ്പോൾ ഈ ചിത്രത്തിന്റെ പ്രമേയത്തെ അടുത്ത് അറിയാനും കഥാപാത്രങ്ങളെ സങ്കല്പത്തിലൂടെ കാണാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 26ാം തീയതിയിലെ സിനിമ പാരഡൈസോ ശ്രദ്ധേയമായി.
0: പിന്നെ സജീവൻ സി ചേലക്കാട് 21ാം തീയതി പ്രക്ഷേപണം ചെയ്ത എൻ കൃഷ്ണപിള്ള രചന നിർവഹിച്ച് ടി എൻ ഗോപിനാഥൻ നായർ സംവിധാനം ചെയ്ത ഒരു പഴയകാല നാടകം ഇത്തിൽ കണ്ണി ആകാശവാണിയിലൂടെ കേൾക്കാൻ ഭാഗ്യം കിട്ടിയതിൽ നന്ദി അറിയിച്ചിട്ടുണ്ട്. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ മലയാള സിനിമയിലെ താരങ്ങളായ സത്യൻ, പ്രേംനസീർ, ജോസ് പ്രകാശ്, കോട്ടയം ചെല്ലപ്പൻ, അടൂർ ഭാസി, പിന്നെ ഗാനരചയിതാവ് പി ഭാസ്കരൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആ നാടകത്തിലൂടെ മൺമറഞ്ഞ ആ മഹാപ്രതിഭകളുടെ ശബ്ദം ഒരിക്കൽ കൂടി കേൾക്കാനും കഴിഞ്ഞതിൽ സന്തോഷവും അറിയിച്ചിട്ടുണ്ട് സജീവൻ. അല്ലേട്ടാ, ഈ നാടകത്തെക്കുറിച്ചുള്ള മെസ്സേജ് തീരുന്നില്ലല്ലോ. ഇതാ പിന്നെയും മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് ചേട്ടൻ വായിച്ചോ.
1: ഇത് രാധാകൃഷ്ണൻ പാണ്ഡുണ്ടയുടെ മെസ്സേജാണ്. എല്ലാ നാടകങ്ങളും ശ്രദ്ധയോടെ കേട്ടു. അതിൽ മോഹൻലാൽ അഭിനയിച്ച ദൈവത്തിൻ മനം ആറ് കണ്ടു. കോഴിക്കോട് നിലയത്തിന്റെ കഥ പറഞ്ഞ കാൺക കടലിനെ കൺ തുറക്കാതെ, പിന്നെ കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി എന്നിവ വേറിട്ടു നിന്നു.
0: ഓക്കെ. പൽസൻ 5ാം പീടിക പരിയാരം കണ്ണൂർ, അദ്ദേഹത്തിന്റെ മെസ്സേജ്, ഈ വർഷത്തെ നാടകോത്സവം മലയാളി സമൂഹത്തെ നവീകരിക്കാൻ പോന്ന ശക്തമായ സാമൂഹ്യ ഇടപെടലായി തോന്നി. കേട്ട നാടകങ്ങളിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെയും കണ്ണൂരിന്റെ മൗനസാക്ഷിയുമാണ്. കാൺക കടലിനെ കൺതുറക്കാതെ രചനയിലും അവതരണത്തിലും മികവ് കാട്ടിയപ്പോൾ മൗനസാക്ഷി പാത്രസൃഷ്ടിയാൽ ശ്രദ്ധേയമായി.
1: എം ആർ പ്രേംജിത്ത് വെള്ളപ്പന്തൽ സയൻസ് കഫെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ശാസ്ത്ര അധ്യാപകനായ കെ രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ നടത്തിയ ശാസ്ത്ര പ്രഭാഷണം വിജ്ഞാനപ്രദവും കൗതുകകരവുമായി. മനുഷ്യരാശിയെ വീണ്ടും ചന്ദ്രനിലേക്കും അതിന് അപ്പുറത്തേക്കും നയിക്കാൻ ശ്രമിക്കുന്ന ആർട്ടിമിസ് പദ്ധതി വരെയുള്ള ചരിത്രപരമായുള്ള സഞ്ചാരം മനോഹരവും ലളിതവുമായി അദ്ദേഹം വിവരിച്ചു.
0: ഓക്കെ. അടുത്ത മെസ്സേജ്, ഞാൻ കാസർഗോഡ് ജില്ലയിലെ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. ചെറുപ്പത്തിൽ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവായിരുന്നു. ഒരു ജോലി കിട്ടിയതിലും ആകാശവാണിയുടെ പങ്ക് ചെറുതല്ല. ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയപ്പോ സുഹൃത്ത് പീതാംബരൻ മാഷും രജനി ടീച്ചറും ചേർന്ന് സമ്മാനിച്ചത് ഒരു റേഡിയോ ആണ്. അങ്ങനെ ഞാൻ വീണ്ടും ആകാശവാണിയുടെ സജീവ ശ്രോതാവായി എന്ന് പറഞ്ഞിട്ടാണ് ശ്രീജിത്ത് കക്കോട്ടമ്മ അദ്ദേഹം ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്.
1: സന്തോഷം.
0: അതെ. ആ പിന്നെ നമ്മുടെ പ്രഭാകരൻ തെക്കേക്കര ചിത്രം വരച്ചിട്ടുണ്ട്. ഇത്
1: എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. മംഗളം കളി
0: തന്നെ. ഞാനും ഇതാണ് മംഗളം കളി എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ നന്ദി അല്ലേ. ആ പിന്നെ മെയ് 25ാം തീയതി പയ്യന്നൂർ ഫോക്ലാൻഡ് സാരഥി ഡോക്ടർ വി ജയരാജിന്റെ കലാപ്രവർത്തനങ്ങളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും വിശദമായി പറഞ്ഞ ജാലകം വളരെ ഇഷ്ടപ്പെട്ടു എന്നും പ്രഭാകരൻ തെക്കേക്കര എഴുതിയിട്ടുണ്ട്.
1: ശരി.
0: പിന്നെ കുറെ കത്തുകൾ വന്നിട്ടുണ്ട്. അതിലും നാടകം തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. അക്ഷര ബാലകൃഷ്ണൻ കുത്തനൂർ പാലക്കാട് അവരെഴുതിയിട്ടുള്ളത്, നാടകോത്സവത്തിൽ കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി കരളുറപ്പോടെ നെഞ്ചു വിരിച്ച് മുന്നിൽ നിന്നു എന്നാണ്. പിന്നെ ശൈലജ രാജഗോപാലൻ അരികന്നിയൂർ ഗുരുവായൂർ അവരെഴുതിയിട്ടുള്ളത്, കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ ഒരുപാട് ഒരുപാട് മികച്ചു നിന്നു എന്നാണ്. തിക്കോടിൻ എന്ന പ്രതിഭയെ ഞങ്ങൾക്ക് ഇത്രയും ആഴത്തിൽ പരിചയപ്പെടുത്തിയ കെ വി ശരചന്ദ്രന് നന്ദി എന്ന് എഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം എന്ന നാടകവും കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന നാടകവും ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് സുരേഷ് ബാബു അവേര എഴുതിയിട്ടുള്ളത്.
1: ശരി.
0: എല്ലാരും കുറെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം വായിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ക്ഷമിക്കുക എന്നേ പറയാനുള്ളൂ.
1: ശ്രീധരൻ നമ്പ്യാർ ചിറവക്ക് തളിപ്പറമ്പ്, അദ്ദേഹം എഴുതിയിട്ടുള്ളത്, കിളിക്കൂട്ടം പരിപാടിയിൽ ചിറക്കൽ വർണ്ണക്കൂട്ടത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച എല്ലാ പരിപാടികളും ഹൃദയമായി.
0: പിന്നെ ഒരു കത്തും കൂടി ഉണ്ട്, വളരെ നീണ്ട കത്താണ്, നാടകോത്സവത്തെ കുറിച്ച് തന്നെയാണ്. വളരെ ബൃഹത്തായ ഒരു വിലയിരുത്തലാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്. പക്ഷെ ഇദ്ദേഹം ആരാണെന്ന് നമുക്ക് ഒരു പിടിയില്ല. ഫോൺ നമ്പറുണ്ട്, ഒപ്പുണ്ട്, പേരില്ല. 1990 മുതൽ ആകാശവാണിയുമായി ബന്ധം തുടങ്ങിയ വ്യക്തിയാണ്. ആർമിയിലായിരുന്നു ജോലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും തുടർന്നും എഴുതുക അല്ലേ. അപ്പോ എന്തായാലും പേര് വെച്ചിട്ട് തന്നെ എഴുതണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്ക് മതിയാക്കി കൂടെ, തുടർന്നും നിങ്ങളുടെ അഭിപ്രായം.

0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം:
1: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
0: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
1: 94 95 96 70 80.
0: നിങ്ങളോടൊപ്പം ഞങ്ങൾ

0: ആകാശവാണി.
1: ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ട്.
2: ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് മലയാള ദിനപത്രമായ ദീപികയുടെ 140th വാർഷികാഘോഷങ്ങളും ദീപിക എക്സലൻസ് അവാർഡുകളുടെ വിതരണവും ഇന്ന് കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്നു. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ദീപികയുടെ 140 വർഷത്തെ മാധ്യമ പ്രവർത്തന പാരമ്പര്യത്തെ അഭിനന്ദിച്ച ഉപരാഷ്ട്രപതി ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന നിർണായക പങ്ക് ചടങ്ങിൽ എടുത്തു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്നും,
3: അമ്മയായി, അച്ഛനായി, ആണ്ടവനായി എല്ലാ ദിവസങ്ങളും നാം പൂജിക്കുന്ന പുണിത ഭാരത അമ്മയുടെ പൊൽപാദങ്ങളെ തൊട്ട് നമസ്കരിച്ചു. ആൻഡ് ദി അക്കേഷൻ ഓഫ് ദി 140 ഫൗണ്ടേഷൻ അനിവേഴ്സറി സെലിബ്രേഷൻസ് ഓഫ് അവർ ഗ്രേറ്റ് ഡെയിലി ദീപിക, ദി ഡിഗ്നറ്റീസ് ഹു ആർ ഷെയറിംഗ് ദി ഡയസ് വിത്ത് മീ, അവർ ബ്ലൗഡ് ഹോണറബിൾ ഗവർണർ ഓഫ് കേരള ശ്രീമാൻ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർജി, ആൻഡ് അവർ ന്യൂലി എലക്ടഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ആൻഡ് ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു സ്റ്റാൻഡ് ഫോർ എ മിനിറ്റ് ആൻഡ് ഗിവ് എ ബിഗ് ക്ലാപ്പ്. വി ഷുഡ് ബി വെരി സക്സസ്ഫുൾ ഇൻ ഹിസ് എൻഡ് ഓവർ. ആൻഡ് ആൾസോ വി ആർ ആൾ ആർ സേയിങ് വെരി ഹാപ്പി ബർത്ത്ഡേ ടു ഹിം ടുഡേ. ശ്രീ സതീശൻജി, മൈ ഗുഡ് ഫ്രണ്ട്, ഐ തിങ്ക് വി ബിക്കം സോ ഗുഡ് ഫ്രണ്ട് ഓൺലി ഓൺ ദിസ് ഡേ ആ സെയിം പ്ലേസ് സം വെൻ ഐ വാസ് ദ ഗവർണർ, കറക്റ്റ്? സോ മൈ ഗുഡ് ഫ്രണ്ട് ആൻഡ് ശ്രീമാൻ ശ്രീ തിരുവാഞ്ചൂർ രാധാകൃഷ്ണൻജി, ഹു ഈസ് ദി സ്പീക്കർ ഓഫ് ദി കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഓണറബിൾ മിനിസ്റ്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ആൻഡ് ഹൗസിംഗ് ഓഫ് കേരളം ശ്രീമാൻ മോൻസ് ജോസഫ് ജി, ഓണറബിൾ മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്സഭ, ആൻഡ് മൈ ഗുഡ് ഫ്രണ്ട് ശ്രീമാൻ ഫ്രാൻസിസ് ജോർജി, ഫോർമർ ഗവർണർ ഓഫ് വെസ്റ്റ് ബംഗാൾ, ഹൂസ് റൈറ്റിംഗ് ഈസ് വെരി ഔട്ട് സ്റ്റാൻഡിംഗ്. ഐ ഹവ് ഗോൺ ത്രൂ മെനി ഓഫ് ഹിസ് ബുക്സ്. എ സ്കോളർ, അവർ ശ്രീമാൻ സി വി ആനന്ദബോജി, ആർച്ച് ബിഷപ്പ് ഓഫ് കോട്ടയം ശ്രീമാൻ മാർ മാത്യു മുല്ലക്കാട്ജി, ചെയർമാൻ രാഷ്ട്രീയ ദീപിക ലിമിറ്റഡ് ശ്രീമാൻ ഫ്രാൻസിസ് ക്ലിറ്റസ് ജി, മാനേജിംഗ് ഡയറക്ടർ രാഷ്ട്ര ദീപിക ലിമിറ്റഡ് ശ്രീമാൻ മൈക്കൽ വെട്ടിക്കാട് ജി, ചീഫ് എഡിറ്റർ അവർ രാഷ്ട്ര ദീപിക ലിമിറ്റഡ് ഡോക്ടർ ജോർജ് കുടിലിൽ ജി. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അനവർക്കും നമസ്കാരം. 140 years. It is just more than double my age. I am only 68, but 140 years we couldn't imagine how difficult it was to start a newspaper at that time. 140 years before, my village have no light. In my village, nobody has passed even third standard. 100 years before, that is exactly, if I tell, only my father, who was passed away some 3 years back at the age of 95. Now he is 98, if we have lived now. He was the first person to pass the school final. So we can imagine how difficult it would have been. What would be the great thought the people who have started this paper might have got? What a great thought that the entire society should be well informed.

0: കോട്ടയത്താണ് ആദ്യമായിട്ടൊരു അച്ചടി കേന്ദ്രം ഇവിടെ സ്ഥാപിച്ചത്. ആദ്യമായി അത് 1821, അതായത് ക്രിസ്തുവിന്റെ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, മലയാളത്തിൽ അടിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗത്തിന്റെ അന്വേഷണപാതയിലാണ് ആ അച്ചടി എന്നുള്ള ആശയം ബെഞ്ചമിൻ ബെയ്ലിയുടെ മനസ്സിൽ വന്നത്. അതൊരു വിപ്ലവകരമായ രൂപത്തിൽ ആ അച്ചടിയെ മാറ്റി, ആദ്യമായി മാറ്റിയെടുത്തത് ഈ നസ്രാണി ദീപികയുടെ രൂപീകരണത്തോടു കൂടിയാണ്. ജനാധിപത്യത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നൽകപ്പെടുമ്പോഴാണ്. മാധ്യമ സ്വാതന്ത്ര്യം തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. ഞാനടക്കമുള്ള ഭരണകർത്താക്കൾ വിമർശിക്കപ്പെടണം. വിമർശനത്തിന് അതീതരായി ആരുമില്ല. എല്ലാവരും വിമർശിക്കപ്പെടണം. ശരിയായ രീതിയിൽ അണറ്റിക്കലായി പോകാതെ യഥാർത്ഥത്തിൽ നാടിന്റെ നന്മയ്ക്കും നാടിന്റെ പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകണം. ആ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റുതിരുത്താൻ നമ്മൾ തയ്യാറാകണം. ആ തെറ്റുതിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കറക്റ്റീവ് ഫോഴ്സായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറട്ടെ. അതിന്റെ മുൻപന്തിയിൽ നമ്മുടെ ദീപിക നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദീപികയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും.
1: സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫ്, ശ്രീ ഫ്രാൻസിസ് ജോർജ് MP, പശ്ചിമബംഗാൾ മുൻ ഗവർണർ ശ്രീ CV ആനന്ദബോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈദിക ശ്രേഷ്ഠരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാധ്യമ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോട്ടയത്തെ പരിപാടിക്ക് ശേഷം ഉപരാഷ്ട്രപതി കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു.
2: ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഈ പുഴയും കടന്ന്, ഗിരീഷ് പുത്തുഞ്ചിരിയുടെ രചന, ജോൺസന്റെ സംഗീതം. അടുത്ത ഗാനം കൈതപ്രത്തിന്റെ വരികൾക്ക് അവസരപ്പച്ചൻ ഇണ നൽകി ഉള്ളടക്കം എന്ന പടത്തിൽ യേശുദാസ് പാടിയത്.

ഒരു ഗാനം കൂടി, വിയറ്റ്നാം കോളനി എന്ന പടത്തിൽ മിൻമിനി പാടിയത്, ബിച്ചു തിരുമലയുടെ രചന, എസ് ബാലകൃഷ്ണന്റെ സംഗീതം.

ആകാശവാണി കമൽ, സമയം 11 മണി കഴിഞ്ഞ് 14 മിനിറ്റും 58 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിലെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്. ആകാശവാണി കമൽ, സമയം 11 മണി കഴിഞ്ഞ് 14 മിനിറ്റും 58 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിലെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം